പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് മെയ് 28 തട്ടകത്തിലാണ്. 1961 മെയ് 28 മനുഷ്യ അവകാശ ധ്വംസനങ്ങൾക്കെതിരെ ആശയ പ്രചാരണം നടത്തുന്ന ആംനെസ്റ്റി ഇന്റർനാഷണൽ രൂപീകൃതമായിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: ക്രോധം ശത്രുവാണ്, സംശയമേതുമില്ല. ദേഷ്യം കൊണ്ട് ഒന്നും നേടിയിട്ടില്ല ആരും. ക്രോധം വിടിയണം ബുധജനം എന്നാണ്, എഴുത്തച്ഛന്റെ വരികളാണ്. ലക്ഷ്മണോപദേശത്തിൽ എഴുത്തച്ഛൻ പറയുന്നു, ക്രോധമെന്നത് യമനായത് നിർണയമെന്ന്. ക്രോധം വൈതരണി നദിയാണെന്ന്. സ്വർഗത്തിലൂടെ ഒഴുകുന്നത് ഗംഗയാണെങ്കിൽ നരകത്തിലൂടെ ഒഴുകുന്നത് വൈതരണിയാണെന്ന സങ്കല്പം. അങ്ങനെ സ്വർഗവും നരകവും എവിടെയുമില്ല. ഉണ്ടെങ്കിൽ അത് ചിന്തകളിലാണ്. സ്നേഹവും സൗഹൃദവും സഹാനുഭൂതിയുമൊക്കെയാണ് സ്വർഗമെന്ന സങ്കല്പത്തിലൂടെ സാധ്യമാകുന്നതെങ്കിൽ സമ്മർദ്ദം, ദേഷ്യം, ശത്രുത എന്നിവയാണ് നരകമെന്ന സങ്കല്പത്തിലുള്ളത്. ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രധാനം. സ്വർഗമായി കാണാം, നരകവുമായി കാണാം. ക്രോധം നരകമാണ്. അത് യാതനയുണ്ടാക്കും, ഊർജത്തെ നഷ്ടപ്പെടുത്തും, മൂഡ് ഓഫാക്കി കളയും. സത്യം പറഞ്ഞാൽ നിസ്സഹായരാണ് ദേഷ്യം കൊണ്ട് നടക്കുന്നത്. ആത്മവിശ്വാസം എത്രത്തോളമുണ്ടോ അത്രത്തോളം ദേഷ്യം കുറയും. ജീവിത നിപുണത എത്രത്തോളമുണ്ടോ അത്രത്തോളം ക്രോധം കുറയും. ക്രോധമില്ലാതാവുക എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളും ജീവിത അനുഭവങ്ങളും ദേഷ്യമെന്ന വികാരത്തെ കുറയ്ക്കാൻ സഹായിക്കും. അപകർഷത ദേഷ്യമുണ്ടാക്കും, സമ്മർദ്ദം ദേഷ്യമുണ്ടാക്കും, ചിലർക്ക് പരാജയം ദേഷ്യമുണ്ടാക്കും, അവഗണന ദേഷ്യമുണ്ടാക്കും, ഇൻസൾട്ട് ചെയ്യപ്പെട്ടാൽ ദേഷ്യമുണ്ടാകും. എന്നാൽ ഇതൊക്കെ ജീവിതത്തിൽ സാധാരണമാണ് താനും. സമ്മർദ്ദമുണ്ടാകില്ല എന്ന് ഉറപ്പു പറയാനാവില്ല, പരാജയമുണ്ടാവില്ല എന്ന് പറയാനാവില്ല. ചിലയിടത്ത് അവഗണിക്കപ്പെട്ടു എന്ന് വരും, ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യപ്പെട്ടു എന്നും വരും. അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ദേഷ്യപ്പെട്ടു തുടങ്ങിയാൽ പിന്നെ ദേഷ്യപ്പെടാനേ നേരമുണ്ടാകും. ദേഷ്യം മറ്റുള്ളവരിൽ വെറുപ്പുണ്ടാക്കും, അവർ അകലും. അപ്പോൾ ദേഷ്യമുള്ളവർ ഒറ്റപ്പെടും, ഒറ്റപ്പെടൽ കൂടുതൽ ദേഷ്യമുണ്ടാക്കും. ജീവിതത്തെ നേരിടുക എന്നതാണ് പ്രധാനം. ഒരു സേഫ് സോൺ ഉണ്ടെങ്കിലേ ജീവിക്കൂ എന്ന് കരുതരുത്. അതൊരർത്ഥത്തിൽ നിസ്സഹായതയാണ്. ഒപ്പമുള്ളവരെല്ലാം തന്നെ കംഫോർട്ടാക്കിക്കൊള്ളണം എന്നും ശഠിക്കരുത്. തനിക്കുവേണ്ടിയാണ് ഈ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും കരുതരുത്. കാലവും ലോകവും വിശാലമാണ്. അതുൾക്കൊള്ളാൻ ആവുന്നവർ ദേഷ്യാലുക്കളാവുകയില്ല, ക്ഷമാശീലരായിരിക്കുകയും ചെയ്യും.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: മോട്ടിവേഷൻ എന്നതിന്റെ മലയാള പദമാണ് പ്രചോദനം. അതിജീവനത്തിന്റെ അതിശക്തമായ ആവശ്യമുണ്ടാകുമ്പോഴാണ് ആത്മപ്രേരകം ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്നത്. അതായത് ഒരു ജീവൻ മരണ പോരാട്ടം. രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതുണ്ടെന്ന് ബോധ്യമായാൽ പിന്മാറും. അപ്പോൾ മോട്ടിവേഷൻ ലെവൽ ഏറ്റവും താഴെയാകും. മോട്ടിവേഷൻ ക്ലാസുകളുടെയും പരിശീലനങ്ങളുടെയും എല്ലാം ലക്ഷ്യം മോട്ടിവേഷൻ ലെവൽ ഉച്ചസ്ഥായിലെത്തിക്കുക എന്നതാണ്. എനിക്ക് ചെയ്യണമെന്നുണ്ട്, എനിക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും, എനിക്ക് ചെയ്യാം, ഞാൻ പരിശ്രമിച്ചു നോക്കാം, ഞാൻ പരിശ്രമിക്കാം, ഞാൻ ചെയ്യും മുതലായവ ആത്മപ്രചോദനത്തിന്റെ ആരോഹണ ക്രമമാണ്. മത്സരാധിഷ്ഠിത ലോകത്ത് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ആക്രമിച്ച് മുന്നേറിയാലേ സാധ്യമാകൂ എന്ന് പഠിച്ചുവെക്കുന്നു. മുന്നേറ്റത്തിന് തടസ്സമാകാൻ സാധ്യതയുള്ള കാര്യങ്ങളും വ്യക്തികളും നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കുന്നതാണ് ആധുനിക മാനേജ്മെന്റ് സ്കിൽസ്. ഭാഗ്യം തുണയ്ക്കുമോ? വലിയൊരു തകർച്ചയിലായിരുന്നു ഞാൻ. ഭാഗ്യമുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരെ കേട്ടിട്ടുണ്ട്. ഭാഗ്യം തുണയ്ക്കുമോ? അതോ രക്ഷപ്പെടലുകളെ നാം ഭാഗ്യമായി ചിത്രീകരിക്കുകയാണോ? സമയദോഷം കൊണ്ടാണ് എന്റെ ബിസിനസ് തകർന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സമയവും കാലവും അതിന്റെ ഗുണദോഷങ്ങളും നോക്കി ജീവിതത്തിലെല്ലാം ചെയ്യാൻ ശ്രമിച്ച് ജീവിതം തകർന്നുപോയ ഒരാളുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് സദാനന്ദന്റെ സമയം. പലപ്പോഴും വീഴ്ചകൾക്ക് സമയത്തെയോ ഭാഗ്യത്തെയോ പഴിപറഞ്ഞ് നാം രക്ഷപ്പെടും. നന്മകൾക്കും നാം സമയത്തെ കൂട്ടുപിടിക്കും. 2020 സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും വർഷമായിരിക്കുമെന്ന് പ്രവചിച്ച സിദ്ധന്മാരൊക്കെ കൊറോണ എന്ന മഹാമാരിയുടെ മുൻപിൽ ഓടിയൊളിച്ചു. ജീവിതത്തിലും ബിസിനസ്സിലും എല്ലായ്പ്പോഴും ഒരുപോലെ ഉയർച്ചയായിരിക്കില്ല. അതിന്റെ കാരണം ഭാഗ്യമോ സമയമോ അല്ല. പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് വിശകലനം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുവാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുവാനും കഴിഞ്ഞില്ല എന്നതാണ്. അതിന് സമയത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിന് കണക്കുകൂട്ടലുകളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ ചിന്തകൾക്കനുസൃതമായി ജീവിതം മുന്നോട്ട് പോകണമെന്നില്ല. പ്രതീക്ഷകൾ തകടം മറിയുകയും കണക്കുകൂട്ടലുകൾ പിഴച്ചു പോവുകയും ചെയ്യുന്ന കാലങ്ങളിലും ഭാഗ്യത്തിന്റെ പിൻബലത്തിൽ ആശ്രയിക്കാൻ നമുക്കാവില്ല. വിശ്വാസം രക്ഷിക്കുമോ? ഒരുവന്റെ വിശ്വാസ ബോധ്യങ്ങളാണ് ഒരുവനെ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്. ചിന്തകളിലാണ് വിശ്വാസവും അവിശ്വാസവും രൂപപ്പെടുന്നത്. ഏതു സ്ഥാപനവും ഏതു പ്രസ്ഥാനവും ആരംഭിക്കുമ്പോൾ അതിനൊരു വിശ്വാസ സംഹിത രൂപപ്പെടുത്തും. അവയ്ക്കനുസൃതമായി മാത്രമായിരിക്കും ആ സംഘടന പ്രവർത്തിക്കുന്നത്. എത്രമാത്രം ആ വിശ്വാസ സംഹിതയോട് അംഗങ്ങൾ കൂറു പുലർത്തുന്നുവോ അതിനനുസരിച്ച് അത് വളരുകയോ തളരുകയോ ചെയ്യാം. ഇതുപോലെ ഓരോ വ്യക്തിയും തങ്ങൾ രൂപപ്പെടുത്തുന്ന വിശ്വാസത്തിനനുസൃതമായി മാത്രമായിരിക്കും പ്രവർത്തിക്കുക. ഒരു കാര്യം തനിക്ക് ചെയ്തു പൂർത്തിയാക്കുവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അത് ആരംഭിക്കുവാൻ തയ്യാറാവില്ല. വിശ്വാസ പ്രമാണം ചിന്തകളെ ഉദ്ദീപിപ്പിച്ച് വ്യക്തിയെ പ്രവർത്തന സജ്ജനാക്കുന്നു. തന്റെ വാക്കുകൾ തനിക്ക് തന്നെ തിരിച്ചടിയാകും എന്ന് വിശ്വസിക്കുന്നയാൾ പരസ്യമായി ആശയപ്രകടനം നടത്തുവാൻ ഭയക്കും. സംശയം, ദേഷ്യം, ഭയം മുതലായ വികാരങ്ങൾ അതിൽ നിന്നും വ്യക്തിയെ പിന്തിരിപ്പിക്കും. ഏത് കാര്യം ചെയ്യണമെങ്കിലും പറയണമെങ്കിലും അതിനെക്കുറിച്ച് ശുഭചിന്തകളും ശുഭാപ്തി വിശ്വാസവും വേണം. ചില അവസരങ്ങളിൽ ഭയവും കോപവും ആത്മപ്രചോദനം വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഭയവും കോപവും വർദ്ധിക്കുമ്പോൾ അവയെ ഇല്ലാതാക്കുവാനായി അഥവാ കൈകാര്യം ചെയ്യുവാനായി മനുഷ്യൻ ക്രിയാത്മകനാവും. വിശ്വാസ പ്രമാണങ്ങൾക്കപ്പുറമായി സാഹചര്യങ്ങളുടെ സ്വാധീനവും പ്രവർത്തനങ്ങൾക്ക് പ്രേരകമാകാറുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അഭിനന്ദനം ആത്മപ്രചോദനത്തിന് സഹായകരമോ? അഭിനന്ദനം ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. ഏതു പ്രായത്തിലുള്ളവരും അഭിനന്ദനം ഇഷ്ടപ്പെടുന്നു. ഏതു സ്ഥാപനത്തിലെയും മാനവശേഷി വിഭവ വിഭാഗം നേരിടുന്ന പ്രതിസന്ധിയാണിത്. ഏത് തരത്തിലുള്ള അഭിനന്ദനമാണ് ആത്മപ്രചോദിതമാകുന്നത്? ഒരു കമ്പനിയിലെ തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു അഭിനന്ദനം നൽകുവാൻ നേതൃത്വത്തിന് കഴിഞ്ഞെന്ന് വരില്ല. ഒരു ജോലി കൃത്യസമയത്തിനകം ഭംഗിയായി പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് ഒരു അഭിനന്ദന കത്ത് കൊടുക്കാൻ തയ്യാറായപ്പോൾ അതിനോടൊപ്പം ഒരാൾക്ക് 1000 രൂപയെങ്കിലും ലഭിക്കണം എങ്കിലേ അഭിനന്ദനമാവുകയുള്ളൂ എന്നായിരുന്നു തൊഴിലാളികളുടെ നിലപാട്. കോവിഡ് പ്രതിരോധത്തിന് നേതൃത്വം നൽകിയ നഴ്സിനെയും ആരോഗ്യ പ്രവർത്തകരെയും ആദരിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിയപ്പോഴും പലരുടെയും പ്രതികരണം ഇത്തരത്തിലായിരുന്നു. അഭിനന്ദനങ്ങളെ അപ്പാടെ സ്വീകരിക്കാതിരിക്കുക എന്നത് ചിലരുടെ മാത്രം ആളത്തെ പ്രത്യേകതയാണ്. അത് പൊതു അഭിപ്രായമായി രൂപപ്പെടുത്തുവാൻ അവർ വിജയിക്കുമ്പോൾ അത് പൊതു താൽപര്യമായി മാറും. എല്ലാ അഭിനന്ദനങ്ങളെയും അശുഭചിന്തയോടെ കാണുന്നവർക്കാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അഭിനന്ദനം സ്വീകരിക്കുന്ന ആളിന്റെ മാനസിക സന്തോഷം കണക്കിലെടുത്ത് അഭിനന്ദിക്കുവാൻ സാധിച്ചാൽ അത് ഒരു മോട്ടിവേഷനായിത്തീരും. ഇതിന് അഭിനന്ദിക്കേണ്ട വിധത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചയോ അഭിപ്രായം ആരായാലും ഒക്കെ ഉപയോഗിക്കാം. പൊതുവായ അഭിനന്ദനങ്ങളിൽ വ്യക്തിഗത താൽപര്യങ്ങൾ ഹനിക്കപ്പെട്ടേക്കാം. എങ്കിലും പൊതുനന്മ എന്ന ലക്ഷ്യം എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അഭിനന്ദനം ഫലപ്രദമാകും. ഒരാൾ എത്ര നന്നായി ജോലി ചെയ്യുന്നു എന്നതിനനുസരിച്ച് അയാൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും മറ്റുള്ളവരെ ശക്തമായി പ്രചോദിപ്പിക്കും. ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത തൊഴിലാളി ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതും ചിലയിടങ്ങളിൽ കാണാം.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇട്ടുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിൻ്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. ഐപിഎൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകൻ ഇബ്രാഹിം നബി ആദ്യപുത്രൻ ഇസ്മായിലിനെ ദേവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. രാവിലെ പുതുവസ്ത്രങ്ങളണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ ഒത്തുകൂടി പെരുന്നാൾ നമസ്കാരം നടത്തും. മഴ മൂലം കോഴിക്കോട് അടക്കം ചിലയിടങ്ങളിൽ ഈദ്ഗാഹുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതിയും ഗവർണറുമടക്കം പ്രമുഖർ വിശ്വാസികൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ഭക്തി, ത്യാഗം, നിസ്വാർത്ഥത എന്നിവയെ ബലിപെരുന്നാൾ അടയാളപ്പെടുത്തുന്നുവെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. പാവപ്പെട്ടവരെ മാനുഷിക സമീപനത്തോടെ സഹായിക്കാനും സ്നേഹിക്കാനും ബലിപെരുന്നാൾ പ്രചോദനം നൽകുന്നതായി മുർമു വിലയിരുത്തി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ഭക്തിയുടെയും മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ബലിപെരുന്നാൾ ജനങ്ങൾക്കിടയിലെ ഐക്യവും സാഹോദര്യവും ശക്തിപ്പെടുത്തുന്നതാണെന്ന് ഗവർണർ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും മഹത്തായ സന്ദേശമാണ് ബലിപെരുന്നാൾ എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമത്വത്തിന്റെയും സമഭാവനയുടെയും സന്ദേശമാണ് ബക്രീദും ഹജ്ജ് കർമ്മവും നൽകുന്നതെന്ന് അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു. വിശ്വാസം മുറുകെ പിടിച്ചും നിയമങ്ങൾ അനുസരിച്ചും ജീവിക്കുന്നവർക്ക് ആത്യന്തിക വിജയമുണ്ടെന്ന പ്രതീക്ഷയുടെ സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നതെന്ന് ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞു. ത്യാഗവും ആത്മസമർപ്പണവുമാണ് വിശ്വാസിയുടെ ജീവിതരീതിയെന്നും ലൌകിക സൌഭാഗ്യങ്ങളെ ദൈവിക ചിന്തയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ആത്മസമർപ്പണത്തിന്റെ സന്ദേശമാണ് ബലിപെരുന്നാളെന്നും പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സിക്കിമിലെ ഗാംഗ്ടോക്ക് പാൽജർ സ്റ്റേഡിയത്തിൽ സിക്കിം പോലീസിന് രാഷ്ട്രപതിയുടെ പോലീസ് കളർ ബഹുമതി സമ്മാനിക്കും. തികഞ്ഞ അർപ്പണബോധവും അച്ചടക്കവും പ്രവർത്തനവും കാഴ്ചവെക്കുന്ന സംസ്ഥാന പോലീസ് സേനകൾക്കാണ് രാഷ്ട്രപതി ഈ ബഹുമതി സമ്മാനിക്കുന്നത്. ഇന്നലെ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന സമ്മേളനത്തിൽ പങ്കെടുത്ത രാഷ്ട്രപതി ദേശീയ വികസനത്തിന് മികച്ച സംഭാവന നൽകാൻ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്ന് വിദ്യാർത്ഥി സമൂഹത്തെ ഉദ്ബോധിപ്പിച്ചു. വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനും ഉതകുന്ന കേന്ദ്രം എന്നതിലുപരി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പരിസ്ഥിതിയുടെയും സംരക്ഷണത്തിന് വിദ്യാർത്ഥികൾ തയ്യാറാകണമെന്ന് ദ്രൌപദി മുർമു ആവശ്യപ്പെട്ടു. സ്വച്ഛഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞു. അടിസ്ഥാന സൌകര്യ നിർമ്മാണത്തിനപ്പുറം ഈ ദൌത്യം മുന്നോട്ടു പോകണമെന്നും തുടർ നിരീക്ഷണം, പൌരപങ്കാളിത്തം, പങ്കാളികളുടെ ഏകീകരണം എന്നിവയിലൂടെ പ്രകടമായ ഫലങ്ങൾ ഉറപ്പാക്കണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിൽ 51st പ്രഗതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, ഗോബർദ്ധൻ പ്ലാന്റുകൾ എന്നിവയുൾപ്പെടെ ഖരമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ പ്രധാനമന്ത്രി സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഔട്ട്പോസ്റ്റുകളും മുള്ളുവേലിയും സ്ഥാപിക്കാൻ പശ്ചിമബംഗാൾ ഗവൺമെന്റ് 143 ഏക്കറോളം ഭൂമി BSFന് കൈമാറി. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അതിർത്തിവേലിക്കും അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്കുമായി 600 ഏക്കർ ഭൂമി കൈമാറാൻ BJP ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആഭ്യന്തര, വനിതാ, ശിശുവികസന, ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. നിയമ സാമൂഹ്യ ഭരണഘടനാ തലങ്ങളിൽ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ ശക്തിപ്പെടുത്താൻ ദേശീയതലത്തിൽ നിരവധി കൂടിയാലോചനകൾക്ക് ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. മുസ്ലിം വനിതകൾക്കിടയിൽ നിയമാവബോധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെ ആവശ്യകത റിപ്പോർട്ടിൽ എടുത്തു പറയുന്നുണ്ട്. വിവാഹം, വിവാഹമോചനം, ജീവനാംശം, പൈതൃക സ്വത്തവകാശം എന്നിവയടക്കം വിഷയങ്ങൾക്കാണ് റിപ്പോർട്ടിൽ പ്രാധാന്യം നൽകുന്നത്. നീറ്റ് UG പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉന്നതാധികാര സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോ KRadhakrishnanുമായി അവലോകനം ചെയ്തു. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നൽകിയ ശുപാർശകൾ നടപ്പാക്കുന്നത് നിരീക്ഷിക്കാനാണ് കമ്മിറ്റി രൂപീകരിച്ചത്. രാജ്യത്തെ എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും വിദ്യാർത്ഥികൾക്ക് തുല്യമായ അവസരവും സൌഹൃദപരമായ അന്തരീക്ഷവും ഒരുക്കാൻ ധർമ്മേന്ദ്രപ്രധാൻ ആവശ്യപ്പെട്ടു. പുനഃപരീക്ഷ സുരക്ഷിതമാക്കാൻ NTA സ്വീകരിച്ച നടപടികൾ നേരത്തെ ഡയറക്ടർ ജനറൽ അംഗങ്ങളെ ധരിപ്പിച്ചു. June 21 5400+ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നീറ്റ് പുനഃപരീക്ഷ നടത്തുന്നത്. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ബി ഡി സതീശൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഉച്ചകഴിഞ്ഞ് ജൂബിലി ഹാളിൽ എം പി വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി സംബന്ധിക്കും. ഭട്ട് റോഡിലെ സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ റെയ്ഡിന് ശേഷം പുറത്തിറങ്ങിയ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ഏഴുപേർ പിടിയിലായി. ഡിവൈഎഫ്ഐ നേമം ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജിത്ത് അടക്കം പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ഇവർക്കെതിരെ വധശ്രമമടക്കം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സിഎംആറിൽ എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. ബാങ്ക് നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി രേഖകൾ കണ്ടെത്താൻ കഴിഞ്ഞതായും ഇ ഡി വാർത്താക്കുറിപ്പിൽ വെളിപ്പെടുത്തി. രേഖകൾ പരിശോധിച്ച് തുടർ നടപടിയെടുക്കുമെന്നും ഇ ഡി അറിയിച്ചു. പിണറായി വിജയന്റെയും പി എ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ഇ ഡി പരിശോധന രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിച്ച് സി പി എം പ്രവർത്തകർ കോഴിക്കോട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മുൻ എം എൽ എ എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബാലുശ്ശേരിയിൽ ഫ്ലക്സുകൾ തകർത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന സി പി ഐ എം ശ്രമം പ്രതിഷേധാർഹമാണെന്ന് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് കെ പി പ്രകാശ് ബാബു ആരോപിച്ചു. സംസ്ഥാനത്തെ കർഷകരെ സംരക്ഷിക്കാൻ കൃത്യമായ നിലപാടും നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് കോഴിക്കോട്ട് പറഞ്ഞു. വെല്ലുവിളികൾ അതിജീവിക്കാൻ കർഷകർക്കൊപ്പം ഗവൺമെന്റും ഉണ്ടാകും. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ തുടർ നടപടിയെടുക്കുമെന്നും മന്ത്രി വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലോ നാളെ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ 2 ഷട്ടറുകൾ 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. കണ്ണൂർ കണിച്ചാറിൽ ഇടിമിന്നലേറ്റ് വീടിന് തീപിടിച്ചു. നടുപ്പറമ്പിൽ രവി എന്നയാളുടെ വീടിനാണ് ഇന്നലെ വൈകിട്ട് തീപിടിച്ചത്. അപകട സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാകും. നെയ്യാട്ടത്തോടെയാണ് ഉത്സവാരംഭം. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
2: ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള 2000 വരുന്ന നെയ്യമൃത് സംഘാംഗങ്ങൾ കൊട്ടിയൂരിലെത്തുന്നതോടെയാണ് നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുക. 11 മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന നാളം തുറക്കൽ ചടങ്ങിന് ശേഷം നെയ്യാട്ടത്തിന് തുടക്കമാവും. മാനന്തവാടി മുതിരേരിക്കാവിൽ നിന്ന് മുതിരേരി വാളും എഴുന്നള്ളിച്ചു കൊണ്ടുവരും. നാളെയാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇനി ഒരു മാസക്കാലത്തോളം അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ആളും ആരവവും ഉയരും. ജൂൺ 24 വരെ നീണ്ടു നിൽക്കുന്ന വൈശാഖോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വാഹന പാർക്കിംഗിന് ഇത്തവണ വിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു.
0: ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ അക്കാദമി ഗ്രൌണ്ടിൽ നടത്തും. ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. 311 കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇവരിൽ 66 പേർ വനിതകളാണ്. ഐ പി എൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിന് തോൽപ്പിച്ചു. നാളെ 2 ക്വാളിഫയറിൽ അവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇതിൽ വിജയിച്ചാൽ റോയൽസ് ഫൈനലിൽ ഇടം പിടിക്കും. ഞായറാഴ്ച അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഫൈനൽ. കഴിഞ്ഞ ദിവസം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 1 ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ച് ആദ്യ ഫൈനലിസ്റ്റുകളായിരുന്നു. കൊച്ചിയിലെ സി ജി എച്ച് എസ് വെൽനസ് കേന്ദ്രത്തോട് അവഗണന പുലർത്തുകയാണെന്ന് ആരോപിച്ച് കേന്ദ്ര പെൻഷൻകാരുടെ സംഘടന രാവിലെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളും ആവശ്യത്തിന് ജീവനക്കാരും വെൽനസ് സെന്ററിലില്ലെന്ന് സി ജി പി എ കുറ്റപ്പെടുത്തി. പി വി കെ നെടുങ്ങാടി സ്മാരക മാധ്യമ അവാർഡിന് ജനൻ ടി വി പാലക്കാട് സീനിയർ റിപ്പോർട്ടർ അരുൺ ആലത്തൂർ അർഹനായി. നാളെ രാവിലെ കോഴിക്കോട് ചാലപ്പുറം കേസരി ഭവനിൽ ന്യൂസ് 18 ടി വി മാനേജിംഗ് എഡിറ്റർ സൌത്ത് വിവേക് നാരായൺ അവാർഡ് സമ്മാനിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 ഫലപ്രദമായി നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ സമഗ്ര ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് ദേശീയ വനിതാ കമ്മീഷൻ വിവിധ മന്ത്രാലയങ്ങൾക്ക് സമർപ്പിച്ചു. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് നെയ്യാട്ടത്തോടെ തുടക്കമാകും. ഐ പി എൽ ക്രിക്കറ്റ് എലിമിനേറ്റർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നു കഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടന്നേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് കുമാരി എൻ കൊട്ടാരം എഴുതിയ മൂത്രത്തിന്റെ സുഗന്ധം എന്ന കഥ കേൾക്കാം. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മകൻ ചോദിച്ചു, നമ്മൾ എന്നാണ് അച്ഛ പുതിയ വീട്ടിലേക്ക് പോണേ? അടുത്ത ബുധനാഴ്ച. അച്ഛമ്മ നമ്മുടെ കൂടെ വരില്ല അല്ലേ? ചോദ്യം എന്നെ നിശബ്ദനാക്കി. ഞാനും ഭാര്യയും എത്ര പറഞ്ഞിട്ടും കൂടെ വരാൻ കൂട്ടാക്കുന്നില്ല അമ്മ. ഈ പഴയ വീട്ടിൽ അമ്മയെ ഒറ്റയ്ക്കാക്കി പോകുന്നത് ഓർക്കുമ്പോൾ നെഞ്ചു പൊടിയുന്നു. എത്ര വാശി പിടിച്ചാലും അവസാനം സമ്മതിക്കുമെന്ന് കരുതിയത് വെറുതെയായി. അച്ഛ, അച്ഛമ്മ പുതിയ വീട്ടിലേക്ക് വരാത്തത് എന്താണെന്ന് എനിക്കറിയാം. മകൻ, അതങ്ങനെ നിന്നോട് വല്ലതും പറഞ്ഞോ? അച്ഛമ്മ എന്നോട് പറഞ്ഞില്ല. ഇന്ന് വടക്കേ വീട്ടിലെ ലക്ഷ്മിയമ്മ വന്നായിരുന്നു. അവരോട് പറഞ്ഞത് ഞാൻ ഒളിഞ്ഞു കേട്ടതാ. എന്താ അച്ഛമ്മ പറഞ്ഞേ? അച്ഛമ്മയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നിയാല് ബാത്റൂമിലെത്തും മുമ്പേ മൂത്രം പോകുമത്രേ. രാത്രിയില് പതിവാത്രേ മുണ്ടിലും ചിലപ്പോൾ നിലത്തും ഒക്കെ മൂത്രമാവും. അതുകൊണ്ടാ വയ്യെന്നാലും അച്ഛമ്മയുടെ തുണി കഴുകാനും മുറി തുടയ്ക്കാനും ഒന്നും അമ്മയെ സമ്മതിക്കാത്തത്. പുതിയ വീട്ടിലേക്ക് പോകണ്ടാന്ന് തീരുമാനിച്ചതും അതാത്രേ. എങ്ങനെയാ കുട്ടികളോട് പറയുക എന്ന് സങ്കടപ്പെട്ടു അച്ഛമ്മ. മോൻ പറയുന്നത് കേട്ട് എന്റെ കണ്ണു നിറഞ്ഞു. ഞാൻ എന്റെ കുട്ടിക്കാലം ഓർത്തു. അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോലും ഞാൻ കിടന്നുമുള്ളുമായിരുന്നു. ഞാൻ അമ്മയുടെ മുറിയിലേക്ക് കിടക്കുമായിരുന്നുള്ളൂ. എന്റെ കിടന്നുമുള്ളലിന്റെ കാര്യം വീട്ടിലാരെയും ഒരിക്കലും അറിയിച്ചിട്ടില്ല അമ്മ. കിടന്നുമുള്ളുന്ന ദിവസങ്ങളിൽ അമ്മ മറ്റുള്ളവർ ഉണരും മുൻപേ പുതുപ്പും പായയും എല്ലാം കഴുകിയിടും. ഒപ്പം എന്നെ കുളിപ്പിച്ച് വേഷം മാറ്റും. ആരെങ്കിലും ചോദിച്ചാൽ പറയും, ആ ചക്കിപ്പൂച്ച പായയിൽ ഛർദ്ദിച്ചു, അല്ലെങ്കിൽ എലിയെ പിടിച്ചുകൊണ്ടുവന്ന് കടിച്ചു തിന്നു എന്നൊക്കെ. ആ അമ്മയാണിപ്പോൾ പ്രായമായപ്പോൾ തനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് മകനോട് പറയാൻ മടിച്ച് എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എൻ്റെ പാപം അമ്മ. പിറ്റേന്ന് അമ്മ ഉണരും മുമ്പ് ഞാൻ അമ്മയുടെ മുറി തുടച്ചു. അമ്മ മാറ്റിയിട്ട തുണികൾ കഴുകിയിട്ടു. എന്നിട്ട് അമ്മ ഉണരുന്നതും കാത്ത് അമ്മയുടെ കട്ടിലിരുന്നു. കണ്ണു തുറന്ന അമ്മ പതിവില്ലാതെ എന്നെ കണ്ട് അമ്പരന്നു. ഞാൻ അമ്മയെ പിടിച്ചെണീപ്പിച്ചു. കട്ടിലിൽ കാലും തൂക്കിയിട്ടിരിക്കുന്ന അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്നു ഞാൻ, കുട്ടിയായിരിക്കുമ്പോൾ ചെയ്യുന്നതുപോലെ. അമ്മ ജാള്യതയോടെ എന്താ മോനെ ഇത് എന്ന് ചോദിച്ച് എന്റെ തല പിടിച്ചുയർത്തി കട്ടിലിൽ നിന്ന് എണീക്കാൻ ശ്രമിച്ചു. ഞാൻ അമ്മയുടെ മടിയിൽ ഒന്നുകൂടി മുഖമമർത്തി കിടന്നു. അമ്മയുടെ മുണ്ടിൽ മൂത്രമണക്കുന്നുണ്ടായിരുന്നു. എനിക്കിത് മണമായല്ല, സുഗന്ധമായിട്ടാണ് തോന്നിയത്. ഞാൻ എണീറ്റ് അമ്മയെ ചേർത്ത് പിടിച്ചു. ആ നിസ്സഹായ മുഖത്ത് രണ്ട് കണ്ണീർ തടാകങ്ങൾ. ആ കവിളിൽ എന്റെ മുഖം ചേർത്ത് ഞാൻ പറഞ്ഞു, ബുധനാഴ്ച നമ്മുടെ പുതിയ വീട്ടിലേക്ക് അമ്മയും വരും. അമ്മയുടെ കിടന്നുമുള്ളിയായ മകനാ പറയുന്നേ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാർ മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവദ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ. ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ഫാൽഗുണസന്ധ്യയിൽ.

ഭംഗി മുകർന്നവൾ കണ്ണെടുക്കാതെ കണ്ണെടുക്കാതൊരഭൗമരോമാഞ്ചമായി നിന്നാൽ സലജ്ജം സകാമം സവിസ്മയം. രാജീവ പുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നിടവേ താടി തടവിച്ചിരിച്ചു ചൊല്ലി മുനി താടകയെന്ന നിശാചരിയാണവൾ. ആര്യഗോത്ര

0: ഭൂമിയിൽ യാഗ പശുക്കളെ മേച്ചനാൾ ദ്രാവിഡ രാജാധിരാജ കിരീടങ്ങൾ ഈ മണ്ണിലിട്ട് ചവിട്ടി ഉടച്ച നാൾ വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിതപാദത്തിൽ വെച്ച നാൾ ആദ്യമായി ആര്യവംശാധിപത്യത്തിനെ ആട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ കണ്ട് കോപാരുണങ്ങളായി താടി വളർത്തും തപസ്വിതൻ കണ്ണുകൾ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 59-ാമത് പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3-ാമത്തെ സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. ഐപിഎൽ ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ വിശദമായി. പ്രസിഡന്റ്സ് പോലീസ് കളർ രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിം പോലീസിന് സമ്മാനിക്കും. ഗാംഗ്ടോങ്ങിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരേഡിൽ 400 പേരടങ്ങുന്ന പോലീസ് സംഘം പങ്കെടുക്കും. പുരസ്കാരം ലഭിക്കുന്ന രാജ്യത്തെ 15-ാമത്തെയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ 3-ാമത്തെയും സംസ്ഥാനമാണ് സിക്കിം. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടെ മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി, പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതികവിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബെത്വ നദീ സംയോജന പദ്ധതിയെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് PDSൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ഉന്നതാധികാര സമിതി അധ്യക്ഷനുമായും ശ്രീ പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. പരീക്ഷയുടെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ NTA ഡയറക്ടർ ജനറൽ വിശദീകരിച്ചു. രാജ്യത്തുടനീളം 5,400 പരീക്ഷാ കേന്ദ്രങ്ങളിൽ June 21 നീറ്റ് UG പുനഃപരീക്ഷ നടക്കുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കോപ്റ്റ് എഡ്യൂടെക്കിന് പരീക്ഷാ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ CBSE തള്ളി. ആരോപണങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെന്നും CBSE സമൂഹമാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി. ഏജൻസിക്ക് കരാർ നൽകുന്നതിൽ പ്രോട്ടോകോളുകൾ സൂക്ഷ്മമായി പാലിച്ചിട്ടുണ്ടെന്നും ബോർഡ് അറിയിച്ചു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശുപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശുവികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം അടക്കമുള്ളവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സൈപ്രസിലെത്തി. യൂറോപ്യൻ കമ്മീഷൻ വൈസ് പ്രസിഡന്റ് കാജ കല്ലാസിനും സൈപ്രസ് വിദേശകാര്യമന്ത്രി ഡോക്ടർ കോൺസ്റ്റാന്റിനോസ് കോംബോസിനും ക്ഷണത്തിന് നന്ദി പറയുന്നതായി S. ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കഴിഞ്ഞ ദിവസം യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 May 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് ലഭിച്ചതിന്റെ സന്തോഷം പത്തനംതിട്ട ഓമല്ലൂർ സ്വദേശി രജനി ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
2: 10 വർഷമായിട്ട് ഞാൻ 5 സെന്റ് ഭൂമി വാങ്ങിച്ച് അതും സർക്കാർ തന്നത് 5 സെന്റ് ഭൂമി വാങ്ങിച്ച് ഇവിടെ വീട് താമസിക്കുമായിരുന്നു, ഒരു ഷെഡ് അടിച്ച്. അങ്ങനെ പ്രധാനമന്ത്രിയുടെ ആവാസ് യോജനത്തിന്റെ പദ്ധതിയിലോട്ട് അപേക്ഷ കൊടുത്ത് അങ്ങനെ എനിക്കൊരു വീട് കിട്ടി. ഞാനും എന്റെ ഭർത്താവും 2 മക്കളും ഞങ്ങൾ താമസിക്കുകയാണ്. പിന്നെ 2 മരുമക്കളും ഉണ്ട്, കൊച്ചു മോളും ഉണ്ട്. ഞങ്ങൾ ഇത്രയും പേര് ഇവിടെ താമസിക്കുക. അത് കിട്ടിയതിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമുണ്ട്. അതിൽ ഞങ്ങൾക്ക് പ്രധാനമന്ത്രിയോട് എത്ര പറഞ്ഞാൽ നന്ദി പറഞ്ഞാലും പറ്റത്തില്ല, ഒത്തിരി ഉപകാരമുണ്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-117-800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ ജിഒ വി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-ന് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിന്റെ പ്രക്ഷേപണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഇതോടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനമാകും രാജ്യത്ത്. 3rd സ്ഥാനവും അസം സ്വന്തമാക്കി. അസമിൽ വിവാഹം, വിവാഹമോചനം, അവകാശ പാരമ്പര്യം തുടങ്ങിയവയിൽ ഏകീകൃത സിവിൽ കോഡ് നിയമചട്ടക്കൂട് സ്ഥാപിക്കുകയെന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം. ഭരണഘടനാ പരിരക്ഷകളും ആചാരപരമായ രീതികളും സംരക്ഷിക്കുന്നതിനായി പട്ടികവർഗ വിഭാഗങ്ങളെ ബില്ലിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പേർ പിടിയിൽ. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമർത്തിയിരിക്കുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപെടലുമായി ബന്ധപ്പെട്ട കേസിൽ നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. റെയ്ഡുകളിൽ വിവിധ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ബാങ്കിലെ സ്ഥിര നിക്ഷേപ രേഖകളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ത്യാഗസ്മരണങ്ങൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. മഴ സാധ്യത മുൻനിർത്തി കോഴിക്കോട് ബീച്ചിലെ ഈദ്ഗാഹ് ഒഴിവാക്കിയിട്ടുണ്ട്. ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: സ്നേഹവും സഹനവും ത്യാഗവും ഓരോ വിശ്വാസിയുടെയും ജീവിതത്തെ അർത്ഥസമ്പുഷ്ടവും സഫലവുമാക്കുമെന്ന് ബലിപെരുന്നാൾ ഓർമ്മപ്പെടുത്തുന്നു. പുതുപുത്തൻ വസ്ത്രങ്ങളടിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥന നിർഭരമാകുമ്പോൾ സാധ്യമാകുന്ന ആത്മീയ നവീകരണം സമൂഹത്തിൽ നന്മയുടെ പുതിയ പുലരികൾ സമ്മാനിക്കും. ചേർത്ത് പിടിക്കലിന്റെ ഏറ്റവും ഉദാത്തമായ സന്ദർഭമാണ് ബക്രീദ്. അത് കേവലമായ ഒരാഘോഷമല്ല, ഒപ്പം മാനവ സ്നേഹത്തിന്റെ കാലാതീതമായ സന്ദേശമാണ്.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. 20 വർഷക്കാലത്തെ ജയിൽവാസത്തിനു ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജയിൽ മോചിതനായി ഇന്ന് നാട്ടിലേക്ക് തിരിക്കും. റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് പുറപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിൽ അല്പസമയത്തിനകം അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തും. ജയിൽ ഉദ്യോഗസ്ഥരാണ് റഹീമിനെ വിമാനത്താവളത്തിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. 7 ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് അല്പസമയത്തിനകം ആരംഭിക്കും. അക്കാദമി ഗ്രൌണ്ടിൽ നടക്കുന്ന പരേഡിൽ ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: ആകെ 311 കേഡറ്റുകളാണ് പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്നത്. ഇതിൽ 66 വനിതാ കേഡറ്റുകളും ഉൾപ്പെടും. വിയറ്റ്നാം, സീഷെൽസ്, ടാൻസാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 6 പേരും പരിശീലനം പൂർത്തിയാക്കി പരേഡിൽ അണിനിരക്കും. ഇന്നലെ നടന്ന ചടങ്ങിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെക്രട്ടറി ഡോക്ടർ എൻ കലൈസെൽവി മിഡ്ഷിപ്പ്മാൻമാർക്ക് ബിരുദദാനം നടത്തി.
1: IPL ക്രിക്കറ്റിൽ ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് വിജയം. 244 റൺ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഹൈദരാബാദ് 19.2 ഓവറിൽ 196 റണ്ണിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. നാളെ നടക്കുന്ന 2nd ക്വാളിഫയറിൽ രാജസ്ഥാൻ ഗുജറാത്തിനെ നേരിടും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം തുടരുന്നു. സിക്കിം പോലീസിന് ഇന്ന് പ്രസിഡന്റ്സ് പോലീസ് പോലീസ് കളർ സമ്മാനിക്കും. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന 51st പ്രഗതി യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഏകീകൃത സിവിൽ കോഡ് ബിൽ അസം നിയമസഭ പാസാക്കി. ഈ നേട്ടം കൈവരിക്കുന്ന രാജ്യത്തെ 3rd സംസ്ഥാനമായി അസം മാറി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലെ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 7 പിടിയിൽ. ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാമത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. ആശംസകൾ നേർന്ന് പ്രമുഖർ. IPL ക്രിക്കറ്റിൽ ആദ്യ എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ രാജസ്ഥാന് 47 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക്.
6: കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്ന് ടോൾ പോപ്പി സിൻഡ്രോം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ സമൂഹത്തിൽ ഒരാൾ കഠിനാധ്വാനം ചെയ്ത് വിജയിക്കുമ്പോൾ നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ ചില സമയങ്ങളിൽ നേർവിപരീതമാണ് സംഭവിക്കാറ്. ഒരാൾ മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കുമ്പോൾ അവരെ അസൂയയോടെ നോക്കുകയും വിമർശിക്കുകയും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഇതിനെയാണ് മനഃശാസ്ത്രജ്ഞരും സാമൂഹ്യ ശാസ്ത്രജ്ഞരും ടോൾ പോപ്പി സിൻഡ്രോം അഥവാ TPS എന്ന് വിളിക്കുന്നത്. ടോൾ പോപ്പി എന്നാൽ സാധാരണ ചെടികൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന പൂവ്. അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അതിനെ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നതിന് സമാനമായ ഒരു സാമൂഹിക പ്രവണതയാണ് ഇത്. എന്താണ് ഈ സിൻഡ്രോം? ഇതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ജോലിസ്ഥലങ്ങളിലും കലാകായിക രംഗങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും പ്രകടമാകുന്നത്? ഒരാളുടെ വിജയത്തെ മറ്റുള്ളവർ എന്തിനു ഭയപ്പെടുന്നു? ഇതറിഞ്ഞിരിക്കണം. ഈ സിൻഡ്രോമിന്റെ ഉത്ഭവം ചരിത്രപരമായ ഒരു കഥയിൽ നിന്നാണ്. പുരാതന ഗ്രീസിലെയും റോമിലെയും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ സംഭവങ്ങളാണ് ഇവ. പുരാതന റോമിലെ ഏഴാമത്തെയും അവസാനത്തെയും രാജാവായിരുന്ന ടാർക്വിൻ ദി പ്രൗഡ് ഭരണം നടത്തിയിരുന്ന കാലം. രാജാവിന്റെ മകൻ ഒരു ശത്രുനഗരത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെ മുന്നോട്ടു പോകണം എന്ന മാർഗം അച്ഛനായ രാജാവിനോട് ആരാഞ്ഞു. അതിന് മറുപടി നൽകാൻ ടാർക്വിൻ രാജാവ് തിരഞ്ഞെടുത്തത് വാക്കുകളായിരുന്നില്ല, മറിച്ച് ഒരു പ്രതീകാത്മക പ്രവൃത്തിയായിരുന്നു. രാജാവ് മകനെയും കൂട്ടി തോട്ടത്തിലേക്ക് നടന്നു. അവിടെ കൂട്ടമായി നിന്നിരുന്ന പോപ്പിച്ചെടികൾക്കിടയിൽ പൊക്കം കൂടിയവയുടെ മുകൾ ഭാഗം അയാൾ നിഷ്കരുണം തന്റെ വടികൊണ്ട് വെട്ടിയിട്ടു. മകനോട് പറയാതെ പറഞ്ഞ സന്ദേശം ഇതായിരുന്നു: ആ നഗരത്തിൽ തലയുയർത്തി നിൽക്കുന്ന പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ മാടമ്പി പ്രഭുക്കളെയും നേതാക്കളെയും ആദ്യം ഉന്മൂലനാശനം ചെയ്യുക, കാരണം അവരാണ് തന്റെ ഭരണത്തിന് ഏറ്റവും വലിയ ഭീഷണി. രാജാവിന്റെ ഈ പ്രവൃത്തി വിജയകരമായ വ്യക്തികളെ ഇല്ലാതാക്കുക എന്നതിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ തത്വമായി മാറി. ഇവിടെ നിന്നാണ് ടോൾ പോപ്പി സിൻഡ്രോം എന്ന ആശയം ഉദയം ചെയ്യുന്നത്. ഉയർന്നു നിൽക്കുന്ന പൂക്കൾ എപ്പോഴും ഭരണകൂടത്തിനോ പൊതുസമൂഹത്തിനോ ഒരു ഭീഷണിയാണ് എന്ന ധാരണയാണ് ഈ പ്രവണതയുടെ അടിസ്ഥാനം. തന്റെ രാജ്യത്ത് ഉയർന്നു നിൽക്കുന്ന എല്ലാ പ്രമുഖരെയും ഇല്ലാതാക്കാൻ വേണ്ടി പൂന്തോട്ടത്തിലെ ഉയരം കൂടിയ പൂക്കളെ വെട്ടിമാറ്റാൻ ഉത്തരവിട്ടതിനോട് ഇതിനെ താരതമ്യം ചെയ്യുന്നു. സമൂഹത്തിലെ മറ്റുള്ളവരെക്കാൾ ഉയർന്ന നിലയിലെത്തുന്നവരെ അവരുടെ വിജയം കാരണം വിമർശിക്കാനും കുറ്റപ്പെടുത്താനും താഴ്ത്തിക്കെട്ടാനും ചിലപ്പോൾ ശിക്ഷിക്കാൻ പോലും സമൂഹം ശ്രമിക്കുന്ന ഒരുതരം സാംസ്കാരിക പ്രതിഭാസമാണ് ഇത്. ഈ പ്രതിഭാസം ലക്ഷ്യമിടുന്നത് വിജയത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിയെ താഴെ ഇറക്കുക, അല്ലെങ്കിൽ അവരുടെ വിജയം അർഹിക്കാത്തതാണ് എന്ന് വരുത്തി തീർക്കുക എന്നതാണ്. ഇത് പലപ്പോഴും പരിഹാസം, അസൂയ, തെറ്റായ പ്രചാരണങ്ങൾ അല്ലെങ്കിൽ പരസ്യമായ വിമർശനങ്ങൾ എന്നിവയിലൂടെയാണ് പ്രകടമാകുന്നത്. ഈ സിൻഡ്രോമിന്റെ പ്രധാന കാരണം അസൂയയും അന്തസ്സിന്റെ ഭീഷണിയുമാണ്. ഒരാൾ വിജയിക്കുമ്പോൾ അത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു താരതമ്യ ബിന്ദുവായി മാറുന്നു. ആ താരതമ്യത്തിൽ തങ്ങൾ പിന്നിലാണ് എന്ന് തോന്നുമ്പോൾ സ്വന്തം നില മെച്ചപ്പെടുത്തുന്നതിന് പകരം മുന്നിലുള്ളയാളെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നു. TPS ഒരു രാജ്യത്തോ സംസ്കാരത്തിലോ ഒതുങ്ങുന്നില്ല. ഇത് ലോകമെമ്പാടുമുള്ള സ്ഥാപനങ്ങളിലും സാമൂഹിക മേഖലകളിലും കാണപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു ഓഫീസിലെ സഹപ്രവർത്തകനേക്കാൾ വേഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിച്ച ഒരാൾ മറ്റുള്ളവർ ഉടൻ തന്നെ അവന് കഴിവുകൊണ്ടല്ല, മേലധികാരിയുമായുള്ള ബന്ധം കൊണ്ടാണ് കിട്ടിയത് എന്നോ അവൾ മറ്റുള്ളവരുടെ ജോലി മോഷ്ടിച്ചാണ് വിജയിച്ചത് എന്നോ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നു. ഇത് വിജയകരമായ വ്യക്തിയെ ഒറ്റപ്പെടുത്തുകയും അവരുടെ പ്രകടനത്തെ താഴ്ത്തിക്കെട്ടുകയും മൊത്തത്തിൽ ആ സ്ഥാപനത്തിന്റെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യും.

ഒരു കലാകാരൻ ഒറ്റ രാത്രി കൊണ്ട് പ്രശസ്തനാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ വരുന്ന വിദ്വേഷ കമന്റുകൾ ഇതിനുദാഹരണമാണ്. ഇയാൾക്ക് ഇത്രയും കഴിവൊന്നുമില്ല, ഇതൊക്കെ വെറും ഭാഗ്യമാണ് എന്നിങ്ങനെ വിമർശനം ഉയരും. ഇന്ത്യൻ ക്രിക്കറ്റിലോ സിനിമയിലോ ഒരു താരം അസാമാന്യ വിജയം നേടുമ്പോൾ അവരുടെ മുൻകാല തെറ്റുകൾ കുത്തിപ്പൊക്കി അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ട്രോളുന്നതും TPS പ്രകടനമാണ്. സോഷ്യൽ മീഡിയ TPS ഏറ്റവും വലിയ വേദിയാണ്. അജ്ഞാതരായ ആളുകൾ മറ്റുള്ളവരുടെ വിജയങ്ങളെ അധിക്ഷേപിക്കാനും വിമർശിക്കാനും വ്യക്തിഹത്യ നടത്താനും ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ സ്വന്തം കുടുംബാംഗങ്ങൾക്കിടയിൽ പോലും ഇത് സംഭവിക്കാം. ഒരു സഹോദരൻ സാമ്പത്തികമായി ഉയരുമ്പോൾ മറ്റ് സഹോദരങ്ങൾ അവനെ അകറ്റി നിർത്തുകയോ വിമർശിക്കുകയോ ചെയ്തേക്കാം. ഈ സിൻഡ്രോം യഥാർത്ഥത്തിൽ വിജയിച്ച വ്യക്തിയേക്കാൾ കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് വിമർശിക്കുന്ന സമൂഹത്തെയാണ്. കാരണം ഇത് കഠിനാധ്വാനം ചെയ്യുന്നതിൽ നിന്നും റിസ്ക് എടുക്കുന്നതിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുന്നു. ഈ പ്രതിഭാസം ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയും? വിജയിച്ച വ്യക്തി തന്റെ നേട്ടങ്ങളെക്കുറിച്ച് അമിതമായ അഹങ്കാരം പ്രകടിപ്പിക്കുന്നത് ഒഴിവാക്കണം. വിനയത്തോടെയുള്ള പെരുമാറ്റം പലപ്പോഴും അസൂയയുടെ തീവ്രത കുറയ്ക്കും. തന്റെ വിജയം മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാനും ഉപയോഗിക്കുമ്പോൾ വിമർശനങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വ്യക്തിപരമായി എടുക്കാതിരിക്കുക. ഇത് വിമർശകരുടെ അസൂയയുടെ പ്രതിഫലനമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ യാത്രയുടെ മൂല്യവും കഠിനാധ്വാനവും നിങ്ങൾക്ക് മാത്രമേ പൂർണ്ണമായി അറിയൂ. മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ അനുവദിക്കരുത്. ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ മറ്റുള്ളവരുടെ വിജയങ്ങളെ ആഘോഷിക്കാൻ പഠിക്കണം. ഒരാളുടെ വിജയം നമ്മൾക്കെല്ലാവർക്കും സാധ്യമായ കാര്യമാണ് എന്നതിന്റെ തെളിവായി കാണുക. അസൂയ തോന്നുന്നതിന് പകരം എങ്ങനെ എനിക്കും അവിടെ എത്താം എന്ന് ചോദിക്കുക. താരതമ്യം ചെയ്യുമ്പോൾ അത് ആരോഗ്യകരമായ പ്രചോദനമായി മാറണം, അല്ലാതെ വിദ്വേഷമായി മാറരുത്. ഒരു വ്യക്തിക്ക് ലോകം നൽകുന്ന എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്ന സുരക്ഷിത താവളമാണ് കുടുംബം. എന്നാൽ ഈ സ്വകാര്യ ഇടം പോലും ഇന്ന് ടോൾ പോപ്പി സിൻഡ്രോമിന്റെ പിടിയിലാണ്. ചിലയിടത്തെങ്കിലും പൊതുരംഗത്ത് മാത്രമല്ല, ഭാര്യാഭർത്താക്കന്മാർ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, മക്കൾ തുടങ്ങിയ ഏറ്റവും അടുത്ത ബന്ധങ്ങൾക്കുള്ളിലും ടോൾ പോപ്പി സിൻഡ്രോം വിഷം പോലെ പടരാറുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ ടോൾ പോപ്പി സിൻഡ്രോം ഒരു പങ്കാളിയുടെ വിജയത്തെ മറ്റേ പങ്കാളി അബോധപൂർവമായോ ബോധപൂർവമായോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണ്. പുറത്തുനിന്നുള്ള അഭിനന്ദനങ്ങളെക്കാൾ ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യം പങ്കാളിയുടെ പിന്തുണയാണ്. എന്നാൽ ഇവിടെ ആ പിന്തുണ നിഷേധിക്കപ്പെടുക മാത്രമല്ല, പകരം വിമർശനം ഏറ്റുവാങ്ങേണ്ടിയും വരുന്നു. പുരുഷാധിപത്യ സാമൂഹിക വ്യവസ്ഥയിൽ ഒരു ഭർത്താവിന് ഭാര്യയുടെ വിജയം അംഗീകരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ പ്രതിഭാസം പലപ്പോഴും ഉടലെടുക്കുന്നത്. തന്റെ അധികാരം നഷ്ടപ്പെടുന്നു എന്ന ഭയമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഭാര്യയ്ക്ക് ജോലിയിൽ വലിയ സ്ഥാനക്കയറ്റം ലഭിക്കുകയോ ഉയർന്ന ശമ്പള വർദ്ധനവ് ലഭിക്കുകയോ ചെയ്യുന്നു. ഭർത്താവ് പൊതുവായി ഇങ്ങനെ പറയും, ഇതൊക്കെ വെറും ഭാഗ്യമാണ്, ഞാൻ എന്റെ കരിയറിൽ നേരിട്ടത്ര വെല്ലുവിളിയൊന്നും അവൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ ശമ്പളം കൂടിയതുകൊണ്ട് എന്ത് കാര്യം, അവൾ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഭാര്യയുടെ ആത്മവിശ്വാസം തകരുകയും സ്വന്തം നേട്ടത്തിൽ സന്തോഷിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാതാവുകയും ചെയ്തു. ഒഴിവു സമയങ്ങളിൽ ഭാര്യ തുടങ്ങിയ ബിസിനസ് സംരംഭം വിജയിക്കുകയോ സോഷ്യൽ മീഡിയയിൽ കലാപരമായ കഴിവുകൾക്ക് വലിയ അംഗീകാരം നേടുകയോ ചെയ്യുന്നു. ഈ യൂട്യൂബിലുള്ളതൊന്നും ഒരു ജോലിയല്ല, വെറുതെ സമയം കളയുകയാണ്. അല്ലെങ്കിൽ നാലു പേര് കണ്ടെന്ന് വെച്ച് നീ വലിയ ആളായി എന്നൊന്നും കരുതേണ്ട. കഴിവുകളെ പ്രോത്സാഹിപ്പിക്കേണ്ട പങ്കാളി തന്നെ അതിനെ താഴ്ത്തിക്കെട്ടുമ്പോൾ അവർ തങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു.

0: ഭർത്താവിനെ പിന്തുണയ്ക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള അമിത പ്രതീക്ഷകൾ കാരണം ഭാര്യ താഴ്ത്തിക്കെട്ടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഇത് പലപ്പോഴും ഭർത്താവിന്റെ സാമ്പത്തികമോ സാമൂഹികമോ ആയ വളർച്ച പ്രതീക്ഷിച്ച നിലവാരത്തിൽ എത്താത്തതിലുള്ള നിരാശയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. പൊതുവേദികളിലോ സുഹൃത്തുക്കളുടെ മുന്നിലോ വെച്ച് ഭർത്താവിന്റെ ജോലിയിലെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ അവൾ താഴ്ത്തിക്കെട്ടും. ഇദ്ദേഹമെന്റെ അച്ഛനെ പോലെയോ മറ്റ് സുഹൃത്തുക്കളെ പോലെയോ റിസ്ക് എടുക്കാൻ ധൈര്യമില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ സ്ഥാനത്തോളം എത്താനേ കഴിഞ്ഞുള്ളൂ, എന്റെ കഴിവിനൊത്ത ജോലിയല്ല ഇദ്ദേഹം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകളയും. ഭർത്താവിന് പൊതുസ്ഥലങ്ങളിൽ അപമാനം തോന്നുകയും തന്റെ മൂല്യം പങ്കാളി പോലും അംഗീകരിക്കുന്നില്ല എന്ന ചിന്തയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഭർത്താവ് ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ തന്റെ കരിയറിൽ മാറ്റം വരുത്താനോ ഒരു ശ്രമം തുടങ്ങുന്നു എന്ന് വയ്ക്കുക. പുതിയ ബിസിനസ് ചെയ്യുന്നതൊക്കെ കൊള്ളാം, കുടുംബമുണ്ടെന്ന് മറന്നു പോകരുത്. നിങ്ങൾക്കൊന്നും അതിനുള്ള കഴിവില്ല, ഇതൊക്കെ നിങ്ങൾ വെറുതെ സ്വപ്നം കാണുന്നതാണ്, ഇരിക്കുന്ന ജോലി കളയരുത് എന്നു പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തുക. മറ്റുള്ളവരോട് ഇയാൾ നിങ്ങൾ കരുതുന്ന ആളല്ല, പകരം കളിയും ദുഷ്ടതയുമുള്ള ആളാണ്, നിങ്ങളുടെ മുന്നിൽ ശാന്തൻ, എനിക്കല്ലേ അറിയൂ തനി നിറം ഇത്യാദി വർത്തമാനങ്ങളായിരിക്കും അവൾ ഉയർത്തുന്നത്. പങ്കാളിയുടെ തുടർച്ചയായ വിമർശനം കാരണം റിസ്ക് എടുക്കാനുള്ള ധൈര്യം നഷ്ടപ്പെടുകയും ഭയം കാരണം പുതിയ സാധ്യതകൾ തേടാതിരിക്കുകയും ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങൾക്കുള്ളിലെ ടോൾ പോപ്പി സിൻഡ്രോം ഒരുമിച്ചുള്ള വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന മാരകമായ രോഗമാണ്. ഈ ബന്ധങ്ങളുടെ കാതൽ മത്സരമല്ല, മറിച്ച് പിന്തുണയാണ് എന്ന അടിസ്ഥാന തത്വം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. വിഷം കലരാതിരിക്കാൻ പങ്കാളിയുടെ വിജയത്തെ സ്വന്തം വിജയമായി കാണുക. നമ്മുടെ കുടുംബത്തിന്റെ വിജയമാണിത് എന്ന ചിന്ത വളർത്തുക. അസൂയയോ അരക്ഷിതത്വമോ തോന്നുന്നുണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കുക. പരസ്പരം താഴ്ത്തിക്കെട്ടുന്നതിന് പകരം പ്രശ്നത്തിന്റെ മൂലകാരണം ചർച്ച ചെയ്യുക. പങ്കാളിയുടെ വളർച്ചയിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുകയും അവരുടെ അടുത്ത ലക്ഷ്യങ്ങൾ നേടാൻ പ്രചോദനം നൽകുകയും ചെയ്യുക. വിവാഹബന്ധം ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്. അതിൽ ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റേയാൾ പിന്നിൽ നിന്ന് കല്ലെറിയാതെ സന്തോഷത്തോടെ ആ കൈ പിടിച്ച് കൂടെ ഓടുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ കുടുംബം യഥാർത്ഥത്തിൽ ഒരു സുരക്ഷിത താവളമായി നിലനിൽക്കൂ. ടോൾ പോപ്പി സിൻഡ്രോം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വിജയിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ ആ വിജയത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനെ മറ്റുള്ളവരുടെ വിദ്വേഷത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. ഈ സിൻഡ്രോമിന്റെ ഇരുണ്ട വശങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വ്യക്തിഗതമായും സാമൂഹികമായും വളരാൻ കഴിയൂ. ടോൾ പോപ്പി സിൻഡ്രോമിനെ തിരിച്ചറിയണം. ഉയർന്ന പൂക്കളെ വെട്ടിമാറ്റാൻ ശ്രമിക്കാതെ അതിനോടൊപ്പം വളരാനും കൂടുതൽ ഉയരത്തിലെത്താനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. വിജയത്തെ വിമർശിക്കുന്നവരെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. അവർക്ക് നിങ്ങളുടെ സ്ഥാനത്തെത്താൻ കഴിയാത്തതുകൊണ്ടാണ് അവർ വിമർശിക്കുന്നത്. ധൈര്യമായി മുന്നോട്ടു പോകുക, തല ഉയർത്തി തന്നെ നിൽക്കുക. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.
1: ഇന്നലെ മയങ്ങുന്ന നേരം ഒളിച്ചെന്നെ വിളിച്ചവനാ.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഒരു കുടുംബം മുന്നോട്ട് പോകാൻ കൈക്കരുത്ത് മാത്രം പോരാ, മനക്കരുത്തും വേണം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ പല വീടുകളിലും ഈ മനക്കരുത്തിന്റെ വലിയൊരു ഭാഗം പേറുന്നത് സ്ത്രീകളാണ്. വീടടിച്ചു വാരുന്നതോ ഭക്ഷണം പാകം ചെയ്യുന്നതോ ആയ ജോലികളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നാളെ എന്ത് കറി വെക്കണം, കുട്ടിയുടെ യൂണിഫോം അലക്കിയോ, വൈകുന്നേരം അതിഥികൾ വരുമ്പോൾ എന്ത് നൽകണം എന്നിങ്ങനെയുള്ള 100 കൂട്ടം കാര്യങ്ങൾ ഓർത്തുവെക്കുന്ന ഒരു വലിയ മാനസിക ഭാരത്തെക്കുറിച്ചാണ്. ഇതിനെ മനഃശാസ്ത്രത്തിൽ മെന്റൽ ലോഡ് എന്ന് വിളിക്കുന്നു. ഈ അദൃശ്യമായ ഭാരത്തെക്കുറിച്ചും അതെങ്ങനെ ലഘൂകരിക്കാമെന്നും മനസ്സിലാക്കിയിരിക്കണം. പല സ്ത്രീകളും ഇന്ന് പരാതിപ്പെടുന്നത് തങ്ങളൊരു പങ്കാളി എന്നതിലുപരി ഒരു കെയർ ടേക്കർ ആയി മാറുന്നു എന്നാണ്. വീടിന്റെ ഓരോ മുക്കുമൂലയും നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വം തന്റേത് മാത്രമാണെന്ന് തോന്നൽ ഒരാളെ മാനസികമായി തളർത്തും. ശാരീരികമായ അധ്വാനത്തെക്കാൾ ഉപരിയായി ഈ ചിന്താഭാരമാണ് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരമില്ല എന്നല്ല, ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ സമാധാനം കണ്ടെത്താം. നിങ്ങൾ ചെയ്യുന്ന ഓർമ്മിക്കൽ എന്ന ജോലി എത്രത്തോളം വലുതാണെന്ന് പങ്കാളിയോട് തുറന്നു സംസാരിക്കുക. ഞാൻ ഇത് ചെയ്യുന്നു എന്നല്ല, മറിച്ച് നമുക്കിത് ഒരുമിച്ച് ചെയ്യാം എന്ന രീതിയിൽ ചർച്ചകൾ തുടങ്ങുക. ജോലികൾ പങ്കിടുമ്പോൾ അത് വെറും ശാരീരികമായ ജോലി മാത്രമല്ല ആവേണ്ടത്, അത് ആസൂത്രണം ചെയ്യാനുള്ള ചുമതലയും പങ്കിടണം. ഉദാഹരണത്തിന്, പച്ചക്കറി വാങ്ങുക എന്നത് ഒരാളുടെ ചുമതലയാണെങ്കിൽ എന്ത് വാങ്ങണമെന്നത് പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. ബന്ധങ്ങളിൽ സമത്വം ആവശ്യപ്പെടുന്നത് ആരെയും കുറ്റപ്പെടുത്താനല്ല, മറിച്ച് രണ്ടുപേർക്കും ഒരുപോലെ സന്തോഷിക്കാനും വിശ്രമിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനാണ്. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഉത്തരവാദിത്വങ്ങൾ തുല്യമായി പങ്കിടുന്ന ദമ്പതികൾക്കിടയിൽ സ്നേഹവും സംതൃപ്തിയും കൂടുതലായിരിക്കും എന്നാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ ഭാരം പേറുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങളുടെ മനസ്സമാധാനം കുടുംബത്തിന്റെ കൂടി സമാധാനമാണ്. അതുകൊണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കുക. ഒരു ചെറിയ സംഭാഷണത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. കുടുംബം എന്നത് ഒരാൾ വലിക്കുന്ന വണ്ടിയാവരുത്, മറിച്ച് രണ്ടുപേർ ചേർന്ന് തുഴയുന്ന തോണിയാവണം. പരസ്പരം താങ്ങാവുക, തണലാവുക.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടുതീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞുപോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷൻ, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതി പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഹലോ.
2: ഹലോ
1: സാറിന്, എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ശില്പ.
2: മനസ്സിലായി. കുട്ടി പിന്നെ
1: ഒന്നുമില്ല, വിളിക്കാന്ന് പറഞ്ഞിരുന്നോണ്ട്.
2: താങ്ക് യു.
1: അയ്യോ, ഞാനില്ല താങ്ക്സ് പറയണ്ട.
2: പറഞ്ഞോളൂ.
1: ഫ്രണ്ട്സിനൊക്കെ ഭയങ്കര അസൂയ. ഞാൻ സാറുമായിട്ട് സംസാരിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസമാകുന്നില്ല.
2: പിന്നെ ഈ സാറ് വിളി വേണ്ട, അതൊരു ബോറാ.
1: എനിക്ക് അതിനേക്കാൾ ബോറാണ്. ഒരു രണ്ടു മൂന്ന് വട്ടം കൂടെ സാറേ എന്ന് വിളിച്ചിട്ട് പയ്യെ വിളി അങ്കിൾ നാക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാനും.
2: അയ്യോ, അങ്കിൾ വിളി അതിനേക്കാളും ബോറാ.
1: ഞങ്ങൾ തമ്മിൽ അടുക്കാൻ അധിക സമയം വേണ്ടി വന്നില്ല. എന്നെ അദ്ദേഹത്തിന് എന്തോ പെട്ടെന്ന്

0: ഇഷ്ടമായി. എന്റെ കാര്യങ്ങളെല്ലാം പറയാൻ എനിക്കൊരാള്. അങ്ങനെയാണ് എനിക്കും തോന്നിയത്. എന്നെ ഇടയ്ക്ക് അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ ആരും ആയെന്ന് എനിക്ക് തോന്നി. അങ്ങനെ പ്രോഗ്രാംസ് എല്ലാം എനിക്ക് കാണാപ്പാടമായി. ഇടയ്ക്ക് ഞങ്ങൾ വഴിയിൽ വെച്ച് കണ്ടു. എന്റെ പഠിത്തത്തെ പറ്റി അന്വേഷിച്ചു. ഉഴപ്പുന്നുണ്ടോന്ന് സംശയം തോന്നിയപ്പോ എന്നെ വഴക്കു പറഞ്ഞു. അങ്ങനെ അങ്ങനെ ആദ്യം ഉണ്ടായിരുന്ന കൊച്ചു പേടി പോലും എനിക്കില്ലാതെയായി. ഈശ്വരൻ സത്യമായിട്ട് ഒരിക്കൽ പോലും അങ്കിൾ എന്നോട് മര്യാദ വിട്ട് പെരുമാറിയിട്ടില്ല. അദ്ദേഹം പ്രസംഗിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യുന്ന സദസ്സുകളിൽ ഞാനൊരു സ്ഥിരം കേൾവിക്കാരിയായി. ഓരോ പ്രാവശ്യം കാണുമ്പോഴും അദ്ദേഹത്തിന് എന്നോടുള്ള വാത്സല്യം കൂടിക്കൂടി വരികയായിരുന്നു. പക്ഷേ ആർക്കും ഞങ്ങളെ മനസ്സിലായില്ല. ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് പോലും ഞാൻ ആരും തിരുത്താനും മെനക്കെട്ടില്ല. അമ്മ ചീത്ത പറയുന്ന ഉറപ്പുള്ളതുകൊണ്ട് അവിടെ മാത്രം ഞാൻ എല്ലാം ഒളിച്ചു വെച്ചു.
1: ടൗൺ ഹാളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടമ്മേ, ഒരു ലിറ്ററി വൺ. ഫ്രണ്ട്സ് എല്ലാം അവിടെ വരും.
2: കാലത്തെ പത്രത്തിൽ ഇന്നത്തെ സിറ്റി പ്രോഗ്രാമിന്റെ കോളം കണ്ടപ്പോഴേ വിചാരിച്ചു.
1: കണ്ടോ, അമ്മയുടെ ഒരു കള്ളം നോക്കിയട്ടെ. ഇതൊന്നും ശരിയല്ലമ്മേ. കൂടെ നിന്നുകൊണ്ടുള്ള ഒരുതരം സ്പൈയിങ്.
2: ആ മനുഷ്യന്റെ ഏതോ ബുക്കിന്റെ റിലീസ് ഫംഗ്ഷൻ അല്ലേ. നീ പോണ്ട.
1: എന്താ പോയാല്?
2: തിരിച്ചു വയ്ക്കണ്ട. പോണ്ടെന്ന് പറഞ്ഞാൽ പോണ്ട.
1: ഞാൻ ചെല്ലുന്ന് പറഞ്ഞിട്ടുണ്ട്.
2: ആരോട്? ആരോടെന്ന്?
1: എന്റെ ഫ്രണ്ട്സിനോട്.
2: നീ ചെല്ലുന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ?
1: ഒന്ന് ഉണ്ട്.
2: ഓ, അപ്പൊ കോണ്ടാക്ട് മുറിഞ്ഞിട്ടില്ല. നശിക്കേണ്ട തീരുമാനിച്ചറിഞ്ഞിരിക്കുക.
1: ഞാൻ നശിച്ചിട്ടൊന്നുമില്ല, നശിക്കുകയില്ല.
2: പത്തമാനം മതിയമാകുന്നു.
1: അമ്മ എന്ത് പറഞ്ഞാലും ഇന്ന് ഞാൻ അവിടെ പോവും.
2: എങ്കിലൊരു മിനിറ്റ് നിൽക്ക്, ഞാനും ഇന്ന് ഇവിടെ വരുന്നുണ്ട്. എനിക്ക് ആ മനുഷ്യന് രണ്ടു വാക്ക് പറയണമെന്നുണ്ട്. പബ്ലിക്കായിട്ട് ചീത്ത കേട്ടാലേ ഈ വർഗമൊക്കെ പഠിച്ചു.
1: വന്നോളൂ, നേരിട്ട് സംസാരിക്കുമ്പോഴേ അമ്മയ്ക്ക് അദ്ദേഹം ആരാണെന്ന് എന്താണെന്ന് മനസ്സിലാവൂ.
2: നിന്റെ പോലെ കുറെ എണ്ണ.
1: ആ ഫംഗ്ഷൻ എങ്ങനെ അലങ്കോലപ്പെട്ടതിന് എന്റെ അമ്മ കൂടി ഉത്തരവാദിയാണെന്ന് എങ്ങനെ എനിക്ക് തോന്നി. അതൊന്നുമല്ല, തലവേദനയായിരുന്നെന്ന് പറഞ്ഞ് അങ്കിൾ ഒഴിഞ്ഞു. എങ്കിലും ഞാൻ അദ്ദേഹത്തെ വിളിച്ച് മാപ്പ് പറഞ്ഞു. എനിക്ക് വാശിയായിരുന്നു എല്ലാവരോടും. പിന്നീട് വിളിച്ചപ്പോ പലപ്പോഴും അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയില്ല. എന്തിനായി ഇങ്ങനൊരു പുലിവാല് എന്നൊരു പക്ഷെ തോന്നിയിട്ടുണ്ടാവും. ഏതായാലും അകലാനുള്ള ഒരു അറ്റംപ്റ്റ് പോലെയാണ് എനിക്ക് തോന്നിയത്. അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. പുതുവർഷം വരികയായിരുന്നു. കൂട്ടുകാരികളുടെ ക്രിസ്മസ് കാർഡുകളുടെയും ന്യൂഇയർ കാർഡുകളുടെയും ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ കാർഡ് കിട്ടിയപ്പോ എനിക്ക് ഏതാണ്ട് സ്വർഗം കിട്ടിയ വാശിയായിരുന്നു. മോൾക്ക് എന്ന് മാത്രം എഴുതി നേരത്തെ ഒരു ബ്രൗൺ വരയിൽ ഒപ്പിട്ട ആ കാർഡ് മരണം വരെ എന്നോടൊപ്പം ഉണ്ടാവും. അത് കിട്ടിയപ്പോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. പുതുവർഷത്തെ ജനുവരി ഫസ്റ്റിന് ആദ്യം അവിടെ വന്ന് ഗിഫ്റ്റ് തരുന്നത് ഞാനായിരിക്കുന്നു.
3: അതുവരെ ആ കോട്ടേജ് പോയിട്ടില്ലേ?
1: ഇല്ല, സ്ഥലമൊക്കെ എനിക്കറിയാമായിരുന്നു. എന്തോ വിളിച്ചില്ല, പോയൂല്ല. ഞാൻ അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞപ്പോ ആദ്യം അദ്ദേഹം വിലക്കാൻ നോക്കി. ഞാൻ നിർബന്ധം പിടിച്ചപ്പോ ഒടുവിൽ സമ്മതിച്ചു. ഞാൻ സമ്മതിപ്പിച്ചു.

സാഹചര്യങ്ങൾ മാറിയിട്ടും എന്തുകൊണ്ടാണ് ചിലർ ഇപ്പോഴും പഴയ പരാജയങ്ങളുടെ തടവറയിൽ കഴിയുന്നത്? നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള പാതയിൽ അദൃശ്യമായ വല്ല തടസ്സങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിജയത്തിന് തൊട്ടടുത്തെത്തുമ്പോൾ നമ്മൾ പിന്തിരിയാറുണ്ട്. പുറമേ നോക്കിയാൽ തടസ്സങ്ങളൊന്നും കാണാനില്ലെങ്കിലും ഉള്ളിൽ എവിടെയോ ഒരു ഭയം നമ്മെ തളർത്തുന്നു. മനഃശാസ്ത്രത്തിൽ ഇതിനെ പൈക്ക് സിൻഡ്രോം അല്ലെങ്കിൽ പൈക്ക് എഫക്ട് എന്ന് വിളിക്കുന്നു. പരാജയങ്ങൾ നമ്മെ എങ്ങനെ നിഷ്ക്രിയരാക്കുന്നു എന്ന് വിശദീകരിക്കുന്ന ലളിതവും എന്നാൽ ശക്തവുമായ ഒരു പാഠമാണിത്. വടക്കേ അമേരിക്കയിലെ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന വേഗതയേറിയ ഇരപിടിയൻ മത്സ്യമാണ് പൈക്ക്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു പരീക്ഷണത്തിൽ ഒരു അക്വേറിയത്തിൽ പൈക്ക് മത്സ്യത്തെയും അതിന്റെ ഇരകളായ ചെറിയ മീനുകളെയും ഇട്ടു. എന്നാൽ ഇവയ്ക്കിടയിൽ സുതാര്യമായൊരു ചില്ല് സ്ഥാപിച്ചിരുന്നു. വിശന്നു വലഞ്ഞ പൈക്ക് ഇരയെ പിടിക്കാൻ ആഞ്ഞു പാഞ്ഞെങ്കിലും ഓരോ തവണയും ആ ചില്ലിലിടിച്ചു പരാജയപ്പെട്ടു. ദിവസങ്ങളോളം ഈ ശ്രമം തുടർന്നു. ഒടുവിൽ എത്ര ശ്രമിച്ചാലും ഇരയെ കിട്ടില്ലെന്നും ശ്രമിക്കുന്നത് വേദനയ്ക്ക് കാരണമാകുന്നുവെന്നും ആ പൈക്ക് മത്സ്യം പഠിച്ചു. തന്റെ ശ്രമങ്ങളത് പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കാര്യം ഇതിനുശേഷമാണ് നടന്നത്. ഗവേഷകർ ആ അക്വേറിയത്തിലെ ചില്ലെടുത്തു മാറ്റി. ഇപ്പോൾ പൈക്കിനും ഇരയ്ക്കുമിടയിൽ യാതൊരു തടസ്സവുമില്ല. ചെറിയ മീനുകൾ അതിന്റെ വായുടെ തൊട്ടടുത്തുകൂടി നീന്തിപ്പോയിട്ടും പൈക്ക് അവയെ പിടിക്കാൻ ശ്രമിച്ചതേയില്ല. തടസ്സം മാറിയ വിവരം ആ മത്സ്യം അറിഞ്ഞില്ല. പകരം അതിന്റെ മനസ്സിലെ കണ്ണാടി മതിൽ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇത്തരം അദൃശ്യമായ ചില്ലുകൾ നിരവധിയാണ്. ഇതിനെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്നും വിളിക്കാം. ഒരിക്കൽ ബിസിനസ്സിലോ പരീക്ഷയിലോ പ്രണയത്തിലോ പരാജയപ്പെട്ടാൽ അടുത്ത തവണ അവസരം വരുമ്പോൾ നമ്മൾ സ്വയം പറയും, വേണ്ട, കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും പരാജയപ്പെടും. സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടാവാം, പഴയ തടസ്സങ്ങൾ നീങ്ങിയിട്ടുണ്ടാവാം. പക്ഷേ നമ്മുടെ മനസ്സിലെ ആ പഴയ ചില്ല് നമ്മെ പുതിയ പരീക്ഷണങ്ങളിൽ നിന്നും വിലക്കുന്നു. നമ്മുടെ കഴിവിലല്ല, മറിച്ച് നമ്മുടെ കഴിഞ്ഞകാലത്തെ പരിമിതികളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ ആവശ്യമാണ്. ഇന്നലെ നടന്നതല്ല ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുക. കാലവും സാഹചര്യങ്ങളും മാറിയിരിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുത്തുക. പൈക്ക് മത്സ്യം ചെയ്തതുപോലെ ഒറ്റയടിക്ക് വലിയ ലക്ഷ്യത്തിലേക്ക് പായാതെ ചെറിയ ശ്രമങ്ങളിലൂടെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക. പരാജയം ഒരു മതിലല്ല, മറിച്ച് അടുത്ത ചുവടിനുള്ള അനുഭവമാണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മുന്നിലുള്ളത് യഥാർത്ഥ തടസ്സമാണോ അതോ പഴയ അനുഭവങ്ങൾ കൊണ്ട് നിങ്ങൾ തന്നെ നിർമ്മിച്ചെടുത്ത കണ്ണാടി മതിലാണോ എന്ന് ഇന്ന് തന്നെ പരിശോധിക്കൂ. ആ അദൃശ്യമായ ചില്ലുകൾ തകർക്കാൻ നിങ്ങളുടെ ഒരു ചെറിയ ശ്രമം മതിയാകും. വിരലൊന്ന് തൊട്ടാൽ തകരുന്ന ആ ചില്ലുകൾക്ക് നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെ തടയാൻ അനുവാദം നൽകരുത്.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകുചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: വയൽ ചെറുധാന്യങ്ങളെക്കുറിച്ചുള്ള പരിപാടി. പോഷകപരവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ പരിഗണിച്ച് ധാന്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങളിൽ മില്ലറ്റ് ചേർക്കുന്ന രീതി പ്രചാരത്തിലുണ്ട്. പരമ്പരാഗത ഭക്ഷണങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, അനുബന്ധ മിശ്രിതങ്ങൾ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട മൂല്യവർദ്ധിത ഭക്ഷ്യവിഭവങ്ങൾ മില്ലറ്റ് ചേർത്ത് ശരിയായ രീതിയിലൂടെ കുറഞ്ഞ ചെലവിൽ തയ്യാറാക്കാൻ കഴിയും. പല കമ്പനികളും അടുത്ത കാലത്തായി പോഷക ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി മില്ലറ്റ് മാവ് കൂടി ചേർത്ത് മൾട്ടിഗ്രെയിൻ ആട്ട പോലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുന്നുണ്ട്. ഗോതമ്പ്, ബാർലി, റൈ എന്നിവയുൾപ്പെടെ ചില ധാന്യങ്ങളിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ. ഇത് ഒരു ബൈൻഡർ പോലെ പ്രവർത്തിക്കുന്നു. ഗ്ലൂട്ടൻ ഉള്ളതുകൊണ്ടാണ് പൊറോട്ട വീശിയടിക്കാൻ പറ്റുന്നത്. അതുപോലെ ബ്രെഡ്, പിസ്സ, ചപ്പാത്തി എന്നിവ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതും ഗ്ലൂട്ടൻ ഉള്ളതുകൊണ്ടാണ്. ഗ്ലൂട്ടൻ ഇല്ലെങ്കിൽ കുഴച്ച മാവ് വീശുമ്പോൾ എളുപ്പത്തിൽ കീറിപ്പോവും. നമ്മുടെ ഭക്ഷണക്രമത്തിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന കോതമ്പടങ്ങിയ ഭക്ഷണങ്ങളുമായി ഗ്ലൂട്ടൻ ബന്ധപ്പെട്ടിരിക്കുന്നു. സീലിയാക് രോഗമുള്ളവർക്ക് ഗ്ലൂട്ടൻ ഇല്ലാത്ത ഭക്ഷണം കൂടിയേ തീരൂ. ഗ്ലൂട്ടൻ എന്ന വസ്തു തീരെയില്ലാത്ത ചെറുധാന്യങ്ങൾ സീലിയാക് രോഗമുള്ളവർ കഴിക്കേണ്ടതാണ്.
1: അവതരണം ഷാൽമ, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം, അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.
1: ലോകത്തിലെ കൊതിപ്പിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഒന്നായ കുങ്കുമപ്പൂവിനെ റെഡ് ഗോൾഡ് അഥവാ ചുവന്ന സ്വർണം എന്നും വിളിക്കുന്നു. അതിന്റെ ചരിത്രം 3500 വർഷങ്ങളിലധികം നീണ്ടു നിൽക്കുന്നു. റോമാക്കാർ ഇത് സുഗന്ധദ്രവ്യമായി ഉപയോഗിച്ചു. ഈജിപ്ഷ്യൻ ചികിത്സകർക്ക് ഇത് ദഹനനാളത്തിന്റെ രോഗങ്ങൾ മാറ്റാനുള്ള ഔഷധമായിരുന്നു. കൂടാതെ ക്ലിയോപാട്രയ്ക്ക് സൗന്ദര്യവർദ്ധക മൂല്യത്തിനായി കുങ്കുമം അത്യാവശ്യമായിരുന്നു എന്നും പറയപ്പെടുന്നു. തങ്കക്കിനാവിന്റെ താഴ്വരകളിൽ പൂത്തു നിൽക്കുന്ന കുങ്കുമപ്പൂവുകൾ, കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കുങ്കുമപ്പാടങ്ങൾ, കണ്ണിന് ഉത്സവമേകുന്നത് അനുഭവിക്കണോ എങ്കിൽ ചെല്ലു പാംപൂർ എന്ന കാശ്മീരി സുന്ദരിയുടെ മടിത്തട്ടിലേക്ക്. ശ്രീനഗറിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ തെക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് പാംപൂർ. അനന്തമായ കുങ്കുമ വയലുകളും സമ്പന്നമായ സാംസ്കാരിക പൈതൃകവുമുള്ള ഈ സ്ഥലം കാശ്മീരിന്റെ കുങ്കുമ പട്ടണവും ഇന്ത്യയുടെ കുങ്കുമ തലസ്ഥാനവുമാണ്. ശരത്കാലമായാൽ, അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ, പാംപൂർ മനോഹരമായ പർപ്പിൾ പൂക്കൾ കൊണ്ട് നിറയും. ഈ പൂക്കളിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ, ഏറ്റവും ആവശ്യമായ, ഉയർന്ന നിലവാരമുള്ള സുഗന്ധവ്യഞ്ജനം കുങ്കുമം ഉൽപ്പാദിപ്പിക്കുന്നത്. കാശ്മീരിൽ കൃഷി ചെയ്യുന്ന കടും ചുവപ്പ് നിറത്തിലുള്ള കുങ്കുമം ലോകത്തിലെ ഏറ്റവും മികച്ചതും വിലയേറിയതുമായ ഇനങ്ങളിൽ പെടുന്നു. ഇവിടത്തെ ഈർപ്പം കുറഞ്ഞ, അല്പം വരണ്ട കാലാവസ്ഥയും മണ്ണും ഉയർന്ന ഗുണമേന്മയുള്ള കുങ്കുമപ്പൂവ് ഉൽപ്പാദിപ്പിക്കുന്നതിന് അനുയോജ്യമാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ കൈകൊണ്ടോ യന്ത്രം ഉപയോഗിച്ചോ നടീൽ നടത്തുന്നു. സൂര്യപ്രകാശം അത്യാവശ്യമായതിനാൽ തണലിൽ നട്ടുപിടിപ്പിക്കുന്നതിനേക്കാൾ വരണ്ട തുറസായ വയലുകളിൽ നിരനിരയായിയാണ് കുങ്കുമപ്പൂവ് നടുന്നത്. ഭീമാകാരമായ ചിനാറുകൾക്കരികിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ പരവതാനികൾ നയനാനന്ദകരമായ കാഴ്ചയാണ്. കാശ്മീരിലെ കുങ്കുമപ്പൂ വിളവെടുപ്പ് ഏതാനും ആഴ്ചകൾ നീണ്ടു നിൽക്കും. വിളവെടുപ്പ് സമയത്ത് പാംപൂറിലെയും കാശ്മീരിലെ മറ്റു പ്രദേശങ്ങളിലെയും കുങ്കുമപ്പാടങ്ങൾ ഊർജ്ജസ്വലമായ വയലറ്റ് നിറമുള്ള പൂക്കൾ കൊണ്ട് നിറയും. വായുവിൽ കുങ്കുമപ്പൂവിന്റെ സുഗന്ധം നിറയും. അതിമനോഹരമായ ആ സൗരഭ്യവും ഒരു പ്രത്യേക രുചിയും അന്തരീക്ഷത്തിൽ നിറയും. പൂക്കൾ വിരിയുന്ന ശരത്കാല മാസങ്ങളിൽ കുങ്കുമം വിളവെടുക്കുന്ന സൂക്ഷ്മമായ പ്രക്രിയ നേരിട്ട് കാണുന്നതിന് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദർശകർ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. ഓരോ കുങ്കുമപ്പൂവിനും 3 ഘടകങ്ങളുണ്ട്: വയലറ്റ് നിറമുള്ള ദളങ്ങൾ, മഞ്ഞ നിറത്തിലുള്ള നൂലുകൾ, ഒപ്പം നീളമുള്ള കടും ചുവപ്പ് നിറത്തിലുള്ള 3 കേസരങ്ങളും. ഈ കേസരങ്ങൾ കൈകൊണ്ട് തിരഞ്ഞെടുത്ത് പ്രത്യേക സംവിധാനത്തിൽ ഉണക്കി ശുദ്ധമായ കുങ്കുമം നിർമ്മിക്കുന്നു. 150,000 പൂക്കളിൽ നിന്നാണ് 1 കിലോഗ്രാം സിന്ദൂര സുഗന്ധവ്യഞ്ജനം ലഭിക്കുന്നത്. വളരെ അധ്വാനം ആവശ്യമുള്ള ഈ വിള സ്വർണത്തെക്കാൾ വിലയേറിയതായി കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. സ്വർണ വിളയെന്നും ചുവന്ന സ്വർണം എന്നും ഒക്കെ കുങ്കുമപ്പൂവുകൾക്ക് പേര് കിട്ടിയതും അതുകൊണ്ട് തന്നെ. കേസരങ്ങളുടെ നേർമയും കടും ചുവപ്പ് നിറവും കസ്തൂരിയുടെ സുഗന്ധവും തേനിന്റെ രുചിയുമാണത്രേ കുങ്കുമത്തിന്റെ ഗുണമേന്മ നിശ്ചയിക്കുന്നത്. ഇറാനിലും കാശ്മീരിലുമാണ് കുങ്കുമപ്പൂവ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഇറാൻ മായം കലർന്ന കുങ്കുമപ്പൂവ് വിപണിയിൽ എത്തിച്ചത് കാശ്മീരി കുങ്കുമപ്പൂവിന് പ്രതികൂല ഫലമുണ്ടാക്കി. ഇറാനിയൻ കുങ്കുമപ്പൂവിന്റെ വരവിന് ശേഷം 2007 മുതൽ കാശ്മീരി കുങ്കുമപ്പൂവിന്റെ വില പകുതിയായി കുറഞ്ഞു. എന്നിരുന്നാലും എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നിട്ടും കുങ്കുമ വ്യാപാരം ഇപ്പോഴും കാശ്മീരിൽ 1000 ആളുകൾക്ക് ജോലി നൽകുന്നു. കാശ്മീർ താഴ്വരയിൽ ലോകത്തിലെ ഏറ്റവും ചെലവേറിയ സുഗന്ധവ്യഞ്ജനത്തിന്റെ ഉത്പാദനം പുനരുജ്ജീവിപ്പിക്കാനും പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കേന്ദ്ര സർക്കാർ 2010 ദേശീയ കുങ്കുമ മിഷൻ ആരംഭിച്ചു. 1996 മുതൽ വർഷങ്ങളോളം നഷ്ടം സഹിച്ചതിനു ശേഷം ഒടുവിൽ 2021 വീണ്ടും കുങ്കുമത്തിന്റെ ഉത്പാദനം പഴയ ഉയർന്ന നിലവാരത്തിലെത്തി. ഇപ്പോൾ എല്ലാ വർഷവും ജമ്മുകാശ്മീർ സർക്കാർ സാംസ്കാരിക പരിപാടികളോടെ 3 കുങ്കുമോത്സവം സംഘടിപ്പിക്കാറുണ്ട്. ഒക്ടോബർ അവസാന വാരം മുതൽ നടക്കുന്ന കുങ്കുമോത്സവം വിനോദസഞ്ചാരികൾക്ക് കുങ്കുമപ്പാടങ്ങൾ കാണാനും ഉത്പാദകരിൽ നിന്ന് നേരിട്ട് സുഗന്ധവ്യഞ്ജനം വാങ്ങാനും അവസരമൊരുക്കുന്നു. പരമ്പരാഗത രീതിയിൽ കുങ്കുമപ്പൂക്കൾ ശേഖരിക്കൽ, രസകരമായ സാംസ്കാരിക പ്രകടനങ്ങൾ, കരകൗശല പ്രദർശനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്രവർത്തനങ്ങളിൽ സന്ദർശകർക്ക് ഏർപ്പെടാൻ കഴിയുന്ന ഒരു സവിശേഷ അവസരമാണിത്. കുങ്കുമപ്പൂ കലർന്ന വിഭവങ്ങളുടെ ഭക്ഷ്യമേളയും ഇതിനോടൊപ്പം ഉണ്ടാകാറുണ്ട്.
2: ഈ യാത്ര എനിക്കിഷ്ടം. തയ്യാറാക്കി അവതരിപ്പിച്ചത് അതിഥി ടീച്ചർ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

रहमानिया। ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: തോമസ് പിക്ചേഴ്സിന്റെ ബാനറിൽ തോമസ് നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു കായംകുളം കൊച്ചുണ്ണി. ജഗതി എൻ കെ ആചാര്യയുടെ കഥയും സംഭാഷണവും മണിയുമായിരുന്നു ഛായാഗ്രഹണം നിർവഹിച്ചത്. ടി ആർ ശ്രീനിവാസലുവിന്റെ ചിത്രസന്നിവേശം, പി ഭാസ്കരൻ, അഭയദേവ് എന്നിവരുടെ ഗാനങ്ങൾക്ക് ബി എ ചിദംബരനാഥ് ഈണം പകർന്നു. കമുകര പുരുഷോത്തമൻ, ബ്രഹ്മാനന്ദൻ, എസ് ജാനകി, ബി വസന്ത എന്നിവരായിരുന്നു ഗായകർ. 1966 ജൂലൈ 29 തീയതി ചിത്രം പ്രദർശനത്തിനെത്തി. സത്യൻ, തിക്രുഷി സുകുമാരൻ നായർ, കെ പി ഉമർ, അടൂർ ഭാസി, മണവാളൻ ജോസഫ്, യേശുദാസ്, മുതുകുളം രാഘവൻപിള്ള, രാമദാസ് കടുവാക്കുളം, ആന്റണി കടാമംഗലം, അലി, ഉഷാകുമാരി, കമലാദേവി, സുകുമാരി, നളിനി, ടി ആർ ഓമന, പാർവതി, സരസ്വതി, മാസ്റ്റർ ലത്തീഫ് എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ഗായകൻ യേശുദാസ് പാടി അഭിനയിച്ച ആദ്യ ചിത്രം എന്ന പ്രത്യേകതയും കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിനുണ്ട്. 8 പാട്ടുകളായിരുന്നു കായംകുളം കൊച്ചുണ്ണിയിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ, സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ് ഇന്നത്തെ ചോദ്യം. ശ്രദ്ധിക്കുക, ചോദ്യം: 2025 നാവികസേന ദിനാഘോഷത്തിന് വേദിയായ സ്ഥലം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: 2025 നാവികസേന ദിനാഘോഷത്തിന് വേദിയായ സ്ഥലം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: മേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: നമ്മുടെ മസ്തിഷ്കം ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു അത്ഭുത യന്ത്രമാണ്. നാം ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അത് സജീവമാണ്. എന്നാൽ നാം ഒരു പ്രത്യേക ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വെറുതെ ഒരിടത്ത് ശാന്തമായിരിക്കുമ്പോൾ തലച്ചോറിൽ വിസ്മയകരമായ മറ്റൊരു മാറ്റം സംഭവിക്കുന്നു. ഇതിനെയാണ് ശാസ്ത്രലോകം ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. നാം ബാഹ്യലോകവുമായി ബന്ധം വിച്ഛേദിക്കുമ്പോൾ തലച്ചോറിലെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ അതിശക്തമായ ആശയവിനിമയം നടത്താൻ തുടങ്ങുന്നു. ഇത് കേവലം അലസതയല്ല, മറിച്ച് തലച്ചോർ സ്വയം ക്രമീകരിക്കാനും അറിവുകളെ അടുക്കി വയ്ക്കാനും ഉപയോഗിക്കുന്ന സുപ്രധാന നിമിഷങ്ങളാണ്. പലപ്പോഴും ഒന്നും ചെയ്യാതിരിക്കുക എന്നത് സമയനഷ്ടമായാണ് നാം കാണുന്നത്. എന്നാൽ ഈ സമയത്താണ് നമ്മുടെ തലച്ചോർ മുൻപ് നടന്ന കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതും ഭാവിയിലേക്കുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുന്നതും. പകൽ സമയത്ത് നാം സ്വീകരിച്ച അറിവുകളെയും അനുഭവങ്ങളെയും ഓർമ്മകളുടെ അറകളിലേക്ക് മാറ്റിസ്ഥാപിക്കുന്നത് ഈ വിശ്രമവേളകളിലാണ്. പകൽ മുഴുവൻ അധ്വാനിച്ച ഒരു ഓഫീസ് രാത്രിയിൽ വൃത്തിയാക്കി ഫയലുകൾ അടുക്കി വയ്ക്കുന്നത് പോലെയാണ് ഈ പ്രക്രിയ. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാത്ത നിമിഷങ്ങൾ സർഗാത്മകതയ്ക്കും പുതിയ ചിന്തകൾക്കും വഴി തുറക്കുന്ന ഏറ്റവും ഉൽപാദനക്ഷമമായ സമയമായി മാറുന്നു. ആധുനിക കാലത്തെ ഡിജിറ്റൽ ജീവിതശൈലി നമ്മുടെ ഈ വിശ്രമ നിമിഷങ്ങളെ പൂർണ്ണമായും കവർന്നെടുത്തിരിക്കുകയാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ക്യൂ നിൽക്കുമ്പോഴോ ലഭിക്കുന്ന ചെറിയ ഇടവേളകളിൽ പോലും നാം ഫോണിലേക്ക് നോക്കുന്നു. ഇത്തരത്തിൽ തലച്ചോറിന് തുടർച്ചയായി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. തലച്ചോറിലെ ഈ ഡിഫോൾട്ട് മോഡ് ശൃംഖലയ്ക്ക് പ്രവർത്തിക്കാൻ സമയം ലഭിക്കാതെ വരുമ്പോൾ മാനസികമായ തളർച്ചയും ചിന്തകളിലെ അവ്യക്തതയും ഉണ്ടാകുന്നു. മനസ്സിന് വെറുതെ അലഞ്ഞുതിരിയാൻ വിടുന്നത് ഭാവനയും സ്വയം അവബോധവും വർദ്ധിപ്പിക്കാൻ അത്യാവശ്യമാണെന്ന് ന്യൂറോ സയൻസ് തെളിയിക്കുന്നു. വികാരങ്ങളെ നിയന്ത്രിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഇത്തരം ശാന്തനിമിഷങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുമ്പോൾ വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ തലച്ചോറിന് ഈ ഇടവേളകൾ ആവശ്യമാണ്. നമ്മുടെ ഉള്ളിലെ സ്വത്വത്തെ തിരിച്ചറിയാനും മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കാനും സഹായിക്കുന്ന ഭാഗങ്ങൾ സജീവമാകുന്നത് നാം ശാന്തരായിരിക്കുമ്പോഴാണ്. ചുറ്റുമുള്ള ലോകത്തെ ബഹളങ്ങളിൽ നിന്ന് അല്പനേരം മാറി നിൽക്കുന്നത് മസ്തിഷ്കത്തിന് ലഭിക്കുന്ന മികച്ചൊരു പുനർജീവനം തന്നെയാണ്. ഇത് നമ്മുടെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ മെച്ചപ്പെടുത്തുകയും കാര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് ബോധപൂർവം പിൻവാങ്ങുക എന്നത് ഒരു വലിയ ആത്മീയ വിപ്ലവം പോലെയാണ്. ഡിജിറ്റൽ ഉപകരണങ്ങൾ മാറ്റിവെച്ച് പ്രകൃതിയിലേക്കോ അല്ലെങ്കിൽ സ്വന്തം ചിന്തകളിലേക്കോ ചുരുങ്ങാൻ സമയം കണ്ടെത്തണം. ഇത് മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിനും ആയുസ്സിനും അത്യാവശ്യമാണ്. ഓരോ ദിവസവും അല്പസമയം യാതൊരു ലക്ഷ്യവുമില്ലാതെ വെറുതെ ഇരിക്കാൻ നാം പഠിക്കണം. ആ നിമിഷങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെയും സർഗാത്മകതയെയും പുതിയ തലങ്ങളിലേക്ക് നയിക്കും. സമാധാനം എന്നത് തേടിപ്പോകേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിന് നൽകുന്ന വിശ്രമത്തിലൂടെ സ്വയം തെളിഞ്ഞു വരേണ്ട ഒന്നാണെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ നാഡീവ്യൂഹം അതിജീവനത്തിനായുള്ള ഒരു നിരന്തര ഓട്ടത്തിലാണ്. എന്നാൽ ആ ഓട്ടത്തിന് കരുത്ത് ലഭിക്കുന്നത് നാം എടുക്കുന്ന വിശ്രമവേളകളിൽ നിന്നാണ്. ഓരോ നിമിഷവും സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും ഇരിക്കാൻ മസ്തിഷ്കത്തെ സഹായിക്കുന്ന ഈ ജൈവ സംവിധാനത്തെ നമുക്ക് ആദരിക്കാം. അറിവ് നൽകുന്ന വെളിച്ചം ഇത്തരം ലളിതമായ ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സഹായിക്കട്ടെ. ശാന്തമായൊരു മനസ്സ് ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കും എന്ന് മറന്നുപോകരുത്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

നീരുറവകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ നഗാതമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി വൃതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആദര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. മനസ്സിൽ പീലി വിടർത്തി നിന്നാടുന്ന പാട്ടിന്റെ മായാമയൂരങ്ങൾ മന്ദാനിലനെ പോലെ അത് തഴുകി വന്നെത്തുന്നു. ശിശിര നിലാവിന്റെ ചാരുത, പാട്ടിന്റെ പത്മരാഗങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം, രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം ഒരു സുന്ദരിയുടെ കഥ. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പേട്ടയിൽ നിന്ന് ജാനകി, മന്ദ്ര, ജാസ്മിൻ എന്നിവർ.

ആകാശമേലാപ്പിൽ ആരോ കുടഞ്ഞിട്ട സ്വർണപ്പൊട്ടുകൾ പോലെ നക്ഷത്രങ്ങൾ, രാവിന്റെ ഹൃദ്യതയിൽ ആകാശം നോക്കിക്കിടന്ന ബാല്യകൗമാരങ്ങൾ, അന്നു കേട്ട പാട്ടുകൾക്കൊക്കെയും ഇന്നിത്ര കാലമെത്തുമ്പോൾ അജ്ഞേയമായ നൊമ്പരചാരുത, കേൾക്കുന്ന പാട്ടുകൾക്കൊക്കെയും ഹൃദയനിലാവിന്റെ പരിമളം. പഞ്ചൂരിൽ നിന്ന് വിഷ്ണു, ലാൽ, അച്ചു എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. അക്കരപ്പച്ച എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചിരിക്കുന്നത് കെ ജെ യേശുദാസും പി മാധുരിയും.

പുഴയിലാളും വെയിൽ സായാഹ്നം നിളയെ സ്വർണം കൊണ്ട് മൂടുന്നു. കാറ്റിലിളകുന്ന ഉളങ്ങളിൽ സൂര്യൻ തങ്കമായി അലിഞ്ഞുചേരുന്നു. സ്വപ്നങ്ങൾ മാത്രം നിറഞ്ഞ മനസ്സുമായി പുഴയോരത്തെ മണൽപ്പരപ്പിൽ മലർന്നുകിടക്കുമ്പോൾ കാതിൽ കാറ്റുപറഞ്ഞ കിന്നാരം ഒരു പാട്ടായി തഴുകിത്തലോടി കടന്നുപോകുന്നു. കേൾക്കാം വീണ്ടും പ്രഭാതം എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം. സംഗീതം വി ദക്ഷിണാമൂർത്തി, രചന പി ഭാസ്കരൻ. ഗാനം ആവശ്യപ്പെടുന്നത് വെങ്ങാനൂരിൽ നിന്ന് മനോജ്, വിവേക്, കല്യാണി എന്നിവർ.

സ്വച്ഛന്ദമായി തരുച്ഛായകളിൽ മാരുതൻ മെല്ലെ എഴുതും കാവ്യബിംബങ്ങളിൽ പ്രണയം. ഉപമാനമില്ലാതെ പൂത്തു നിൽക്കുമ്പോൾ പാട്ടൊരുക്കും വിരുന്നിന്റെ വസന്തചാരുതകൾ. ചുറ്റും സ്വപ്നങ്ങൾ തൻ ചിത്രശലഭ നർത്തനം. ശ്രീകുമാരൻ തമ്പിയുടെ രചനാവൈഭവത്തിൽ പിറന്ന ഗാനത്തിന് സംഗീത സുകൃതം അർപ്പിച്ചിരിക്കുന്നത് വി ദക്ഷിണാമൂർത്തിയാണ്. കലിയൂരിൽ നിന്ന് അജയൻ, മധു, ചന്ദ്രൻ, പാർവതി എന്നിവർ ആവശ്യപ്പെടുന്നു. കെ ജെ യേശുദാസിന്റെ സംഗീത വിസ്മയം. ചിത്രം ശാസ്ത്രം ജയിച്ചു, മനുഷ്യൻ തോറ്റു.

നീ വരുവോളം ഞാൻ ഈ നിഴലിന്റെ ഇഴകൾ നെയ്തുകൊണ്ടിരിക്കും. നീ വരുവോളം ജാലകത്തിലൂടെ അജ്ഞാത കാമുകിയായി കാത്തു നിൽക്കും. നിന്റെ കാലച്ചിയിൽ വസന്തം പീലി വിടർത്തുന്നത് ഞാൻ അറിയുന്നു. നിന്റെ മിഴിപ്പൂവുകളിൽ ശിശിരം ചിറകു കുടയുന്നതും ഞാൻ അറിയുന്നു. പടികടന്നു കയറി വരുന്ന ഒരു പാട്ട് കേൾക്കാം. കൈപ്പല്ലൂരിൽ നിന്ന് ബാലചന്ദ്രൻ, സുധാമണി എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം ദിവ്യദർശനം. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം MS വിശ്വനാഥൻ. ആലാപനം KG യേശുദാസ്.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ചന്ദ്രകാന്തം എന്ന ചിത്രത്തിലെ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ, ആലാപനം SJ. ഗാനം ആവശ്യപ്പെടുന്നത് കാരോട് നിന്നും കൃഷ്ണൻകുട്ടി.

നോക്ക്, എന്റെ പ്രണയച്ചിപ്പിൽ ഞാൻ നിനക്കായി കരുതി വെച്ചിരിക്കുന്നത് എന്തെന്ന്? വസന്തമറിയാതെ ഞാൻ എറുത്തെടുത്ത നിലാവിന്റെ ഒരിതൽ, ശിശിരം കാണാതെ മഞ്ഞിന്റെ ഒരു മുത്ത്. മനസ്സിൽ എനിക്കറിയാം സ്നേഹത്തിന്റെ ചെമ്പകം പൂത്തിരിക്കുന്നു. അന്തരംഗ സുഹൃതമായൊരു പല്ലവി നിന്റെ ചുണ്ടുകളിൽ ചിത്രമെഴുതി കഞ്ഞിരിക്കുന്നു. പൂവച്ചൽ ഖാദർ രചന നിർവഹിച്ച ഗാനമാണ് ഇഷ്ടഗാനങ്ങളിൽ ഇനി. സംഗീതം എ ടി ഉമ്മറിന്റേതാണ്. ആലാപനം കെ ജെ യേശുദാസും എസ് ജാനകിയും. ഉത്സവം എന്ന ഈ ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മിത്രമലയിൽ നിന്ന് സതീഷ്, അനീഷ്, രമ എന്നിവർ.

പകർന്ന സ്വപ്നത്തിന്റെ ഉൾച്ചൂടിൽ എത്ര നാൾ പരിഭവം പറയാതിരുന്നുവെന്നറിയുക. പടർന്ന മൗനത്തിന്റെ ചില്ലകളിൽ എത്ര നാൾ വ്യഥ പൊതിഞ്ഞെല്ലാം മറന്നുവെന്നറിയുക. എല്ലാം ഒരു പാട്ടിന്റെ പലവിയിൽ ഒതുക്കുവാൻ വയ്യ. എങ്കിലും ഞാൻ എന്റെ നൊമ്പരപ്പൊട്ടുകൾ ഒരു പാട്ടിന്റെ ഹൃദയച്ചിമിഴിൽ എടുത്തുവയ്ക്കുന്നു. എം കെ അർജുനൻ ഈണം പകർന്ന ഗാനം. ആവശ്യപ്പെടുന്നത് ചെറുകുളത്ത് നിന്ന് മീനാക്ഷി, രാധമ്മ, രമേശൻ എന്നിവർ. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ചിത്രം ചെന്നായ വളർത്തിയ പെൺകുട്ടി.

ഇടനാഴിയിൽ പാട്ടിന്റെ പുഷ്പകമ്പളം, വയലിനിൽ ഒരു ദുഃഖഹേമന്ത സന്ധ്യ മുരളുന്നു. നിലാവിൽ പൂത്തു നിൽക്കുന്ന കനകാംബരങ്ങൾ, ശംഖപുഷ്പം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു. കോട്ടൂരിൽ നിന്ന് സുഭദ്ര, ദമയന്തി, കൽപ്പന എന്നിവർ. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ഓരോ വർഷവും നമ്മൾ എത്രയെത്ര സിനിമകൾ കാണുന്നു. എല്ലാം ഓർമ്മയിലുണ്ടാവണമെന്നില്ല, ചിലതൊക്കെ ഓർമ്മയിലുണ്ടാവും. ചില ഡയലോഗുകൾ ഒരിക്കലും മറക്കില്ല. പക്ഷേ ആളുകൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുക പലപ്പോഴും കോമഡി ഡയലോഗുകളായിരിക്കും. എന്നാൽ ജീവിതത്തോട് ഒട്ടി നിൽക്കുന്ന ചില ഡയലോഗുകളുണ്ട്. പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത് പക്ഷേ എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗാണ്. ഈ ത്യാഗം ഈ ലോകത്ത് നമുക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. താത്വികമായ എന്നാൽ അങ്ങേയറ്റം കാൽപ്പനികമായ ഈ സംഭാഷണം ഇഷ്ടം, അത്രമേലിഷ്ടം.

സത്യനന്ദിക്കാടിൻ്റെ ചിത്രമാണ് ടി പി ബാലഗോപാലൻ എം എ. ഒരു ഏട്ടൻ്റെ ഉത്തരവാദിത്വവും എന്നാൽ അത് നടപ്പിലാക്കാൻ കഴിയാത്ത സാമ്പത്തിക അവസ്ഥയും അയാളിലുണ്ടാക്കുന്ന മാനസിക വ്യഥയാണ് ആ ചിത്രത്തിലെ പ്രമേയം. അനിയത്തിയുടെ വിവാഹത്തലേന്ന് വീട്ടിലെത്തുന്ന ഏട്ടൻ ബാലേട്ടൻ, അയാൾ അനിയത്തിയോട് പറയുന്ന വാക്കുകൾ ആ കാലത്തെ ഏട്ടന്മാരുടെ എല്ലാം നെഞ്ചകം പൊള്ളിക്കുന്ന വാക്കുകളായിരുന്നു. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? നിന്റെ കല്യാണം ഇങ്ങനെയൊന്നുമല്ല നടത്താൻ ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ സാധിച്ചില്ല മോളെ. പ്രേക്ഷകന്റെ കണ്ണ് നിറയിപ്പിച്ച ആ സംഭാഷണം ഇന്നും ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. ഇഷ്ടം, അത്രമേലിഷ്ടം.

തനിയാവർത്തനം ലോഹിതദാസിന്റെ കഥയാണ്. സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രം. സാമൂഹിക സമ്മർദ്ദങ്ങളാൽ മനോനില തെറ്റിപ്പോയ ബാലൻ മാഷിന്റെ വാക്കുകൾ ആരെയും ആർദ്രമാക്കും. മകന് ചോറിൽ വിഷം ചേർത്ത് കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന അമ്മയുടെ ചിത്രം ഇന്നും മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. കാലമെത്രയായി ആ സിനിമ ഇറങ്ങിയിട്ട്. എന്നാലും അതിലെ സംഭാഷണങ്ങൾ ഇന്നും ഹൃദയത്തിൽ തട്ടി നിൽക്കുന്നു. ഇഷ്ടം അന്നും ഇന്നും അത്രമേൽ ഇഷ്ടം.

പിറവി സംവിധാനം ചെയ്തത് ഷാജിയൻ കർണാണ്. അടിയന്തരാവസ്ഥ എന്ന ക്രൂരവും നിന്ദ്യവുമായ ആകസ്മികതയിൽ നഷ്ടപ്പെട്ടുപോയ ഒരു മകനെ അന്വേഷിച്ചലഞ്ഞ ഒരച്ഛൻ്റെ കഥ പറഞ്ഞ ചിത്രം. നിങ്ങളിപ്പോഴും എൻ്റെ മകനെ മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന ചോദ്യം, പിന്നെ എന്തിനാ അവനെന്നെ അച്ഛനെന്ന് വിളിച്ചത്, എന്തിനാ നിന്നെ ഓപ്പോളെന്ന് വിളിച്ചത്, ആകാശവും ഭൂമിയും അന്തരീക്ഷവും ആവർത്തിക്കുന്ന ചോദ്യങ്ങൾ, അവയ്ക്ക് അവസാനമില്ല. കലാതീതമായി അത് പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കും. ആ ചിത്രവും പ്രേംജിയും സംഭാഷണങ്ങളും ഇഷ്ടം, അത്രമേലിഷ്ടം.

അമരം എന്ന ചിത്രം ഭരതൻ്റെതും ലോഹിതദാസിൻ്റെതുമാണ്. ആരാണ് നായകൻ? മകളുടെ ഭാവി മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന അച്ഛനോ, അതോ ആ മകളെ പ്രണയിച്ച കാമുകനോ, അതുമല്ലെങ്കിൽ എല്ലാറ്റിനും സാക്ഷിയായ കടലോ? ആദിമധ്യാന്തം, ഇഷ്ടമുള്ള സംഭാഷണങ്ങൾ. എന്നാലും മുരളിയുടെ കഥാപാത്രത്തോട് മമ്മൂട്ടിയുടെ കഥാപാത്രം പറയുന്ന സംഭാഷണം, അത് ഹൃദയത്തിൽ തട്ടും. അത്രമേൽ ഇഷ്ടം.

ലോഹിതദാസിന്റെ സംവിധാനത്തിൽ പിറന്ന മനോഹരമായ ചിത്രമാണ് അരയന്നങ്ങളുടെ വീട്. ജ്യേഷ്ഠ സഹോദരന്റെ ആധിപത്യ സ്വഭാവത്തിന്റെ പേരിൽ നാടുവിട്ടു പോകേണ്ടി വന്ന അനിയന്റെ കഥ പറയുന്ന ചിത്രം. കാലങ്ങൾക്ക് ശേഷം നാട്ടിലെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന ഒഴിവാക്കലുകളും പ്രതിരോധങ്ങളും, നായിക കഥാപാത്രം ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങൾ, ലോഹിതദാസിന്റെ തൂലികയിൽ പിറന്ന വാക്കുകളുടെ വസന്തം ഇഷ്ടം.

മലയാള ചലച്ചിത്രത്തെ അന്തർദേശീയ പ്രാധാന്യത്തിലേക്ക് ഉയർത്തിയത് അടൂരും അരവിന്ദനും ടി വി ചന്ദ്രനുമൊക്കെയാണ്. സിനിമയെ ജനകീയമാക്കിയതിൽ സത്യനന്ദിക്കാടിനും ഭരതനുമൊക്കെ വലിയ പങ്കാണുള്ളത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ചലച്ചിത്രത്തെ ജീവിത കഥാനുഗായിയായി പരിണമിപ്പിച്ചത് ലോഹിതദാസാണെന്ന് പറയാതെ വയ്യ. കഥയായും സംവിധാനവുമൊക്കെയായി ലോഹിതദാസ് മലയാള ചലച്ചിത്രത്തിൽ വസന്ത ചാരുത പകർന്നു. നിറഞ്ഞുപൂത്ത ഒരു പൂക്കാലമായിരുന്നു ലോഹിതദാസ്. കിരീടവും ചെങ്കോലും കന്മദവും അരയന്നങ്ങളുടെ വീടും തനിയാവർത്തനവും അമരവും ഭൂതക്കണ്ണാടിയും കസ്തൂരിമാനും നിവേദ്യവും ജോക്കറും ദശരഥവും ഭരതവും പാഥേയവും മൃഗയെയും കമലദളവും കാരുണ്യവും ഹിസ്സൈനസ് അബ്ദുള്ളയും മഹായാനവും സല്ലാപവും വാത്സല്യവും വീണ്ടും ചില വീട്ടുകാര്യങ്ങളും വെങ്കലവും വിചാരണയുമെല്ലാം ലോഹിതദാസിൻ്റെ സ്പർശമേറ്റ ചിത്രങ്ങൾ. ചലച്ചിത്രത്തിന് കഥ പറയാൻ അറിയുമായിരുന്ന ആൾ അതായിരുന്നു ലോഹിതദാസ്. മഹായാനം സംവിധാനം ചെയ്തത് ജോഷിയായിരുന്നു. ചന്ദ്രുവിൻ്റെ ഉറപ്പുള്ള ഡയലോഗുകൾ ഇഷ്ടം, അത്രമേലിഷ്ടം. അന്നും ഇന്നും അത്രമേലിഷ്ടം.

കിരീടത്തിലെ സേതുമാധവൻ്റെ സംഭാഷണങ്ങൾ കാണാപാഠംപോലെ അറിയുമായിരുന്ന സുഹൃത്തുക്കളുണ്ട്. അത്രമേൽ ജീവിതത്തിൻ്റെ ചോര ചാലിച്ചെഴുതിയ വാക്കുകൾ. ജീവിതമേത്, ചലച്ചിത്രമേത് എന്ന് തിരിച്ചറിയാനാവാത്ത വിധം അത് തിരശീലയ്ക്കും മനസ്സിനുമിടയിൽ ദൃശ്യചാരുതയായി. അമ്മേ, ജീവിതം എനിക്ക് കൈവിട്ടു പോകുന്നു, എന്ത് ചെയ്താലും അവസാനിക്കുന്നത് വലിയ തെറ്റിലാണ്. വാക്കുകൾ കനത്തു പെയ്യുന്ന മഴയായി മുന്നിൽ നിറയുന്നു. ഇഷ്ടം, അത്രമേലിഷ്ടം.

എം ജിയുടെ കഥ, ഭരതന്റെ സംവിധാനം. നാല് കഥാപാത്രങ്ങളെയുള്ളൂ ചിത്രത്തിൽ. ഒരാൾ കൊല്ലാൻ കച്ചകെട്ടി ഇറങ്ങുന്നു, മറ്റേയാൾ മരിക്കില്ല എന്നുറപ്പിക്കുന്നു. ചിത്രം താഴ്വാരം, അതിലെ സംഭാഷണങ്ങൾ. ആ ചിത്രത്തിൻ്റെ തന്നെ പ്രത്യേകത, അത് മലയാളത്തിൽ ഉണ്ടായ ചിത്രമെന്ന് വിശ്വസിക്കാനാവില്ല. ഏത് രാജ്യത്തിൽ ഏത് ഭാഷയിലും ഉണ്ടാകാവുന്ന ഒരു ചിത്രമാണത്. തിരക്കഥയ്ക്കൊപ്പം അണുവിടമാറാതെ സഞ്ചരിക്കുന്ന നടൻ, കഥാപാത്രമായി തന്മയത്വം പ്രാപിക്കുന്ന നടന്മാർ, അമിതമായ സംഭാഷണങ്ങളില്ല. ഉള്ള സംഭാഷണങ്ങളാവട്ടെ അതിശക്തവും, അതെല്ലാം ഇഷ്ടം, അത്രമേലിഷ്ടം.

തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രം ഏറെ ജനപ്രിയമായിരുന്നു. ഒരു ഗ്രാമവും ചന്തയും നാട്ടുകൂട്ടവും സ്നേഹവും പിന്നെ പ്രണയവും ചേർത്തൊരു ചിത്രം. അതിനപ്പുറം ഗഹനതയൊന്നും ആ ചിത്രത്തിൽ അന്വേഷിക്കേണ്ട. എന്നാലും എന്തോ ഒരു സന്തോഷം ആ ചിത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോഴുണ്ട്. ഏറ്റവും ഒടുവിൽ ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രം പറയുന്ന ഒരു സംഭാഷണമുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവരെയല്ല, നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് ജീവിതത്തിലേക്ക് കൂട്ടേണ്ടത്. ഈ സന്ദേശം ശരിയാണ്, നല്ല ഡയലോഗാണത്. ഒരു നല്ല സന്ദേശം അതിലുണ്ട്. ഇഷ്ടം, അത്രമേലിഷ്ടം.

എപ്പോഴും മനസ്സിൽ നീറ്റലായി നിൽക്കുന്ന ഒരു കഥാപാത്രം മലയാള ചലച്ചിത്രത്തിലുണ്ട്. സത്യനാഥൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. 1992 പുറത്തിറങ്ങിയ സദയം എന്ന ചിത്രത്തിൻ്റെ കഥ MTയുടേതായിരുന്നു. വാക്കുകളിൽ നിന്ന് രക്തം പൊടിയുന്ന സംഭാഷണങ്ങൾക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. കണ്ണൂർ ജയിലിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ചിത്രീകരിച്ച ചിത്രമാണത്. ഒരു തേങ്ങലോടെയല്ലാതെ ആ കഥാപാത്രത്തെ കണ്ടിരിക്കാനാവില്ല. സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രം, അസാധാരണമായ സിനിമ എന്നല്ലാതെ സദയത്തെ എങ്ങനെ വിശേഷിപ്പിക്കും? ഓരോ വാചകങ്ങളും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്ന് ടോൾ പോപ്പി സിൻഡ്രോം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ സമൂഹത്തിൽ ഒരാൾ കഠിനാധ്വാനം ചെയ്ത് വിജയിക്കുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. എന്നാൽ ചില സമയങ്ങളിൽ നേർവിപരീതമാണ് സംഭവിക്കാറ്. ഒരാൾ മറ്റുള്ളവരെക്കാൾ ഉയർന്നു നിൽക്കുമ്പോൾ അവരെ അസൂയയോടെ നോക്കുകയും വിമർശിക്കുകയും താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഇതിനെയാണ് മനഃശാസ്ത്രജ്ഞരും സാമൂഹ്യ ശാസ്ത്രജ്ഞരും ടോൾ പോപ്പി സിൻഡ്രോം അഥവാ TPS എന്ന് വിളിക്കുന്നത്. ടോൾ പോപ്പി എന്നാൽ സാധാരണ ചെടികൾക്കിടയിൽ ഉയർന്നു നിൽക്കുന്ന പൂവ്. അത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അതിനെ വെട്ടിമാറ്റാൻ ശ്രമിക്കുന്നതിന് സമാനമായ ഒരു സാമൂഹിക പ്രവണതയാണ് ഇത്. എന്താണ് ഈ സിൻഡ്രോം? ഇതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് ജോലിസ്ഥലങ്ങളിലും കലാകായിക രംഗങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും പ്രകടമാകുന്നത്? ഒരാളുടെ വിജയത്തെ മറ്റുള്ളവർ എന്തിന് ഭയപ്പെടുന്നു? ഇതറിഞ്ഞിരിക്കണം. ഈ സിൻഡ്രോമിന്റെ ഉത്ഭവം ചരിത്രപരമായ ഒരു കഥയിൽ നിന്നാണ്. പുരാതന ഗ്രീസിലെയും റോമിലെയും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ സംഭവങ്ങളാണ് ഇവ. പുരാതന റോമിലെ 7-ാമത്തെയും 7-ാം രാജാവായിരുന്ന ടാർക്വിൻ ദി പ്രൗഡ് ഭരണം നടത്തിയിരുന്ന കാലം. രാജാവിന്റെ മകൻ ഒരു ശത്രുനഗരത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെ മുന്നോട്ടു പോകണം എന്ന മാർഗം അച്ഛനായ രാജാവിനോട് ആരാഞ്ഞു. അതിന് മറുപടി നൽകാൻ ടാർക്വിൻ രാജാവ് തിരഞ്ഞെടുത്തത് വാക്കുകളായിരുന്നില്ല, മറിച്ച് ഒരു പ്രതീകാത്മക പ്രവൃത്തിയായിരുന്നു. രാജാവ് മകനെയും കൂട്ടി തോട്ടത്തിലേക്ക് നടന്നു. അവിടെ കൂട്ടമായി നിന്നിരുന്ന പോപ്പിച്ചെടികൾക്കിടയിൽ പൊക്കം കൂടിയവയുടെ മുകൾ ഭാഗം അയാൾ നിഷ്കരുണം തന്റെ വടികൊണ്ട് വെട്ടിയിട്ടു. മകനോട് പറയാതെ പറഞ്ഞ സന്ദേശം ഇതായിരുന്നു: ആ നഗരത്തിൽ തലയുയർത്തി നിൽക്കുന്ന പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയ മാടമ്പി പ്രഭുക്കളെയും നേതാക്കളെയും ആദ്യം ഉന്മൂലനാശനം ചെയ്യുക, കാരണം അവരാണ് തന്റെ ഭരണത്തിന് ഏറ്റവും വലിയ ഭീഷണി. രാജാവിന്റെ ഈ പ്രവൃത്തി വിജയകരമായ വ്യക്തികളെ ഇല്ലാതാക്കുക എന്നതിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ തത്വമായി മാറി. ഇവിടെ നിന്നാണ് ടോൾ പോപ്പി സിൻഡ്രോം എന്ന ആശയം ഉദയം ചെയ്യുന്നത്. ഉയർന്നു നിൽക്കുന്ന പൂക്കൾ എപ്പോഴും ഭരണകൂടത്തിനോ പൊതുസമൂഹത്തിനോ ഒരു ഭീഷണിയാണ് എന്ന ധാരണയാണ് ഈ പ്രവണതയുടെ അടിസ്ഥാനം. തന്റെ രാജ്യത്ത് ഉയർന്നു നിൽക്കുന്ന എല്ലാ പ്രമുഖരെയും ഇല്ലാതാക്കാൻ വേണ്ടി പൂന്തോട്ടത്തിലെ ഉയരം കൂടിയ പൂക്കളെ വെട്ടിമാറ്റാൻ ഉത്തരവിട്ടതിനോട് ഇതിനെ താരതമ്യം ചെയ്യുന്നു. സമൂഹത്തിലെ മറ്റുള്ളവരെക്കാൾ ഉയർന്ന നിലയിലെത്തുന്നവരെ അവരുടെ വിജയം കാരണം വിമർശിക്കാനും കുറ്റപ്പെടുത്താനും താഴ്ത്തിക്കെട്ടാനും ചിലപ്പോൾ ശിക്ഷിക്കാൻ പോലും സമൂഹം ശ്രമിക്കുന്ന ഒരുതരം സാംസ്കാരിക പ്രതിഭാസമാണ് ഇത്. ഈ പ്രതിഭാസം ലക്ഷ്യമിടുന്നത് വിജയത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന വ്യക്തിയെ താഴെ ഇറക്കുക, അല്ലെങ്കിൽ അവരുടെ വിജയം അർഹിക്കാത്തതാണ് എന്ന് വരുത്തി തീർക്കുക എന്നതാണ്. ഇത് പലപ്പോഴും പരിഹാസം, അസൂയ, തെറ്റായ പ്രചാരണങ്ങൾ അല്ലെങ്കിൽ പരസ്യമായ വിമർശനങ്ങൾ എന്നിവയിലൂടെയാണ് പ്രകടമാകുന്നത്. ഈ സിൻഡ്രോമിന്റെ പ്രധാന കാരണം അസൂയയും അന്തസ്സിന്റെ ഭീഷണിയുമാണ്. ഒരാൾ വിജയിക്കുമ്പോൾ അത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു താരതമ്യ ബിന്ദുവായി മാറുന്നു. ആ താരതമ്യത്തിൽ തങ്ങൾ പിന്നിലാണ് എന്ന് തോന്നുമ്പോൾ സ്വന്തം നില മെച്ചപ്പെടുത്തുന്നതിന് പകരം മുന്നിലുള്ളയാളെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നു. TPS ഒരു രാജ്യത്തോ സംസ്കാരത്തിലോ ഒതുങ്ങുന്നില്ല. ഇത് ലോകമെമ്പാടുമുള്ള സ്ഥാപനങ്ങളിലും സാമൂഹിക മേഖലകളിലും കാണപ്പെടുന്നുണ്ട്. ഉദാഹരണത്തിന്, ഒരു ഓഫീസിലെ സഹപ്രവർത്തകനേക്കാൾ വേഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിച്ച ഒരാൾ, മറ്റുള്ളവർ ഉടൻ തന്നെ അവന് കഴിവുകൊണ്ടല്ല മേലധികാരിയുമായുള്ള ബന്ധം കൊണ്ടാണ് കിട്ടിയത് എന്നോ അവൾ മറ്റുള്ളവരുടെ ജോലി മോഷ്ടിച്ചാണ് വിജയിച്ചത് എന്നോ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ തുടങ്ങുന്നു. ഇത് വിജയകരമായ വ്യക്തിയെ ഒറ്റപ്പെടുത്തുകയും അവരുടെ പ്രകടനത്തെ താഴ്ത്തിക്കെട്ടുകയും മൊത്തത്തിൽ ആ സ്ഥാപനത്തിന്റെ വളർച്ചയെ ബാധിക്കുകയും ചെയ്യും.

ഒരു കലാകാരൻ ഒറ്റ രാത്രി കൊണ്ട് പ്രശസ്തനാകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ വരുന്ന വിദ്വേഷ കമന്റുകൾ ഇതിനുദാഹരണമാണ്. ഇയാൾക്ക് ഇത്രയും കഴിവൊന്നുമില്ല, ഇതൊക്കെ വെറും ഭാഗ്യമാണ് എന്നിങ്ങനെ വിമർശനം ഉയരും. ഇന്ത്യൻ ക്രിക്കറ്റിലോ സിനിമയിലോ ഒരു താരം അസാമാന്യ വിജയം നേടുമ്പോൾ അവരുടെ മുൻകാല തെറ്റുകൾ കുത്തിപ്പൊക്കി അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ട്രോളുന്നതും TPSന്റെ പ്രകടനമാണ്. സോഷ്യൽ മീഡിയ TPSന്റെ ഏറ്റവും വലിയ വേദിയാണ്. അജ്ഞാതരായ ആളുകൾ മറ്റുള്ളവരുടെ വിജയങ്ങളെ അധിക്ഷേപിക്കാനും വിമർശിക്കാനും വ്യക്തിഹത്യ നടത്താനും ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നു. ചിലപ്പോൾ സ്വന്തം കുടുംബാംഗങ്ങൾക്കിടയിൽ പോലും ഇത് സംഭവിക്കാം. ഒരു സഹോദരൻ സാമ്പത്തികമായി ഉയരുമ്പോൾ മറ്റ് സഹോദരങ്ങൾ അവനെ അകറ്റി നിർത്തുകയോ വിമർശിക്കുകയോ ചെയ്തേക്കാം. ഈ സിൻഡ്രോം യഥാർത്ഥത്തിൽ വിജയിച്ച വ്യക്തിയേക്കാൾ കൂടുതൽ ദോഷകരമായി ബാധിക്കുന്നത് വിമർശിക്കുന്ന സമൂഹത്തെയാണ്. കാരണം ഇത് കഠിനാധ്വാനം ചെയ്യുന്നതിൽ നിന്നും റിസ്ക് എടുക്കുന്നതിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുന്നു. ഈ പ്രതിഭാസം ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഇതിനെ എങ്ങനെ നേരിടാൻ കഴിയും? വിജയിച്ച വ്യക്തി തന്റെ നേട്ടങ്ങളെക്കുറിച്ച് അമിതമായ അഹങ്കാരം പ്രകടിപ്പിക്കുന്നത് ഒഴിവാക്കണം. വിനയത്തോടെയുള്ള പെരുമാറ്റം പലപ്പോഴും അസൂയയുടെ തീവ്രത കുറയ്ക്കും. തന്റെ വിജയം മറ്റുള്ളവരെ സഹായിക്കാനും സമൂഹത്തിന് പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാനും ഉപയോഗിക്കുമ്പോൾ വിമർശനങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വ്യക്തിപരമായി എടുക്കാതിരിക്കുക. ഇത് വിമർശകരുടെ അസൂയയുടെ പ്രതിഫലനമാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ യാത്രയുടെ മൂല്യവും കഠിനാധ്വാനവും നിങ്ങൾക്ക് മാത്രമേ പൂർണ്ണമായി അറിയൂ. മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ അനുവദിക്കരുത്. ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ മറ്റുള്ളവരുടെ വിജയങ്ങളെ ആഘോഷിക്കാൻ പഠിക്കണം. ഒരാളുടെ വിജയം നമ്മൾക്കെല്ലാവർക്കും സാധ്യമായ കാര്യമാണ് എന്നതിന്റെ തെളിവായി കാണുക. അസൂയ തോന്നുന്നതിന് പകരം എങ്ങനെ എനിക്കും അവിടെ എത്താം എന്ന് ചോദിക്കുക. താരതമ്യം ചെയ്യുമ്പോൾ അത് ആരോഗ്യകരമായ പ്രചോദനമായി മാറണം, അല്ലാതെ വിദ്വേഷമായി മാറരുത്. ഒരു വ്യക്തിക്ക് ലോകം നൽകുന്ന എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും ആശ്വാസം നൽകുന്ന സുരക്ഷിത താവളമാണ് കുടുംബം. എന്നാൽ ഈ സ്വകാര്യ ഇടം പോലും ഇന്ന് ടോൾ പോപ്പി സിൻഡ്രോമിന്റെ പിടിയിലാണ്. ചിലയിടത്തെങ്കിലും പൊതുരംഗത്ത് മാത്രമല്ല, ഭാര്യാഭർത്താക്കന്മാർ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ, മക്കൾ തുടങ്ങിയ ഏറ്റവും അടുത്ത ബന്ധങ്ങൾക്കുള്ളിലും ടോൾ പോപ്പി സിൻഡ്രോം വിഷം പോലെ പടരാറുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ ടോൾ പോപ്പി സിൻഡ്രോം ഒരു പങ്കാളിയുടെ വിജയത്തെ മറ്റേ പങ്കാളി അബോധപൂർവമായോ ബോധപൂർവമായോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന അവസ്ഥയാണ്. പുറത്തുനിന്നുള്ള അഭിനന്ദനങ്ങളെക്കാൾ ഒരു വ്യക്തിക്ക് ഏറ്റവും ആവശ്യം പങ്കാളിയുടെ പിന്തുണയാണ്. എന്നാൽ ഇവിടെ ആ പിന്തുണ നിഷേധിക്കപ്പെടുക മാത്രമല്ല, പകരം വിമർശനം ഏറ്റുവാങ്ങേണ്ടിയും വരുന്നു. പുരുഷാധിപത്യ സാമൂഹിക വ്യവസ്ഥയിൽ ഒരു ഭർത്താവിന് ഭാര്യയുടെ വിജയം അംഗീകരിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ പ്രതിഭാസം പലപ്പോഴും ഉടലെടുക്കുന്നത്. തന്റെ അധികാരം നഷ്ടപ്പെടുന്നു എന്ന ഭയമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഭാര്യയ്ക്ക് ജോലിയിൽ വലിയ സ്ഥാനക്കയറ്റം ലഭിക്കുകയോ ഉയർന്ന ശമ്പള വർദ്ധനവ് ലഭിക്കുകയോ ചെയ്യുന്നു. ഭർത്താവ് പൊതുവായി ഇങ്ങനെ പറയും, ഇതൊക്കെ വെറും ഭാഗ്യമാണ്, ഞാൻ എന്റെ കരിയറിൽ നേരിട്ടത്ര വെല്ലുവിളിയൊന്നും അവൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ ശമ്പളം കൂടിയതുകൊണ്ട് എന്ത് കാര്യം, അവൾ വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. ഭാര്യയുടെ ആത്മവിശ്വാസം തകരുകയും സ്വന്തം നേട്ടത്തിൽ സന്തോഷിക്കാനുള്ള മാനസികാവസ്ഥ ഇല്ലാതാവുകയും ചെയ്തു. ഒഴിവു സമയങ്ങളിൽ ഭാര്യ തുടങ്ങിയ ബിസിനസ് സംരംഭം വിജയിക്കുകയോ സോഷ്യൽ മീഡിയയിൽ കലാപരമായ കഴിവുകൾക്ക് വലിയ അംഗീകാരം നേടുകയോ ചെയ്യുന്നു. ഈ യൂട്യൂബിലുള്ളതൊന്നും ഒരു ജോലിയല്ല, വെറുതെ സമയം കളയുകയാണ്. അല്ലെങ്കിൽ നാലു പേര് കണ്ടെന്ന് വെച്ച് നീ വലിയ ആളായി എന്നൊന്നും കരുതേണ്ട. കഴിവുകളെ പ്രോത്സാഹിപ്പിക്കേണ്ട പങ്കാളി തന്നെ അതിനെ താഴ്ത്തിക്കെട്ടുമ്പോൾ അവർ തങ്ങളുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകുന്നു.

ഭർത്താവിനെ പിന്തുണയ്ക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള അമിത പ്രതീക്ഷകൾ കാരണം ഭാര്യ താഴ്ത്തിക്കെട്ടുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട്. ഇത് പലപ്പോഴും ഭർത്താവിന്റെ സാമ്പത്തികമോ സാമൂഹികമോ ആയ വളർച്ച പ്രതീക്ഷിച്ച നിലവാരത്തിൽ എത്താത്തതിലുള്ള നിരാശയിൽ നിന്നാണ് ഉടലെടുക്കുന്നത്. പൊതുവേദികളിലോ സുഹൃത്തുക്കളുടെ മുന്നിലോ വെച്ച് ഭർത്താവിന്റെ ജോലിയിലെ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ അവൾ താഴ്ത്തിക്കെട്ടും. ഇദ്ദേഹമെന്റെ അച്ഛനെ പോലെയോ മറ്റ് സുഹൃത്തുക്കളെ പോലെയോ റിസ്ക് എടുക്കാൻ ധൈര്യമില്ലാത്ത ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ സ്ഥാനത്തോളം എത്താനേ കഴിഞ്ഞുള്ളൂ, എന്റെ കഴിവിനൊത്ത ജോലിയല്ല ഇദ്ദേഹം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകളെ. ഭർത്താവിന് പൊതുസ്ഥലങ്ങളിൽ അപമാനം തോന്നുകയും തന്റെ മൂല്യം പങ്കാളി പോലും അംഗീകരിക്കുന്നില്ല എന്ന ചിന്തയിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഭർത്താവ് ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ തന്റെ കരിയറിൽ മാറ്റം വരുത്താനോ ഒരു ശ്രമം തുടങ്ങുന്നു എന്ന് വയ്ക്കുക. പുതിയ ബിസിനസ് ചെയ്യുന്നതൊക്കെ കൊള്ളാം, കുടുംബമുണ്ടെന്ന് മറന്നു പോകരുത്. നിങ്ങൾക്കൊന്നും അതിനുള്ള കഴിവില്ല, ഇതൊക്കെ നിങ്ങൾ വെറുതെ സ്വപ്നം കാണുന്നതാണ്, ഇരിക്കുന്ന ജോലി കളയരുത് എന്നു പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പൂർണ്ണമായും നിരുത്സാഹപ്പെടുത്തുക. മറ്റുള്ളവരോട് ഇയാൾ നിങ്ങൾ കരുതുന്ന ആളല്ല, പകരം കളിയും ദുഷ്ടതയുമുള്ള ആളാണ്, നിങ്ങളുടെ മുന്നിൽ ശാന്തൻ, എനിക്കല്ലേ അറിയൂ തനി നിറം ഇത്യാദി വർത്തമാനങ്ങളായിരിക്കും അവൾ ഉയർത്തുന്നത്. പങ്കാളിയുടെ തുടർച്ചയായ വിമർശനം കാരണം റിസ്ക് എടുക്കാനുള്ള ധൈര്യം നഷ്ടപ്പെടുകയും ഭയം കാരണം പുതിയ സാധ്യതകൾ തേടാതിരിക്കുകയും ചെയ്യുന്നു. കുടുംബ ബന്ധങ്ങൾക്കുള്ളിലെ ടോൾ പോപ്പി സിൻഡ്രോം ഒരുമിച്ചുള്ള വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന മാരകമായ രോഗമാണ്. ഈ ബന്ധങ്ങളുടെ കാതൽ മത്സരമല്ല, മറിച്ച് പിന്തുണയാണ് എന്ന അടിസ്ഥാന തത്വം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. വിഷം കലരാതിരിക്കാൻ പങ്കാളിയുടെ വിജയത്തെ സ്വന്തം വിജയമായി കാണുക. നമ്മുടെ കുടുംബത്തിന്റെ വിജയമാണിത് എന്ന ചിന്ത വളർത്തുക. അസൂയയോ അരക്ഷിതത്വമോ തോന്നുന്നുണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിക്കുക. പരസ്പരം താഴ്ത്തിക്കെട്ടുന്നതിന് പകരം പ്രശ്നത്തിന്റെ മൂല കാരണം ചർച്ച ചെയ്യുക. പങ്കാളിയുടെ വളർച്ചയിൽ ആത്മാർത്ഥമായി സന്തോഷിക്കുകയും അവരുടെ അടുത്ത ലക്ഷ്യങ്ങൾ നേടാൻ പ്രചോദനം നൽകുകയും ചെയ്യുക. വിവാഹബന്ധം ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്. അതിൽ ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റേയാൾ പിന്നിൽ നിന്ന് കല്ലെറിയാതെ സന്തോഷത്തോടെ ആ കൈ പിടിച്ച് കൂടെ ഓടുകയാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ കുടുംബം യഥാർത്ഥത്തിൽ ഒരു സുരക്ഷിത താവളമായി നിലനിൽക്കൂ. ടോൾ പോപ്പി സിൻഡ്രോം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വിജയിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ ആ വിജയത്തിൽ ഉറച്ചു നിൽക്കുകയും അതിനെ മറ്റുള്ളവരുടെ വിദ്വേഷത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ വെല്ലുവിളി. ഈ സിൻഡ്രോമിന്റെ ഇരുണ്ട വശങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് വ്യക്തിഗതമായും സാമൂഹികമായും വളരാൻ കഴിയൂ. ടോൾ പോപ്പി സിൻഡ്രോമിനെ തിരിച്ചറിയണം. ഉയർന്ന പൂക്കളെ വെട്ടിമാറ്റാൻ ശ്രമിക്കാതെ അതിനോടൊപ്പം വളരാനും കൂടുതൽ ഉയരത്തിലെത്താനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. വിജയത്തെ വിമർശിക്കുന്നവരെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട. അവർക്ക് നിങ്ങളുടെ സ്ഥാനത്തെത്താൻ കഴിയാത്തതുകൊണ്ടാണ്

വിമർശിക്കുന്നത്. ധൈര്യമായി മുന്നോട്ടു പോകുക, തല ഉയർത്തി തന്നെ നിൽക്കുക. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51st പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2nd ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ. ബലിപെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൗദി അറേബ്യയിലെ 20 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. വാർത്തകൾ വിശദമായി. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിൽ കൂടി മികച്ച ഫലം ഉണ്ടാകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51st പ്രഗതി യോഗത്തിൽ പറഞ്ഞു. നഗരമേഖലകളിൽ പുരപ്പുറ സോളാർ പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി, പരസ്പര സഹകരണത്തിലൂടെയും സാങ്കേതികവിദ്യ അധിഷ്ഠിത വിലയിരുത്തലിലൂടെയും നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കെൻ ബത്വ നദീ സംയോജന പദ്ധതിയെ മറ്റ് സംസ്ഥാനങ്ങൾ മാതൃകയാക്കണമെന്നും അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സമഗ്ര ശിപാർശ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ആഭ്യന്തര മന്ത്രാലയം, വനിതാ ശിശു വികസന ന്യൂനപക്ഷ മന്ത്രാലയങ്ങൾ എന്നിവർക്കാണ് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. വിവാഹം, പിന്തുടർച്ചാവകാശം, വിവാഹമോചനം തുടങ്ങിയ വിഷയങ്ങളിൽ റിപ്പോർട്ടിൽ പ്രത്യേക ശ്രദ്ധ നൽകിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: കർശനമായ നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പക്കം മുന്നോട്ട് പോകുന്നതാണ്. ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്താണ് കേന്ദ്ര ഫലമായിട്ടെത്തി. നമ്മൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസും ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പോലീസ് അതുകൊണ്ട് തന്നെ അല്ലെ അവിടത്തേക്ക് 300 പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട്. ഈ പട്ടുള്ള സ്ഥലങ്ങളിൽ 50 പോലീസ് ഉണ്ട്. അല്ലെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലേ നമ്മളുടെ 8 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. വി ഹാവ് ഡിപ്ലോയ്ഡ് എനഫ് റിക്വയർമെന്റ് ഓഫ് പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു. വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് പ്രോപ്പർലി ആൻഡ് അറസ്റ്റ് ഓൾ ദ പേഴ്സൺസ് ഹു ആർ റെസ്പോൺസിബിൾ.
0: ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദേവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ബക്രീദ് ആശംസകൾ നേർന്നു. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് പാളയം മുഹിയുദ്ദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകി. ലക്ഷദ്വീപിലെ കവരത്തിയിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം നൽകി. മറ്റെല്ലാ ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും സംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ പാണക്കാടെത്തി സാദിഖലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. പെരുന്നാൾ ദിനത്തിൽ തന്നെ പാണക്കാട് എത്താൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സൌദി അറേബ്യയിൽ 2 പതിറ്റാണ്ട് നീണ്ട ജയിൽവാസത്തിനു ശേഷം കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരിച്ചെത്തി. റിയാദിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ഇന്ന് രാവിലെയാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: വർഷങ്ങളുടെ നിയമപോരാട്ടങ്ങളുടെയും നയതന്ത്ര നീക്കങ്ങളുടെയുമാണ് ഫറോക്ക് സ്വദേശിയായ റഹീമിന്റെ മോചനത്തിന് വഴിതെളിഞ്ഞത്. സൗദി പൗരന്റെ ഭിന്നശേഷിക്കാരനായ മകൻ മരിച്ച കേസിലാണ് അദ്ദേഹം അകപ്പെടുന്നത്. മകന്റെ മോചനത്തിനായി ഉമ്മയുടെ പ്രാർത്ഥനകൾ നാടി ഏറ്റെടുക്കുകയായിരുന്നു. ലോകമെമ്പാടുള്ള മലയാളികളുടെയും കൂട്ടായ്മയുടെയും 34 കോടി രൂപ സമാഹരിച്ച് ദിയാദനം നൽകിയാണ് വധശിക്ഷ ഇളവ് നൽകിയത്. മോചന ഉത്തരവിൽ അധികൃതർ കഴിഞ്ഞ ദിവസമാണ് ഒപ്പുവച്ചത്. ഉദ്യോഗസ്ഥർ തന്നെ റഹീമിനെ എയർപോർട്ടിലെത്തിച്ച് എമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. തുടർന്ന് ഇന്ന് രാവിലെയോടെ കോഴിക്കോട് വിമാനത്താവളത്തിൽ ഇറങ്ങിയ റഹീം 10 മണിയോടെ വീട്ടിലെത്തി.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന് മേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. UDFലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16-ാം നിയമസഭയുടെ സ്പീക്കർ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവത്തിൽ ക്ഷേത്ര ഭരണസമിതി നാളെ യോഗം ചേരും. 5 പേരടങ്ങുന്ന ഭരണസമിതിയാണ് രാവിലെ 10 മണിക്ക് യോഗം ചേരുന്നത്. സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പിന്റെ പ്രക്ഷേപണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 മെയ് 26-നാണ് ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി വികസനക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. പ്രവാസിയായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ സ്വദേശി സുജിത് എസിന് പുതിയ ജീവിതമാർഗം ലഭിച്ചത് PM കിസാൻ പദ്ധതിയിലൂടെയാണ്. PM കിസാനിലൂടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സുജിത് ആകാശവാണി വാർത്തകളോട്.
4: പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിന്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ പല പല പ്രോജക്ടുകൾ കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിന്റെ പേരിൽ ഞാനും PM കിസാനിലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു പടുതാക്കുളം കിട്ടി, ഒന്നല്ല 2 പടുതാക്കുളം കിട്ടി. പിന്നെ സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ കൃഷിഭവനുമായിട്ടൊക്കെ ചേർന്നിട്ട് മഴമറ റെയിൻഷെഡ് ഉണ്ട്. പിന്നെ KVK യുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഒക്കെ ഫലമായിട്ട് തേനീച്ചക്കൂട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴിവളത്തിനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് വീട്ടിൽ. അതോടൊപ്പം തന്നെ കൃഷിയും ഉണ്ട്. നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെയും പലവിധ പ്രോജക്ടുകളിൽ അംഗമായതുകൊണ്ട് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്.
0: രാജ്യത്തെ കരകൌശല കലാകാരന്മാരെ ചേർത്ത് നിർത്താൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ. മികച്ച വായ്പാ സൌകര്യം ഉൾപ്പെടെ വാഗ്ദാനം ചെയ്യുന്ന ഈ പദ്ധതിയിലൂടെ ഏറെ പ്രയോജനം ലഭിച്ചതായി തൃശൂർ നെടുമ്പുഴ സ്വദേശി വിജയൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
5: 28 കൊല്ലമായിട്ട് നമ്മൾ കുത്തുപണി മേഖലയിൽ തന്നെയാണ്. ഈ കരകൗശല മേഖലയിലേക്ക് വന്നിട്ട് 2017 നമ്മൾ വീട്ടിൽ ഒരു സ്ഥാപനമായിട്ട് ഇട്ടിട്ടുണ്ട്. സ്ഥാപനം എല്ലാ ലൈസൻസൊക്കെ എടുത്ത് നമ്മൾ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ വിശ്വകർമ്മയുടെ ഇതെടുത്തിട്ടുണ്ട്. അതിന്റെ ഇതായിട്ട് വിശ്വകർമ്മയുടെ ഇതേപോലെ എക്സിബിഷന് പോകാറുണ്ട്. പിന്നെ DCHHന്റെ തന്നെ എല്ലാ ഇതിനും എല്ലാ പ്രോഗ്രാമിനും പോകാറുള്ളതാണ്. കുഴപ്പമില്ല, നല്ല കച്ചവടം നടക്കാറുണ്ട്. നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള ചെരവം മുതൽ വിഗ്രഹങ്ങൾ വരെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്.
0: കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. നൂതന സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ വികസനമാണ് നാവികസേനയിൽ നടന്നുവരുന്നതെന്ന് ദക്ഷിണ നാവികസേന കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേന. 7 മുതൽ ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച ശേഷം കേഡറ്റുമാരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 51-ാമത് പ്രഗതി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. സ്വച്ഛ് ഭാരത് മിഷൻ 2-ാം ഘട്ടം മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതുണ്ടെന്ന് പ്രധാനമന്ത്രി. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8 ആയി. അന്വേഷണം പുരോഗമിക്കുന്നതായി DGP റബാഡ ചന്ദ്രശേഖർ. ബലിപ്പെരുന്നാളിൽ ത്യാഗസ്മരണ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും പങ്കെടുത്ത് ആയിരങ്ങൾ. 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സൌദി അറേബ്യയിലെ 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരികെയെത്തി. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് മെയ് 28 തട്ടകത്തിലാണ്. 1961 മെയ് 28 മനുഷ്യ അവകാശ ധ്വംസനങ്ങൾക്കെതിരെ ആശയപ്രചാരണം നടത്തുന്ന ആംനെസ്റ്റി ഇന്റർനാഷണൽ രൂപീകൃതമായിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. 51-ാമത് പ്രഗതിയോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പോലീസ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൽ നിയമങ്ങളോടുള്ള ബഹുമാനം വളരുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. പ്രസിഡന്റ്സ് പോലീസ് കളർ സിക്കിം പോലീസിന് സമ്മാനിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ.
1: പോലീസ് വ്യവസ്ഥകോ അധിക സിറ്റിസൺ ഫ്രണ്ട്ലി ബനായാ ജാനാ ചാഹിയെ താകി സാമാന്യ ലോ ബിനാ ഹോയകെ അപ്നി സമസ്യ ദർജ് കരാ സകെ. മഹിളാഓ ബച്ചോ ഓർ കംജോർ വർഗോകെ പ്രതി സംവേദനശീൽ വ്യവഹാർ കോ ഭീ പ്രാഥമികത ദേനി ചാഹിയെ. സൈബർ ക്രൈം, ഓൺലൈൻ ഫ്രോഡ്, ഹേക്കിംഗ് ഓർ ഡീപ് ഫേക്ക് ജേസി നെയ ചുനോത്യാ സാമനെ ആ രഹി. ഈ നെയ ചുനോത്യോ സെ നിപറനെ കെ ലിയെ പോലീസ് കോ ലേറ്റസ്റ്റ് ടെക്നോളജി, സൈബർ സെക്യൂരിറ്റി ഓർ ഡിജിറ്റൽ ഇൻവെസ്റ്റിഗേഷൻ മേ ദക്ഷ ബനാനാ ഹോഗാ.
0: സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യം എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേവലം അടിസ്ഥാന സൌകര്യ വികസനത്തിനപ്പുറം പൊതുജന പങ്കാളിത്തം, നിരീക്ഷണം അടക്കമുള്ളവയിലും മികച്ച ഫലം ഉണ്ടാകുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ ചേർന്ന 51-ാമത് പ്രഗതിയോഗത്തിൽ പറഞ്ഞു. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണ പുതുക്കി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനായ ഇസ്മായിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. രാവിലെ മുതൽ പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടന്നു. ഡൽഹിയിൽ ജുമാ മസ്ജിദ്, ഫത്തേപുരി പള്ളി, ഷാഹി ഈദ്ഗാ എന്നിവിടങ്ങളിൽ പ്രധാന ഈദ് പ്രാർത്ഥനകൾ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമായ ഈ ഉത്സവം മനുഷ്യരാശിയെ സേവിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നുവെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. പെരുന്നാൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും കൊണ്ടുവരുമെന്ന് ഉപരാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. സമൂഹത്തിൽ സാഹോദര്യവും സന്തോഷവും വർദ്ധിക്കാൻ പെരുന്നാൾ ഇടയാക്കട്ടെ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പരീക്ഷയുടെ മൂല്യനിർണയ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ പുറത്തുവന്നതിനെ തുടർന്നാണ് ഇത്. ന്യൂഡൽഹിയിലെ CBSE ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടാതെ പോകില്ലെന്നും എല്ലാ തലങ്ങളിലും ഉത്തരവാദിത്തം ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അതിർത്തി പ്രദേശങ്ങളിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തി ഇന്ത്യയും ചൈനയും സമാധാനവും ശാന്തതയും നിലനിർത്തുന്നതിൽ കൈവരിച്ച പുരോഗതിയിൽ ഇരുപക്ഷവും തൃപ്തി രേഖപ്പെടുത്തി. ഇന്ത്യ ചൈന അതിർത്തി കാര്യങ്ങൾക്കായുള്ള വർക്കിംഗ് മെക്കാനിസം ഫോർ കൺസൾട്ടേഷൻ ആൻഡ് കോർഡിനേഷന്റെ 35-ാമത് യോഗത്തിലാണ് ഇരുരാജ്യങ്ങളും സാഹചര്യം അവലോകനം ചെയ്തത്. ഇന്നലെ ബെയ്ജിംഗിലായിരുന്നു യോഗം നടന്നത്. രാജ്യത്തിന്റെ അതിർത്തിയുടെ 15 കിലോമീറ്റർ ചുറ്റളവിലുള്ള അനധികൃത നിർമ്മാണങ്ങളോട് സീറോ ടോളറൻസ് നയം കർശനമായി നടപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാ അനധികൃത കെട്ടിടങ്ങളും പൊളിച്ചുമാറ്റാനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധികാരികൾക്ക് നിർദ്ദേശം നൽകി. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ രാജസ്ഥാനിലെ അതിർത്തി ജില്ലകളുമായി ബന്ധപ്പെട്ട സുരക്ഷാ പ്രശ്നങ്ങൾ ബിക്കാനീറിൽ നടന്ന സുരക്ഷാ അവലോകന യോഗത്തിൽ ശ്രീ ഷാ വിലയിരുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 8. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുന്നതായും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ തിരുവനന്തപുരത്തെ വസതിയിൽ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. പ്രധാനമന്ത്രിയുടെ PMEGP പദ്ധതിയിലൂടെ സ്വന്തമായി വ്യവസായ സ്ഥാപനം വിജയകരമായി നടത്തുന്നതിന്റെ സന്തോഷം കണ്ണൂർ സ്വദേശി ജബ്ബാർ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
3: കണ്ണൂർ ജില്ലയിലെ പുതിയങ്ങാടിയിലാണ് എന്റെ സ്ഥാപനമുള്ളത്. സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ 6 വർഷത്തോളമാകുന്നു. ഇപ്പോൾ സാമാന്യം മോശമില്ലാത്ത രീതിയിൽ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു സ്ഥാപനത്തിന്റെ ഉടമയായി മാറിയിട്ടുണ്ട്. ഇതിനെല്ലാം എന്നെ സഹായിച്ചത് നമ്മളെ PMEGP സ്കീം ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം ഉണ്ടായിരുന്നു. 7.5 ലക്ഷം രൂപ ഞാൻ PMEGP സ്കീമിൽ വഴി ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ സബ്സിഡി ഒക്കെ അനുവദിച്ച് വന്ന് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി പെട്ടെന്ന് തന്നെ തർക്കമില്ലാത്ത രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോകുന്നു. PMEGP സ്കീമിന്റെ ഒരു അനുഗ്രഹം തന്നെയാണത്.
0: അടുത്ത 2 ദിവസങ്ങളിൽ ഇന്ത്യയുടെ മധ്യ വടക്കുപടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിദർഭയിൽ ഇന്ന് തീവ്ര ഉഷ്ണതരംഗം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മധ്യപ്രദേശ്, ഡൽഹി, ചണ്ഡിഗഡ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കൊങ്കൺ, ഗോവ, ഒഡീഷ, പഞ്ചാബ്, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്ന് ഉഷ്ണതരംഗം പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം കനത്ത ഇടിമിന്നലിലും ആലിപ്പഴ വർഷത്തിലും ബീഹാറിന്റെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിൽ 8 പേർ മരിച്ചു. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം അടിയന്തര ധനസഹായം നൽകാൻ മുഖ്യമന്ത്രി സാമ്രാജ് ചൌധരി അധികൃതർക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ വ്യാപക മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2, 5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇറാന്റെ തെക്കൻ മേഖലയിൽ അമേരിക്കൻ സൈന്യം നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി US ബേസിൽ ആക്രമണം നടത്തിയതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ടെഹ്റാന്റെ ഈ പ്രതികരണം US ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും IRGC അറിയിച്ചു. ബുധനാഴ്ച രാത്രി ഇറാന്റെ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് US ആക്രമണങ്ങൾ നടത്തിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ശത്രുക്കളുടെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ കുവൈറ്റിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പ്രതിരോധിച്ചതായി കുവൈറ്റ് ജനറൽ സ്റ്റാഫ് ഓഫ് ദി ആർമി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന് സമീപം തെക്കൻ ഇറാനിലും പരിസര പ്രദേശങ്ങളിലും ഈ ആഴ്ച അമേരിക്ക നടത്തിയ പുതിയ ആക്രമണങ്ങൾ ഉൾപ്പെടെ പ്രാദേശിക സംഘർഷങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ എല്ലാ സുരക്ഷാ മുൻകരുതൽ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കാൻ കുവൈറ്റ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. തന്ത്രപ്രധാനമായ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ സൈനിക താവളം ലക്ഷ്യമിട്ട് അമേരിക്ക ഇറാനിൽ പുതിയ ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. അന്താരാഷ്ട്ര എണ്ണവില സൂചികയായ ബ്രഞ്ച് ക്രൂഡ് 3.75% വർദ്ധിച്ച് ബാരലിന് $97.83 എത്തി. US വിപണിയിലെ ക്രൂഡ് ഓയിൽ വില 4% ഉയർന്ന് $92.22 എത്തി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനുള്ള ഒരു കരാർ ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഈ ആഴ്ച എണ്ണവില ഗണ്യമായി കുറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ജനങ്ങൾക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, MyGOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസ് സേന പൌരന്മാരുടെ സുഹൃത്തും വഴികാട്ടിയുമായി മാറേണ്ടത് അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 51st പ്രഗതി യോഗത്തിൽ 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൌകര്യ പദ്ധതികൾ അവലോകനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ പ്രക്രിയ ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. ത്യാഗസ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക പ്രാർത്ഥനാ നമസ്കാരം നടന്നു. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലകളിൽ ഉഷ്ണതരംഗം തുടരുന്നു. കേരളത്തിൽ വ്യാപക മഴയെ തുടർന്ന് 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ആകാശവാണി.
5: പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.
6: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: എരുവേശി മൂത്തയുടെ തരമന, ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ പുനരധിവാസ കേന്ദ്രം. വടക്കേ മലബാറിൽ കോലത്തിരിയായിരുന്നു കേന്ദ്രം ആരംഭിച്ചതെങ്കിലും നോക്കി നടത്തിപ്പ് മാന്നാനാർ എന്ന തീയ പ്രഭുവിനായിരുന്നു. ആർക്കുവേണ്ടിയായിരുന്നു ഈ പുനരധിവാസ കേന്ദ്രം? സ്മാർത്ത വിചാരണയ്ക്ക് വിധേയമാക്കപ്പെട്ട അന്തർജനം അവരുടെ ഇല്ലത്തുനിന്ന് കൈകൊട്ടി പുറത്താക്കപ്പെടുന്നു. ഇപ്രകാരം വ്യഭിചാര കുറ്റത്തിന് പുറത്താക്കപ്പെടുന്ന സ്ത്രീയെ ചിലപ്പോൾ അവരുടെ ജാരൻ സംരക്ഷിച്ചു എന്ന് വരും. ഏറ്റെടുക്കാൻ ആരുമില്ലെങ്കിൽ അവർ ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടി വ്യഭിചാരം തൊഴിലായി സ്വീകരിച്ചു എന്നും വരും. അത് ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് അവരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി എരിവേശിയിൽ മൂത്തയടുത്ത് അരമനയുണ്ടാക്കിയത്. അതിന്റെ നടത്തിപ്പ് മാന്നാനാർക്കായിരുന്നു. കേരളത്തിലെ ഒരേയൊരു തീയ രാജാവായിരുന്നു മാന്നാനാർ അഥവാ മന്ദനാർ. ഈ പദത്തിന്റെ അർത്ഥം ശബ്ദതാരാവലി തിരഞ്ഞാൽ കിട്ടുന്നത് ജാതിഭ്രഷ്ട് പറ്റിയ ബ്രാഹ്മണ സ്ത്രീകളെ സംരക്ഷിക്കുന്ന തീയപ്രഭു എന്നാണ്. ആദ്യകാലങ്ങളിൽ കുറുമാത്തൂർ മനയ്ക്കായിരുന്നു അരമനയുടെ ഭരണകാര്യങ്ങളിൽ അധികാരം. നായ്ക്കർ പദവിയായിരുന്നു കുറുമാത്തൂരിലെ ശ്രേഷ്ഠത. സ്വസമുദായത്തിലെ പുരുഷന്മാരുമായുള്ള അവിഹിതത്തിന്റെ പേരിൽ ഭ്രഷ്ടു കൽപ്പിച്ച ബ്രാഹ്മണ സ്ത്രീകളുടെ പുനരധിവാസ കേന്ദ്രം മൂത്തയുടെ തരമനയായിരുന്നു. എന്നാൽ താണജാതിക്കാരുമായുള്ള വേഴ്ചയെ തുടർന്ന് ബ്രാഹ്മണ സ്ത്രീകളെ താമസിപ്പിച്ചിരുന്ന പുനരധിവാസ കേന്ദ്രം കുടിയാമലയായിരുന്നു. അങ്ങനെയിരിക്കെ ചിറക്കൽ കോവിലകത്ത് തമ്പുരാട്ടിക്കുട്ടിക്ക് തീയ യുവാവുമായുണ്ടായ വേഴ്ചയെ തുടർന്ന് അവരെ അരമനയിൽ താമസിപ്പിക്കണമെന്നും അത് പറ്റില്ല, നിയമാനുസൃതമായി കുടിയാമലയിൽ താമസിപ്പിക്കണമെന്നും തർക്കമുണ്ടായി. അതേ തുടർന്ന് തമ്പുരാൻ കുറുമാത്തൂരിന്റെ സ്ഥാനമാനങ്ങൾ എടുത്തുകളയുകയും പിഴപ്പിച്ച തീയനെ കൊണ്ടുതന്നെ തമ്പുരാട്ടിയെ വിവാഹം കഴിപ്പിച്ച് തീയനെ മാന്നാനാർ എന്ന പേരിൽ നാട്ടുരാജാവാക്കുകയും ചെയ്തു. മൂത്തയുടെ തരമനയുടെ ഭരണ ചുമതല മാന്നാനാർക്കായി. ഭ്രഷ്ടു കൽപ്പിച്ചു വരുന്ന ബ്രാഹ്മണ സ്ത്രീകൾ അരമനയുടെ ഇടത്തെ വാതിൽ കടന്നാണ് വരുന്നതെങ്കിൽ അവരെ മാന്നാനാർ ഭാര്യമാരാക്കി. അതല്ല, നടുവിലെ വാതിൽ തുറന്നാണ് വരുന്നതെങ്കിൽ അവരെ സഹോദരിമാരായും കണ്ടുവത്രേ. ഭാര്യയെ മാന്നാത്തി എന്നും സഹോദരിയെ മക്കച്ചിയാർ എന്നും വിളിച്ചു. പക്ഷേ അവസാനത്തെ മാന്നാനാറായിരുന്ന കുഞ്ഞിക്കേളപ്പന്റെ സ്വഭാവദൂഷ്യം നിമിത്തം 55-ാമത്തെ വയസ്സിൽ പോത്തിറച്ചിയിൽ നരുനാവ് ചേർത്ത് കൊന്നു എന്നാണ് കഥകൾ. ഈ കുഞ്ഞിക്കേളപ്പന്റെ മകൾ പാറുവിനെ വിവാഹം കഴിച്ച പൊന്നിയമ്പലത്ത് കുഞ്ഞിക്കണാരനാണ് തലശ്ശേരിയിൽ ആദ്യമായി ബേക്കറി ആരംഭിച്ചതെന്നും പറയപ്പെടുന്നു. അന്ന് ബേക്കറി എന്ന പദം ഉണ്ടായിരുന്നില്ല, അപ്പക്കൂടം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ചരിത്രം എന്തൊക്കെ പറഞ്ഞു തരുന്നു! എത്രയെത്ര കഥകൾ, എത്രയെത്ര അനുഭവങ്ങൾ! ചരിത്രം ഒരു തീവണ്ടിപ്പാത പോലെയാണ്, അവസാനമില്ല, ആരംഭവുമില്ല.
1: ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകൾ, അവതരണം സ്മിത സുരേഷ്, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഭാര്യ ഭർത്താവിനെ ജയിക്കാൻ വേണ്ടി തർക്കിക്കുന്നിടത്ത്, ഭർത്താവ് ഭാര്യയെ ജയിക്കാൻ വേണ്ടി തർക്കിക്കുന്നിടത്ത് കുടുംബത്തിന്റെ സുതാര്യത നഷ്ടപ്പെടുന്നു, കുറ്റപ്പെടുത്തലിന്റെ ഭാഷയുണ്ടാകുന്നു. എന്നിട്ടും കുടുംബം എന്നവകാശപ്പെടുന്നുവെങ്കിൽ അതിനെന്തോ ഒരു തകരാറുണ്ട്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: എന്റെ പുസ്തകം, ഇതെന്റെ പ്രിയ പുസ്തകം.
2: ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ യാതൊരു സംശയം കൂടാതെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒന്നാണ് ജയശ്രീ മിശ്രയുടെ ഏൻഷ്യൻറ്റ് പ്രോമിസസ്. ജന്മാന്തര വാഗ്ദാനങ്ങൾ എന്ന പേരിൽ പ്രിയ AS ഇത് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇവിടെ ന്യൂഡൽഹിയിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി, ഒരു മലയാളി പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ വേരുകൾ കുട്ടനാട്ടിലാണ്. ചെറുപ്രായത്തിൽ വിവാഹം കഴിഞ്ഞ് കുട്ടി ഒരു പ്രണയബന്ധം, കൗമാരകാലത്ത് സ്വാഭാവികമായി ഉണ്ടാവുന്ന ഒരു പ്രണയ ബന്ധം, അതിനെക്കുറിച്ച് വീട്ടുകാരറിയുമ്പോൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് പെട്ടെന്ന് കണ്ട എളുപ്പവഴിയായിരുന്നു വിവാഹം. അങ്ങനെ വിവാഹം കഴിച്ച് കേരളത്തിലെ തനി നാട്ടിൻപുറത്തെ ഒരു പ്രൗഢ കുടുംബത്തിലേക്ക് എത്തുന്നതും, ആ കുട്ടിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാനാവാത്ത അവിടുത്തെ സാഹചര്യങ്ങളിൽ വളരെ പ്രധാനമായും ഒഴിച്ചു നിൽക്കുന്നത് നമ്മുടെ കുടുംബത്തിന്റെ ആഭിജാത്യം എന്ന് പറയുന്നത് വളരെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അതുപോലെയുള്ള സൂപ്പർഫിഷ്യലായിട്ടുള്ള കുറെ ജാടകളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ആ കുട്ടിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയോ ഒരു മനസ്സുകൊണ്ടുള്ള ഒരു ഇൻവോൾവ്മെന്റോ ആ കുട്ടിക്ക് ഉണ്ടാവുന്നില്ല. പിന്നെ അതിലൊരു കുട്ടി ഉണ്ടാവുന്നു. ആ കുട്ടിക്ക് ചെറിയ തരത്തിലുള്ള ജന്മന ചില വളർച്ച പോരായ്മയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വളരെ ശ്വാസം മുട്ടിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ആ കുട്ടി കുഞ്ഞിന്റെ ചികിത്സാർത്ഥം, കുഞ്ഞിന്റെ വൈകല്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കുട്ടി വിദേശത്തേക്ക് പോകുന്നതും, യാദൃശ്ചികമായി അവിടെ വെച്ച്

0: തൻ്റെ കൗമാരകാലത്തെ പ്രണയം കണ്ടെത്തുകയും തിരിച്ചറിയുകയും വീണ്ടും അതിലേക്ക് തന്നെ പോവുകയും ആദ്യത്തെ വിവാഹബന്ധം വേർപെടുത്തുകയൊക്കെ ചെയ്യുന്നതാണ് അതിൻ്റെ കഥ. എന്തുകൊണ്ടോ ആ കുട്ടനാടൻ അന്തരീക്ഷവും അതുപോലെ വൈദേശികമായ അന്തരീക്ഷവും ന്യൂഡൽഹിയിലെ ആ കുട്ടി ജനിച്ചു വളർന്ന ഈ മൂന്ന് ദേശീയമായ വ്യത്യാസങ്ങൾ വളരെ മനോഹരമായ രീതിയിൽ ആ കുട്ടിയുടെ ആത്മസംഘർഷങ്ങളെ വെളിവാക്കുന്ന രീതിയിൽ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള ആ ഒരു ആഖ്യാന രീതി മനസ്സിൽ കയറിയ കാലം തൊട്ട് അത് അവിടെ തങ്ങി നിൽക്കുകയാണ്. ഞാൻ ധാരാളം പേർക്ക് റെഫർ ചെയ്തിട്ടുള്ളൊരു പുസ്തകമാണ് ഇത്. ജയശ്രീ മിശ്ര സ്വന്തം കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കുറിച്ചിട്ടതായിട്ടും യാദൃശ്ചികമായിട്ട് പ്രിയ ഒപ്പം പഠിച്ചതാണ്. അങ്ങനെ യാദൃശ്ചികമായിട്ട് അത് കാണുകയും അത് വായിച്ചു നോക്കുകയും ഇത് പബ്ലിഷ് ചെയ്യണമെന്ന് പറയുകയും പിന്നെ സ്വയം താല്പര്യത്തോടെ അതിൻ്റെ വിവർത്തനം ഏറ്റെടുക്കുകയും ചെയ്തതാണെന്നൊക്കെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. എല്ലാവർക്കും വായനയ്ക്കായി ഞാനിത് ഇത്രമാത്രം ശ്രദ്ധിക്കപ്പെടണമെന്ന് എനിക്കറിയില്ല. എങ്കിലും ജയശ്രീ മിശ്ര ഒരുപാട് പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ഒന്നാം സ്ഥാനത്ത് തന്നെ നിർത്താവുന്ന ഒരു പുസ്തകമാണ് ജന്മാന്തര വാഗ്ദാനങ്ങൾ അഥവാ ഏൻഷ്യന്റ് പ്രോമിസസ്.
1: എന്റെ പുസ്തകം, ഇതെന്റെ പ്രിയ പുസ്തകം.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒരാളെയും മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത്. ചിലപ്പോൾ ആ മുറിവുണക്കാനോ ഒരു ക്ഷമ പറയാനോ പോലും ജീവിതത്തിൽ പിന്നീട് അവസരം ലഭിച്ചില്ല എന്ന് വരാം. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ കണ്ടുപിടുത്തങ്ങൾക്ക് പുറകിലെ വിസ്മയങ്ങൾ അറിയാം.
1: ഐറൻ ജോലിയോട്ട് ക്യൂറി. പിച്ച് പ്ലന്റിൽ നിന്ന് റേഡിയം വേർതിരിച്ചെടുക്കാൻ അച്ഛനും അമ്മയും നടത്തുന്ന പരീക്ഷണങ്ങൾ കണ്ടുവളർന്ന പെൺകുട്ടി. നൈട്രജന്റെയും ഫോസ്ഫറസിന്റെയും ഐസോടോപ്പുകൾ ഉണ്ടാക്കുകയും അവയ്ക്ക് റേഡിയോ പ്രസരണമുണ്ടെന്നുള്ള വസ്തുത കണ്ടെത്തുകയും ചെയ്ത വനിത. 1935 രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഐറനെ അറിയാവുന്നവർ വിരളം. എന്നാലാകട്ടെ, മേരി ക്യൂറിയുടെയും പിയറി ക്യൂറിയുടെയും മകൾ എന്ന് പറഞ്ഞാൽ ഓ അതായിരുന്നു എന്ന് ചോദിക്കും. അതെ, പിയറിയുടെയും മേരിയുടെയും മകൾ. അവർ ഫെഡറിക് ജൂലിയറ്റിനെയാണ് വിവാഹം കഴിച്ചത്. രണ്ടുപേരും ചേർന്നാണ് ന്യൂട്രോൺ കണ്ടുപിടിച്ചതെങ്കിലും അതിന്റെ പിതൃത്വം ലഭിച്ചത് ചാഡ്വിക്കിനാണ്. വെറും ഒരു ശാസ്ത്രജ്ഞ മാത്രമായിരുന്നില്ല ഐറിൻ, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായിരുന്നു ഐറിനും ജൂലിയറ്റും. അതുകൊണ്ടാണ് അവർ 1934 സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്നത്. സമൂഹത്തിൽ സ്ത്രീകൾക്ക് അർഹിക്കുന്ന സ്ഥാനം ലഭിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ ഐറിൻ അവരുടെ ഉന്നമനത്തിനു വേണ്ടി ശക്തമായി പ്രവർത്തിച്ചു. നാസി ഭരണത്തിന് റേഡിയോ ആക്റ്റീവ് വസ്തുക്കളെക്കുറിച്ച് അറിവ് ലഭിച്ചാലുണ്ടാകുന്ന ദുരന്തത്തെപ്പറ്റി ഐറിൻ ഭയപ്പെട്ടിരുന്നു. 1930 ഒക്ടോബർ 30 ന്യൂക്ലിയർ റിയാക്ടറിന്റെ തത്വം രഹസ്യമായി അവർ രേഖപ്പെടുത്തി വെച്ചു. അതുൾപ്പെടെയുള്ള ഒറ്റ പ്രബന്ധം പോലും അവർ പ്രസിദ്ധീകരിച്ചില്ല. ഇനി അഥവാ നാസികൾ പിടിച്ചെടുത്താലും ഉപയോഗിക്കാൻ പറ്റാത്ത വിധമാണ് അവർ അത് സൂക്ഷിച്ചു വെച്ചത്. ജീവിതകാലം മുഴുവൻ ശാസ്ത്ര ഗവേഷണങ്ങളിൽ മുഴുകിയ ഐറിന്റെ അവസാന കാലത്തെ ദുഃഖം തന്നെ അധികാരമോഹികളെ ഓർത്തായിരുന്നു. തങ്ങളുടെ ഗവേഷണ പഠനത്തിന്റെ ഫലം മാനവരാശിയുടെ നാശത്തിനായി ദുഷ്ടശക്തികൾ ദുരുപയോഗം ചെയ്യുമല്ലോ എന്ന ചിന്ത അവരെ അവസാനം വരെയും അലട്ടിക്കൊണ്ടേയിരുന്നു. 1956 മാർച്ച് 17 അമ്മ മേരി ക്യൂറിയെ പോലെ തന്നെ ഐറിനും രക്താർബുദം പിടിപെട്ട് മരണപ്പെട്ടു. ശാസ്ത്രലോകത്തിലെ രക്തസാക്ഷിയായിരുന്നു ഐറിൻ.
0: കണ്ടുപിടുത്തങ്ങളുടെ പിന്നിൽ അവതരണം അശ്വതി ബാലചന്ദ്രൻ, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

0: ദരുണസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം

0: കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇന്നാദ്യം ഗുലാർ ഭഗവലി എന്ന ചിത്രത്തിനു വേണ്ടി വിവേക് മെറവിൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന കോ ശേഷ, ആലാപനം മെറവിൻ സോളമൻ, സമീര ഭരദ്വാജ്.

ദർബുഗ ശിവയുടെ സംഗീതത്തിൽ സിദ് ശ്രീറാം ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന താമരൈ. ചിത്രം ഏനൈ നോക്കി പായും തോട്ട.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
0: ചിത്രം കൊടി. സംഗീതം സന്തോഷ് നാരായണൻ. ആലാപനം വിജയ് നാരായണൻ.

മെഴ്സൽ എന്ന ചിത്രത്തിന് വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. രചന വിവേക്, ആലാപനം എ ആർ റഹ്മാൻ, ശ്രേയ ഘോഷാൽ.

ഹരിചരണം തൻവിയും പയ്യ എന്ന ചിത്രത്തിനു വേണ്ടി ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം യുവൻ ശങ്കർ രാജ, രചന നാമുത്തുകുമാർ.

കർക്കി രചന നിർവഹിച്ച് ഹാരിസ് ജയരാജ് സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ചിത്രം കോ. ആലാപനം പ്രശാന്തിനി, ആലാപ് രാജു, ശ്രീചരൺ.

0: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ
1: വിനയ് താണ്ടി വരുവായ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് പ്രകാശും സൂസനയും ബ്ലേസും ചേർന്നാലപിച്ച ഗാനം കേൾക്കാം. സംഗീതം AR റഹ്മാൻ, രചന താമരൈ.

വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ഉദിത് നാരായണും ശ്രേയ ഘോഷാലും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. രചന യുഗഭാരതി, ചിത്രം കുരുവി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി സുഗതകുമാരി സംസാരിക്കുന്നത് കേൾക്കാം.

0: ശാരീരികമായി ദുർബലയാണ് സ്ത്രീ അല്ലേ. പുരുഷനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും ആ ശരീരത്തിന് അതുപോലെയുള്ളൊരു ബലമുണ്ടോ? ഇങ്ങോട്ട് വന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ഉപദ്രവിക്കുമ്പോൾ അവൾക്ക് ഫൈറ്റ് ചെയ്ത് അവളെ സ്വയം രക്ഷിക്കാനുള്ള ശാരീരികമായ ശേഷിയുണ്ടോയെന്ന് ചോദിച്ചാൽ വാസ്തവത്തിലില്ല. അതൊരു സത്യമാണ്. പിന്നെ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ഒരു ഒരടിച്ചമർത്തലുണ്ടല്ലോ, അതിൻ്റെ ഫലമായിട്ട് അവൾക്കൊരു അവൾ ഭീരുവാണ്, ഭീരുവായിപ്പോയി. അതിൽ നിന്നൊക്കെ അവൾക്ക് മോചനം കിട്ടണമെന്ന് പറയുന്ന മറ്റൊരു കാര്യം, എങ്കിലും അവൾ ഭയപ്പെടുന്നു. ഇപ്പോൾ പണ്ടത്തേക്കാളും എത്രയോ അധികം സ്ത്രീ ഭയപ്പെടുന്നു. അമ്മമാരൊരുപാട് ഭയപ്പെടുന്നു. പെൺകുട്ടികളെ സ്കൂളിലയക്കാൻ ഭയപ്പെടുന്നു. വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ അവർ നോക്കി വിഷമിക്കുകയാണ്. പെൺകുട്ടികളെ മാത്രമല്ല, ചെറിയ ആൺകുട്ടികളെ പറ്റിയും പേടിയുണ്ട്, മുതിർന്ന ആൺകുട്ടികളെ പറ്റിയും പേടിയുണ്ട്. എല്ലാ തരത്തിലും ഇപ്പോൾ എന്തോ നിയമരാഹിത്യത്തെയോ ഈ വലിയൊരു അക്രമ സ്വഭാവത്തെയോ എല്ലാത്തിനെയും ഈ പൂർണ്ണമായൊരു മൂല്യച്യുതിയെയോ ഈ അധോലോകം ഇങ്ങനെ വളർന്നു വരുന്നു എന്നുള്ള ആ ഒരു സത്യത്തെയോ ഇതെല്ലാം ഇവരിങ്ങനെ ഓരോ ദിവസവും അവരിങ്ങനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് കൊണ്ട് ഭയപ്പെടുന്നു. ഭയപ്പെടാമോ എന്ന് ചോദിച്ചാൽ ഭയപ്പെടരുത്, ഭയപ്പെടരുത്. ഈ സമൂഹത്തിലെ ഒരു ഭാഗമാണ് സ്ത്രീ. സമൂഹത്തിന് ആകപ്പാട് ഉണ്ടാകുന്ന മൂല്യച്യുതി, ഈ ഒരു അൺഎത്തിക്കലായിട്ടുള്ള ഒരു പ്രത്യേക ആറ്റിറ്റ്യൂഡ്, അത് സ്ത്രീയെ ബാധിക്കാതിരിക്കും. അവൾക്ക് മാറി നിന്ന് വളരെ പരിശുദ്ധയായി അങ്ങനെ മാറി നിൽക്കാനും അങ്ങനെ അങ്ങോട്ട് ഒറ്റപ്പെട്ടവൾക്കുമോ? സമൂഹം ഇങ്ങനെയാണ് അവളെ പഠിപ്പിക്കുന്നത്. ഒരു ടെലിവിഷൻ ഓൺ ചെയ്ത് അങ്ങോട്ട് നോക്കുമ്പോൾ ആ കാണുന്ന നൃത്ത രംഗങ്ങളും ആഭാസ നൃത്തങ്ങളെന്ന് ചെയ്തിലും ആഭാസമായിട്ടൊക്കെ ഇല്ല, ഈ റിയാലിറ്റി ഷോകളിൽ കാണുന്ന ഒരുപാട് കോപ്പിറൈറ്റുകളും പിന്നെ മോഡലിംഗ് രംഗത്തെ കാര്യങ്ങളും ഇതെല്ലാം കാണുമ്പോൾ പിന്നെ മദ്യത്തിന് കൊടുക്കുന്ന ഈ അമിത പ്രാധാന്യം കുറച്ചല്ലല്ലോ. മദ്യത്തിന് കൊടുക്കുന്ന ആ ഒരു ഒരു ഗ്ലാമർ ഉണ്ടല്ലോ. ഇവിടെ കേരളത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോകത്തേക്കും വലിയ കുടിയൻ എന്നുള്ള പേര് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അതിനപ്പുറം ഈ സർക്കാർ തന്നെ മദ്യവില്പന തുടങ്ങിയതോടെ ഈ മദ്യപാനം മാന്യവൽക്കരിക്കപ്പെട്ടു. മറ്റേതെന്തോ മോശമാണെന്ന് വിചാരം
1: ഉണ്ടായിരുന്നു.
0: ഇപ്പം അതൊരുവളുടെ സാധാരണ ഒരു ഒരു അംഗീകരിക്കപ്പെട്ട ഒരു സ്വഭാവമായി. ഇതിനിടയിൽ സ്ത്രീകൾ മാത്രം ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെന്ന് പറയുന്നത് നമ്മുടെ പഴയ സംസ്കാരത്തിൻ്റെ ഒരു ബാക്കിയാണ്. അതിലേക്ക് ഇങ്ങനെ പ്രലോഭിച്ച് പിച്ച് വലിച്ചഴച്ചുകൊണ്ട് പോവുകയാണ്. ഇതാണ് മോഡേണിസം, ഇതാണ് ഫെമിനിസം, ഇതാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം. ഇതൊരു ഒരു ധനമതത്തിൻ്റെ കാലഘട്ടമാണിത്. പണം ഒരുപാടായിപ്പോയി. കൊച്ചുകുട്ടികൾക്ക് 1 കോടി രൂപയുടെ ഫ്ലാറ്റ്, 200 എത്ര പിന്നെ പവൻ്റെ ആഭരണം, ഇങ്ങനെയുള്ള ഈ ഓഫേഴ്സ് ഒരു ചൂതുകളി പോലെ, അതിൻ്റെയൊക്കെ മുമ്പിൽ തലകറങ്ങാതെ നിൽക്കാൻ സാധിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. തലകറങ്ങിപ്പോൾ പ്രലോഭനങ്ങൾ അത്ര വലുതാണ്. എപ്പോഴും ഞാൻ പറയും ഈശ്വരൻ്റെ സിംഹാസനത്തിൽ ഇപ്പോൾ ഇരുത്തിയിരിക്കുന്നത് ധനത്തെയാണ്, ധനരൂപിയായ ചെകുത്താനെയാണ്. ഹിന്ദുമതത്തിൽ അങ്ങനെ ഒരു ഒരു കോൺസെപ്റ്റ് ഇല്ല, എങ്കിലും നമുക്ക് കുബേരൻ എന്നൊരു പേരേ ഉള്ളൂ. കുബേരനും ഒരു ഒരു എന്താണ് ഒരു ദുഷ്ടനായിട്ടല്ല നമ്മൾ കാണുന്നത്, ധനത്തിൻ്റെ ദേവൻ എന്നേ ഉള്ളൂ. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ ചെകുത്താനെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത എല്ലാ പാപങ്ങളുടെയും ഒരു പ്രതിരൂപം മാത്രമല്ല അതിന് മുഴുവനും ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രലോഭകനും കൂടെയാണ്. ആ ചെകുത്താൻ പണത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ വന്ന് ഇരിക്കുന്നു. എനിക്ക് കുടുംബത്തെ എന്നോട് ചോദിച്ചാൽ കുടുംബമാണ് നമ്മുടെ ഇന്ത്യ നിലനിൽക്കാൻ പ്രധാനമായിട്ടുള്ള ഒരു അടിസ്ഥാന ഹേതു എന്ന് വെച്ചാൽ ഇന്ത്യ ഭാരതമായിട്ട് നിലനിൽക്കാനുള്ള പ്രധാന കാരണം ഈ കുടുംബത്തിൻ്റെ കെട്ടുറപ്പും പവിത്രതയുമാണ്. അതങ്ങോട്ട് ചെതറിപ്പോയാലേ പാശ്ചാത്യരുമായിട്ട് നമുക്ക് വലിയ വ്യത്യാസം ഇല്ലാതായിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിവാഹമോചനങ്ങളായാലും ഈ റേപ്പുകളായാലും ശരി, പിന്നെ വൃദ്ധഭവനങ്ങളാണെങ്കിലും 18 വർഷം കഴിയുമ്പോഴേക്ക് അല്ല, ഈയിടെ ബോംബെ ഹൈക്കോടതിയിൽ ഒരു വിധി വായിക്കുകയുണ്ടായി. 18 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടിക്കായാലും ആൺകുട്ടിക്കായാലും സ്വന്തം കുടുംബത്തിൽ യാതൊരു അധികാരവും ഇല്ല. അച്ഛനമ്മമാർക്ക് സമ്മതം ഉണ്ടെങ്കിലേ അവിടെ താമസിക്കാൻ ഒക്കുള്ളൂ. ഷീസ് എ ഗസ്റ്റ് ഇൻ ഹെർ ഓൺ ഫാമിലി. പെൺകുട്ടി ഒന്ന് ആലോചിച്ചുള്ളൂ, 18 വയസ്സായാലും നമ്മുടെ ഒരു ഒരു കൊച്ചു മകളെ നീ ഇനി ഇവിടുത്തെ അല്ല എന്ന് പറയാൻ ഒക്കും. അവൾ ഭർത്താവ് പിന്നെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അവൾ ഭർത്താവിൻ്റെ കുടുംബത്തിലാണ്, അമ്മയുടെ വീട്ടിൽ കാര്യമില്ല എന്ന് പറയുന്നു. ശരി, ഭർത്താവിൻ്റെ വീട്ടിൽ അവൾക്ക് പീഡനമാണെങ്കിൽ, അയാൾ മദ്യപാനിയാണെങ്കിൽ, അയാൾ പരസ്ത്രീ ലംബടനാണെങ്കിൽ, ക്രൂരനാണെങ്കിൽ, അവൾ എങ്ങോട്ട് പോകണം? എങ്ങോട്ട് പോകണം? ഹൈക്കോടതിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമാണ്. അത് ആലോചിക്കുന്നില്ല. ഈ 18 വയസ്സുകാരി എന്ന് പറഞ്ഞാൽ അതൊരു അതുകൊണ്ട് കുട്ടിയാണ്. ഇല്ലേ? ഈ ചാപല്യങ്ങൾ മാറാത്തൊരു പ്രായമാണ്. അവൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ അവൾക്ക് വീട്ടിൽ യാതൊരു കാര്യവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഹൃദയശൂന്യമായ ചില തീരുമാനങ്ങളാണ് കാണുന്നത്. പിന്നെ പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു എന്ന് പറയുന്നത് സത്യമാണ്. വഴിതെറ്റിക്കാൻ ഒരുപാട് പ്രലോഭനങ്ങൾ 4 വശമാണ്. അതിനപ്പുറം നിൽക്കാനുള്ള ഒരു ധാർമ്മിക ശക്തി പകർന്നു കൊടുക്കാൻ അധികം നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിക്കുകയാണ്, ഈ നല്ല വാക്കുകൾ കേൾക്കുന്നതിനേക്കാളും ഒരു 100 ഇരട്ടിയാണ് ഒരു ചീത്ത വാക്കുകൾ കേൾക്കുന്നത്. നല്ല ദൃശ്യങ്ങൾ കാണുന്നതിനേക്കാളും 100 ഇരട്ടിയാണ് ഈ വഴിതെറ്റിക്കുന്ന ദൃശ്യങ്ങൾ കാണുന്നത്. മാതൃകകൾ എന്ന് പറയാൻ എത്ര പേര് മുമ്പിലുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ ലോകം, ഗ്ലാമറിൻ്റെ ലോകം, ആർഭാടത്തിൻ്റെ ലോകം, ആഡംബരത്തിൻ്റെ ലോകം, ഇതൊക്കെയാണ് പിന്നെ ശരീര സുഖത്തിന് കൊടുക്കുന്ന പ്രാധാന്യം. പ്ലഷ് അതാണ് ഏറ്റവും
1: ഭോഗ സംസ്കാരത്തിലേക്ക്,
0: അതാണ് ഏറ്റവും പ്രധാനമെന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ ഇങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ തുറന്നു കിടക്കുന്ന, ഇൻ്റർനെറ്റിൽ കൂടെ ആണെങ്കിലും ടെലിവിഷൻ എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഹാംലെസ് ആണെന്ന് തോന്നും. ഇൻ്റർനെറ്റിൻ്റെ ആ ലോകം ആലോചിച്ച് അതിൻ്റെ നടുക്ക് നിൽക്കുന്ന പെൺകുട്ടികൾ വളരെ ശ്രദ്ധിച്ച് അതേസമയത്ത് ശക്തിമയികളായി അഭിമാനികളായി ജീവിച്ചോളാമെന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ആത്മബലം ആ കുട്ടികൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ പ്രയാസമാണ്. ഈ ആത്മബലം നമ്മുടെ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് വിവാഹമോചനത്തിന് 2 മുഖങ്ങളുണ്ട്. സഹിക്കാൻ വയ്യാത്ത ബന്ധങ്ങൾ പൊട്ടിച്ചെറിയുക തന്നെ വേണം. സഹിച്ച് തലകുനിച്ച് കണ്ണീരൊഴുക്കി ഏത്ര ചവിട്ടുകൊണ്ട് അവമാനം സഹിച്ച് കിടന്നുള്ളൂ എന്ന് ഒരു സ്ത്രീയോട് ഇപ്പം ഞങ്ങൾക്കാർക്കും പറയാൻ പറ്റാറില്ല. പക്ഷേ നിസ്സാര കാര്യങ്ങൾക്ക്, വെറും ഈഗോ നിമിത്തം കൊച്ചു കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഡംബരത്തെ ചൊല്ലി, അല്ലെ ഒരു സിനിമയ്ക്ക് പോയില്ല എന്നുള്ളതിനെ ചൊല്ലി, എന്തെങ്കിലുമൊക്കെ സില്ലിയായിട്ടുള്ള കാര്യങ്ങളെ ചൊല്ലി വഴക്കിട്ട് പിരിയുന്നത് ഒരുപാട് ഇപ്പോൾ കാണുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ അഹങ്കാരം എന്ന് പറയുന്ന വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണ്. തലകുനിച്ചു കൊടുക്കരുത് എന്ന് ഒരു പെണ്ണിനോട് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ മുമ്പിൽ തലകുനിക്കരുതെന്നോ മുതിർന്നവരുടെ മുമ്പിലോ ഈശ്വരൻ്റെ മുമ്പിലോ ബഹുമാനിക്കേണ്ടവരുടെ മുമ്പിലോ തലകുനിക്കരുതെന്നല്ല പറയുന്നത്, അവമാനത്തിൻ്റെ മുമ്പിൽ, അടിച്ചമർത്തലിൻ്റെ മുമ്പിൽ തലകുനിക്കരുതെന്നേ പറയുള്ളൂ. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള ആ രേഖ വളരെ വളരെ സൂക്ഷ്മമാണ്. അപ്പോൾ ഞാൻ സ്വതന്ത്രയാണ്, എനിക്ക് എൻ്റെ ഇഷ്ടം പോലെ ചെയ്യണം എന്ന് പറഞ്ഞ് വിവാഹമോചനം തേടുന്നതും എനിക്ക് സഹിക്കാനൊക്കില്ല, എനിക്ക് ഈ ജീവിതം വയ്യ, ഞാനിങ്ങനെ അവമാനിതയായി ജീവിക്കുന്നില്ല, വീട്ടിലെ മദ്യപാനവും അല്ലെങ്കിൽ മാനസിക പീഡനവും ശാരീരിക പീഡനവും സഹിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോകുന്ന 2-ഉം 2-ഉം. അപ്പോൾ വിവാഹമോചനത്തെ അനുകൂലിക്കേണ്ട ഒരുപാട് കേസുകൾ ഞങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. മണ്ടത്തരം കാണിക്കാതെ തിരിച്ചു പോകും വീട്ടിലേക്ക് എന്ന് പറഞ്ഞ് പലരെയും തിരിച്ചയക്കാറുണ്ട്.
2: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദിൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെൻ്റ് വാൻഗോഗും വർഗീസും ചെഗുവരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ കവിതകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തളിയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തലി തുടരുന്നു. കണ്ണാന്തലിയിൽ ഇനി കേൾക്കാം നാടകം.
1: പഞ്ചാരിമേളം.

0: എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഇവിടെ കൂടിയതിന്റെ കാരണം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. പൂരം പ്രമാണിച്ചുള്ള പരിപാടികളിൽ ഒരു കൃത്യത വരുത്തേണ്ടതുണ്ട്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും കൂടുതൽ ചെലവ് കാണിക്കേണ്ടത് കരിമരുന്നിൽ തന്നെ. പിന്നെ ഒരു ഗാനമേളയും കുറച്ച് സിനിമാ താരങ്ങളെ പങ്കെടുപ്പിച്ച പരിപാടിക്ക് ഒരാക്കം കിട്ടും.
1: കരിമരുന്നിൽ ഇത്തവണ ഹൈക്കോടതി നിയന്ത്രണം വെച്ചിട്ടില്ലേ?
0: നമുക്ക് എന്ത് നിയന്ത്രണം ചന്ദ്രേട്ടാ, കോടതിയും പോലീസൊക്കെ നമ്മുടെ കൈ തന്നെ അല്ലേ. എല്ലാവർക്കും നാല് കാശുണ്ടാക്കാൻ കൊല്ലത്തിൽ ഒരൊറ്റ പൂരയുള്ളൂ. അതിന് പറ്റിയ വഴി കരിമരുന്ന. രാത്രിയിൽ മാനത്ത് വെളിച്ചങ്ങളുടെ പൂക്കൾ വിരിഞ്ഞ് മലക്കം പൊട്ടുന്ന കാണാൻ ജനം അങ്ങോട്ട് തടിച്ചുകൂടും. അതിനുവേണ്ടി എത്ര മുടക്കാൻ അവർ തയ്യാറാവും. നമ്മൾ അത് മുതലെടുത്ത് തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാരെ ഇറക്കണം. പൂരം കഴിയുമ്പോ നമ്മുടെ കീശയിൽ കാശിന്റെ പൂത്തിരി തെളിയണം.
1: ഇക്കുറി മേളം പഞ്ചവാദി ഒന്നും വേണ്ടേ?
0: അത് നമ്മുടെ സ്വന്തം മാറല്ലേ. മൂപ്പർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതിയല്ലോ.
1: അല്ല പ്രസിഡന്റ്, ആ മൊയ്തീന്റെ ചെക്കനെ അമ്പലത്തിൽ കയറ്റി ചെണ്ട കൊട്ടിക്കാൻ തന്നെയാണോ തീരുമാനം?
0: ഏയ്, അത് ഒരിക്കലും നടക്കാൻ പോണ കാര്യമല്ലോ, നമുക്കൊക്കെ അറിയാലോ. ഇനി ആ ശിവരാമന്മാരാര് പറഞ്ഞാലും അത് സമ്മതിക്കുന്ന പ്രശ്നമില്ല. ഒരഹിന്ദുവിനെ ചെണ്ട പഠിപ്പിക്കുന്ന അയാളെ വേണം ആദ്യം തല്ലാൻ. എന്തായാലും മേളത്തിന് അയാൾക്ക് അധികമൊന്നും കൊടുക്കണ്ട. അപ്പൊ പിന്നെ എല്ലാവരും അങ്ങോട്ട് പിരിവടങ്ങിക്കോളൂ.
2: മൊയ്തീനെ, ആ പാലിലുള്ള പാത്രം അങ്ങനെ എടുത്തോ. പിന്നെ ഈ മാസം കാശ് ഇത്തിരി നേരത്തെ ആക്കണം കേട്ടോ. പൂരം ഇപ്രാവശ്യം നേരത്തെയാണേ. കയ്യിലാണെങ്കി ഒന്നില്ലേനു.
3: തരാടാ വാക്കട, പൂരായിട്ട് എന്റെ ചിട്ടി ഞാൻ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കച്ചവടം ഒന്ന് ഉഷാറാക്കണം.
2: ആ അതിപ്പോ എങ്ങനെ ഉഷാറാകാതിരിക്കുന്നീ? മരുന്നുപണി നടക്കണ പാടത്തിന്റെ ഓരത്തല്ലേ നിന്റെ കട. വെടിക്കെട്ട് കാണാൻ വരുന്ന ദേശക്കാര് മുഴുവനും നിന്റെ കടയിൽ കയറാണ്ട് പോവോ?
3: ഇതല്ല എന്റെ ഒരു യോഗലിടവാക്കര. എനിക്ക് ജാതി മതമൊന്നുമില്ലല്ലോ, എല്ലാ പടച്ചവനും ഒന്നല്ലേ.
2: അത് പിന്നെ എന്റെ പെണ്ണൊരുത്തി എപ്പോഴും പറയട്ടോ, നീയും നിന്റെ പാത്തും നല്ല ആൾക്കാരാണെന്നേ.
3: എനിക്കറിയോ വാക്കര, മോളി 25 കൊല്ലം മുന്നേ എന്റെ ഓടി കൂടിയത് ബടേരുള്ള ഓളെ പുരന്ന് ഇറക്കിക്കൊണ്ടിരുമോ. ഉള്ളിലൊരു കത്തലൊക്കെ ഉണ്ടേന്. നാട്ടുകാരും പുരക്കാറും തല്ലും വന്നതാ. ഓളെ കരച്ചില് കണ്ടേര് ഉമ്മള് പിന്നെ ഒന്നും നോക്കിയില്ല. ആടുന്ന് കോയമ്പത്തൂർക്ക് വണ്ടിയായി.
2: എന്നിട്ട് ഇവിടെ എങ്ങനെ എത്തി?
3: അതൊരു കഥയാ. തീവണ്ടി കയറി കൊറേ കഴിഞ്ഞേരം ഓള് കരച്ചില് തുടങ്ങി. അപ്പൊ ഒരു വയസ്സായ ഒരാള് ഞമ്മളോട് ചോദിച്ച് ഓളെന്തിനാ കരയെന്ന്. ഞമ്മളുള്ള സത്യം എല്ലാം അയാളോട് പറഞ്ഞു.
2: എന്നിട്ട്
3: മൂപ്പര് ഞമ്മളോട് പറഞ്ഞ് ഞാൻ വാണിയം കൊടുത്തിറങ്ങും, വേണമെങ്കിൽ ഞമ്മളെ കൂടെ പോന്നോളി. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മനുഷ്യന്മാരെ കാണാൻ പറ്റും ഉമ്മക്ക്? അതാ ഉമ്മക്കിപ്പോ ഒരു പിടുത്താന്.
2: അല്ല മൊയ്തീനെ, അതാരാ
3: നമ്മളെ മാറാത്ത കാരണോർ? രാമോട്ടി മാരാർ, ശിവരാമൻ മാരാർ, അച്ഛ
2: ഏത്? കഴിഞ്ഞ കൊല്ലം മരിച്ചുപോയ ആ മാരാറോ?
3: ആടാ വാക്കര, അന്ന് ഞമ്മള് മാരാറോടി കൂടി തിന്നേനും കിടക്കുവാനും സ്ഥലം തന്നു. രണ്ടു ദിവസം കഴിഞ്ഞേരെ പറഞ്ഞ് മൊയ്തീനെ, ആ വടക്കേ പാടത്ത് ഒരു നെല്ലിന്റെ പുരണ്ട്, ഇനി വേണമെങ്കിൽ ആടക്കാരി പാർത്തു, എന്തെങ്കിലും പണിയെല്ലാം ചെയ്ത് തന്നാ മതി. അങ്ങനെയാ വാക്കര ഞമ്മൾ ഈ പുരയിൽ വന്ന് വിട്ട്. ഇവിടെ ഇങ്ങനെ ചായ പീടിയും തുടങ്ങി. അങ്ങനെ ഞമ്മളെ പാത്തുവിന്റെ ഓടി ഇവിടെ പുറത്തു പോകും.
4: ബാപ്പ, നിങ്ങളെ കഥ പറച്ചിൽ ഇപ്പോഴും കഴിഞ്ഞില്ലേ? ഇതിപ്പോ എത്രാമത്തെ തവണ ഇതേ കഥ തന്നെ പറയണേ. ഭാസ്കരേട്ടാ, നിങ്ങളെ ബെല്ലടി നോക്കി നാട്ടുകാർ മൊത്തം കാത്തുക്കുണ്ടാവും കേട്ടോ.
2: എത്ര പറഞ്ഞാലും നിന്റെ ബാപ്പയുടെ കഥ കേൾക്കാൻ ഒരു സുഖാടാ മജീദ്. അതൊക്കെ പോട്ടെ, നിന്റെ വിസയുടെ കാര്യം എന്താടാ മജീദ്?
4: ഒരു മാസം കൊണ്ടാവുന്ന ഏജന്റ് പറഞ്ഞത്. അവർക്കവിടെ നല്ല പിടിപാടാണേ. എന്തായാലും പൂരം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇത്തവണ മേളത്തിന് ഇനിയും കൂട്ടാന്ന് മാരാർ പറഞ്ഞിട്ടുണ്ട്.
2: ഏയ് നീയോ? മേളം കൊട്ടാനോ? അമ്പലത്തിൽ കയറി കൊട്ടാൻ മാരാര് സമ്മതിക്കോടാ. ഇനിയിപ്പോ മാരാര് സമ്മതിച്ചാ തന്നെ കമ്മിറ്റിക്കാര് പ്രശ്നം ഉണ്ടാക്കിയില്ലേ? നീ എങ്ങനെയും വേഗം അക്കരെ കടന്ന് നാല് കാശുണ്ടാക്കാൻ നോക്കടാ. എന്നിട്ട് വേണം എന്റെ ബാപ്പയ്ക്കൊന്ന് നടു നിർത്താൻ. അപ്പൊ പിന്നെ മൊയ്തീനെ, ഞാൻ അങ്ങോട്ട് പോവട്ടോ.
5: ആരാത്? ഇത്ര രാവിലെ പിരിവുകാരോ മറ്റാണോ?
6: പിരിവുകാരൊന്നും അല്ല മാരാരെ, പാർട്ടിന്റെ ഒരു സമ്മേളനം. ഉമ്മടെ മരുന്നുപണി നടക്കുന്ന പാടത്ത് വെച്ചാ. തുടക്കം മാരാരുടെ ഒരു ശിങ്കാരിമേള ആവുമ്പോ കുറച്ചാള് കൂടുതലോ, അതിന് മാരാരെ ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത്. നമുക്കിത് അങ്ങോട്ട് കൊഴിപ്പിക്കാം. എന്തേ,
5: നിങ്ങൾക്ക് ആള് തെറ്റിയെന്നാ തോന്നണേ. ഞാനും എന്റെ ശിഷ്യന്മാരും ശിങ്കാരിമേളം കൊട്ടില്ല. ശാസ്ത്രീയമായി പറഞ്ഞ അങ്ങനെ ഒരു മേളം തന്നെ ഇല്ല. ചെണ്ട അഭ്യസിക്കാന്ന് പറഞ്ഞ ഒരു തപസ്യയാ. അതിന് കയ്യും മെയ്യും മറന്ന് അഭ്യസിക്കണം. ആദ്യമായി തമ്മിൽ കാണുന്നവർ വ്യത്യസ്ത നാടുകളിൽ നിന്നും വന്ന് മുൻപരിചയൊന്നുമില്ലാതെ ഒരുമിച്ച് നിന്ന് ഒരേപോലെ കൊട്ടുന്നു. ശിങ്കാരിമേളവും ഒരു കല തന്നെയാ. എന്നാൽ ശാസ്ത്രീയ മേളങ്ങളിൽ അതിന് സ്ഥാനമില്ല. നിന്നെ അതിന് വിളിക്കരുത്.
1: എന്നാലും മാരാരെ, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്.
5: ആയിക്കോട്ടെ, അത് കൊട്ടുന്ന വേറെ ആളുകൾ ഉണ്ടാവുമല്ലോ, അവരെ പോയി കാണൂ.
6: ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കുക മാരാരെ, ഞങ്ങൾക്കിതൊന്നും അറിയില്ലല്ലോ.
7: അല്ല മാരാരെ, ആ കൂട്ടത്തിൽ പഠിക്കണത് നമ്മുടെ ദേവസ്വം പ്രസിഡന്റ് മോനല്ലേ?
5: അതെ, ദത്തൻ. ആള് മഹാമിടുക്കണ.
7: മിടുക്ക് കാണാതെ ഇരിക്കോ? തന്തയുടെ അല്ലേ വിത്ത്? അമ്പലം വിഴുങ്ങി നായരെ.
6: ഏത് നായര്? നമ്മുടെ ദാമോദരനോ? അയാളല്ലേ കഴിഞ്ഞ മാസം ഭണ്ഡാരം എണ്ണുമ്പോൾ കാശടിച്ചു മാറ്റി കടത്താൻ നോക്കിയ ബിരുദൻ. നമ്മുടെ മാല കെട്ടണ വാര്യരെ കയ്യോടെ പിടിച്ചു.
1: എന്നിട്ട് കേസൊന്നും ആയില്ലേ?
7: പോലീസൊക്കെ അയാളുടെ ആളുകളല്ലേ? ഏതാ, മന്ത്രിമാർ വരെ പോക്കറ്റില്ല. എന്നിട്ടായിപ്പോ
5: എന്തിനാ? ആരോ പറത്തി കാറ്റത്ത് വീണത് പിന്നെയും പറപ്പിക്കാൻ നോക്കണത്, അതൊന്നും സത്യമാകില്ല.
7: മാരാരെ, ഇത് നാട് മൊത്തം പാട്ടായ കാര്യാ. നിങ്ങളുടെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാ. എന്തായാലും ഞങ്ങൾ ഇറങ്ങാം.
5: എന്നാ അങ്ങനെ ആവട്ടെ, എന്നോട് നീരസൊന്നും വേണ്ടാട്ടോ.
1: നിങ്ങൾ പോയി പഠിപ്പിക്കാൻ നോക്കും മാരാരെ. അല്ല പിന്നെ.

0: ആരും എണീറ്റില്ലേ? ശിവരാമാ, ശിവരാമാ.
1: ആരാ, ആരാ അത്? ആശാനാണോ? എന്തത്ര രാവിലെ കേറിയിരിക്ക.
0: കല്യാണം പറ്റ പൂരായിരുന്നില്ലേ ഇന്നലെ? രാത്രി ശിവേലി കൊട്ടിപ്പോന്നു. ഒരേ തട്ടകത്തിൽ മൂന്ന് പൂരങ്ങൾ, വൈല്യകുന്ന്, പുലാപ്പച്ച, പരിയാനം പച്ച, മൂന്നിലും കയറി അങ്ങോട്ട് കൊട്ടി. പണ്ടത്തെ പോലെ ഒരു സമയനിഷ്ഠയൊന്നുമില്ല ഇപ്പോഴത്തെ മേളകൾക്ക്. കമ്മിറ്റിക്കാർ കുടിച്ചു കൂത്താടി കൊട്ടാൻ പറയൂ, അവരെ തൃപ്തിപ്പെടുത്തി കൊള്ളണം. എല്ലാം കഴിഞ്ഞ് എണ്ണിച്ചോട്ടപ്പം പോലെ എന്തെങ്കിലും തരും. പിന്നെന്താ, ഇവിടെ ചോറല്ലേ, വാങ്ങിപ്പോലി തന്നെ. തീരെ വയ്യാണ്ടായിരിക്കണു, വല്ലാത്തൊരു കൊര.
1: മാലതി, കുറച്ച് ചൂടുവെള്ളം എടുത്തോളൂ. വയസ്സാകുമ്പോ ഇങ്ങനെ ഓരോ അസുഖങ്ങൾ വരും. എന്നാലും ഉമ്മക്ക് ഇവിടെ തൊഴിൽ മുടക്കാൻ പറ്റുമോ? ആവുന്നത്ര കൊട്ടുക, കുട്ടികളെ പഠിപ്പിക്കുക.
0: ആഗ്രഹമില്ലാണ്ടല്ല ചേരാമാ, ദേഹം അങ്ങടെ സമ്മതിക്കണില്ല.
2: ആശാനെ, ദാ ഇത്തിരി ചൂടുവെള്ളം കുടിച്ചോളൂ, ചുമ നിക്കട്ടെ. അകത്തേക്ക് ഇങ്ങോട്ട് പോന്നോളൂ ആശാനെ, ചായയും പലഹാരം കാലായിട്ടുണ്ട്.
3: എന്താ മജീദേ, ഇന്നല്ലേ നിന്റെ ചെണ്ടകൊട്ട്? പോയില്ലേ നീയെ?
4: വൈകിട്ടാണ് ഭാസ്കരേട്ട. കമ്മിറ്റിക്കാർ ഇവിടെ വന്ന് പാപ്പാനെയും ഭീഷണിപ്പെടുത്തി.
5: വാക്കരാ, പോലെ വന്നിട്ട് അതും ഇതും പറഞ്ഞു കേട്ടിക്ക്. ഞാനും വിട്ടുകൊടുത്തില്ല. മാരാറ് പറഞ്ഞാല് ഞാൻ ഓനെ ഏടെയും വിടുമെന്ന് പറഞ്ഞു. ഓനെന്തായാലും അടുത്ത മാസം ഗൾഫിൽ പോവും. ഓനെ ഇവൽ എന്ത് ചെയ്യാനാ? ഇതല്ലോ ഈ ഫേസ്ബുക്കും ഇന്റർനെറ്റും വായിച്ച് പെരാൻ തളകി വരുന്നല്ലേ.
3: ഈ പാടം മുഴുവനും കരിമരുന്നുകാർ അങ്ങോട്ട് കയ്യേറിയല്ലോ മൈദീനെ.
5: അത് മോന്തിക്കേക്കുള്ള തട്ടിക്കൂട്ടല. നിങ്ങൾ അങ്ങോട്ട് ആരും പോണ്ട. കണ്ടില്ലേ മിന്നുന്ന കറുത്ത പൊടികള്, വിഷത്തിന്റെ നിറം.
3: രണ്ട് വേഷക്കാരും മത്സരിക്കുന്നതും ഈ വിഷത്തിന് വേണ്ടി തന്നെയല്ലേ മൊയ്തീനെ?
4: ദത്ത, ഞാൻ നേരത്തെ എത്തി. ഭാഗ്യത്തിനെ ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല.
6: മജീദേ, ഞാൻ അച്ഛനോട് പറഞ്ഞിരുന്നു ഇന്ന് അച്ഛനും കമ്മിറ്റിക്കാരും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഞാൻ കൂടെ ഉള്ളതല്ലേ, നീ പേടിക്കണ്ട, ധൈര്യമായി അങ്ങോട്ട് കൊട്ടിക്കോ.
4: ഒരു കണക്കിന് നമ്മൾ രണ്ടാളുടെ അരങ്ങേറ്റം ഇന്ന് തന്നെ ആയത് നന്നായി. ഇല്ലെങ്കിൽ എനിക്കും ഒരിക്കലും മേളം കൊട്ടാൻ കഴിയായിരുന്നില്ല.
1: എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ ആൾക്കാരെല്ലാരും എത്തി. രണ്ടാളും അവരവരുടെ ദൈവങ്ങളെ പ്രാർത്ഥിച്ചു വന്നോളൂ. അതേ, തുടക്കത്തിലെ കാലം കേറ്റിക്കൊട്ടണ്ട കേട്ടോ.

0: നടക്ക് പാത്ത് ആടെ ഇപ്പൊ തുടങ്ങിയിട്ട്
1: ഓ നിങ്ങളെന്ത് ബേജാറാണ്ട് ഇരിക്കും മനുഷ്യ ചെണ്ട മുട്ടുന്ന ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടല്ലോ.
0: അതല്ലടി ഓ ചെണ്ട മുട്ടുന്ന ഞമ്മക്കൊന്ന് കാണണം. പാത്തു മക്ക് ഈ മതിലിന്റെ മേലെ കയറിക്ക, ഇവിടുന്ന് ചെണ്ട മുട്ടുന്ന നല്ലോണം കാണുന്നുണ്ട്.
1: എടുത്തു എടുത്തു ഞാനും ഒന്ന് കണ്ടോട്ടെ. ആഹാ ഓ നന്നായി മുട്ടുന്നുണ്ടല്ലേ.
0: ഓ നാള് കേമനല്ലേ പാത്തു, നീ കണ്ടില്ലേ മാരാർ ഓനെ നോക്കി തല ഉലിക്കുന്നു.
2: മജീദേ നീ എവിടെ പോയതാ? എല്ലാവരും വെടിക്കെട്ട് കാണാൻ പോയി, നമുക്ക് പോയി വരാം.
0: ബാപ്പയും അമ്മയും പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നേ, ഞാൻ അവരെ കാണാൻ പോയതാ. എല്ലാ മക്കളെ ഇങ്ങനെ പുറത്തെത്തിയോ, വെടിക്കെട്ട് തുടങ്ങിയല്ലോ. വാ വാ നമുക്കും വെടിക്കെട്ട് കാണാൻ പോവാ.
2: ആ വേഗം പോക.
3: എന്താ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, എല്ലാരും അങ്ങോട്ടാ ഓടുന്നത്. ഏ പേരി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടല്ലോ. എന്താ എന്താ എന്താ എന്ത് പറ്റി?
4: അയ്യോ വെടിപ്പൊരിക്ക് തീ പിടിച്ചു, അത് പടർന്നു പിടിക്കുകയാണ്, ഓടിക്കോ.
2: മജീദേ അച്ഛനും കമ്മിറ്റിക്കാരും എല്ലാരും അവിടെ ഉണ്ട്, മാരാരെയും വിളിച്ചോണ്ട് പോയിട്ടുണ്ട്, നമ്മൾ ഇനി എന്താ ചെയ്യാ?
5: എന്നാ വാ വാപ്പിയമ്മേ ഈ കുളപ്പുരയിൽ ഇരുന്നോളി, ഞങ്ങളൊന്ന് പോയി നോക്കിട്ട് വരാം.
6: ചരച്ച് പോണേ കുട്ടികളെ.
2: മജീദേ അത് അച്ഛനും മാരാരും എവിടെ? നിങ്ങളുടെ ചായക്കിടക്ക് താഴെ വീണ് കിടക്ക, വേഗം വാ.
5: ദത്ത നീ അങ്ങോട്ട് കേറണ്ട, തീയുണ്ട്. ഞാൻ അവരെയും കൊണ്ട് വരാം, എനിക്ക് പരിചയമുള്ള വഴിയല്ലേ.
7: അയ്യോ അയ്യോ എന്റെ കാലേ, ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. എടാ മജീദേ ഒന്ന് പിടിക്കടാ ഒന്ന് പിടിക്കടാ.

0: പറ്റില്ലല്ലോ ആശാനെ. ചെണ്ട പോലും ഇനി എന്നെ അവജ്ഞയോടെ നോക്കില്ലേ? തീരുകലാശങ്ങൾ കൊട്ടിത്തീർക്കാൻ ഇനി എന്റെ കൈകൾക്ക് ശക്തി ഉണ്ടാകുമോ?
1: ശിവരാമ, എല്ലാം ശരിയാകും. നീ നന്മയുള്ളവനാണ്, ഗുരുത്വമുള്ളവനാണ്. ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ നിന്റെ കൂടെ ഉണ്ട്. ഇനിയും ഒരുപാട് മേളങ്ങൾ കൊട്ടിത്തീർക്കാൻ നിനക്ക് പറ്റും.
0: ആശാനെ, എനിക്ക് പേടിയാവുന്നു. മാലതിക്ക് ഇത് കണ്ട പിടിച്ചേക്കാൻ പറ്റില്ല. ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെയും തന്നില്ല.
1: ശിവരാമ, ജീവിതം ഒരു മേളമാണ്, പഞ്ചാരി മേളം. അഞ്ചു കാലങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മുഴുനീള പഞ്ചാരി. ഓരോ കാലങ്ങളിലും ഏറ്റക്കുറച്ചിലുകളുണ്ട്, താളവ്യതിയാനങ്ങളുണ്ട്, ദ്രുതകലാശവും പതിഞ്ഞ കലാശവുമുണ്ട്. താളം ഇടയിലെങ്ങാൻ തെറ്റുമ്പോൾ കൂട്ടത്തിലുള്ളവരെ താളം ശ്രദ്ധിച്ച് മേളത്തിലോട്ട് തിരിച്ചു ലയിക്കണം. തീരുകലാശം കഴിയുന്നത് വരെ പിടിച്ചു നിൽക്കേണ്ടതല്ലേ ശിവരാമ? നിനക്കതിന് കഴിയും. മനസ്സാന്നിധ്യം കൈമടിയരുത്. ജീവിതമാകുന്ന മേളത്തിലോട്ട് നീ തിരിച്ചു വരുമെന്ന് എനിക്കുറപ്പാണ്.

0: ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദനക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ടനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.
1: കോരാനം ദാനവാനം നിരുപമവൃതനാഭാരഖിന്നാന്ധരിത്രീം ഓരോ ലീലാവതാര പരിചിനോട് സമാശ്വാസയന്തം നിതന്തം ക്ഷീരം ബോധോ ഭുജങ്കാധിപശയനതലേ യോഗനിദ്രാമുദാരം നേരെ കൈക്കൊണ്ടു ലക്ഷ്മീ കുളിർമുല പുണരും പത്മനാഭം ഭജേധ. പുരുഷാർത്ഥ ചതുഷ്ടയത്തെ സാധിപ്പാനായിക്കൊണ്ട് അഖില ജഗദാധാരഭൂതനായി സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പരമപാദാരവിന്ദങ്ങളെ ഹൃദയമലകർണികാമധ്യത്തെങ്കിലും മാറുവെച്ച് ഭക്തിപുരസരമാകും വണ്ണം ഉപാസിച്ചു കൊള്ളണം. ഈശ്വരനെ സേവിക്കുക എന്നത് പല പ്രകാരേണയുണ്ട്. ദേവാലയങ്ങളിൽ പ്രദക്ഷിണം, പ്രതിമാർച്ചനം, നാമസങ്കീർത്തനം, സ്വരൂപധ്യാനം, കഥാപ്രസംഗം, കഥാശ്രവണം എന്നിവയിൽ ഈ കലിയുഗത്തിങ്കൽ അനായാസേന മോക്ഷത്തെ പ്രാപിപ്പാനായിക്കൊണ്ട് കഥാശ്രവണത്തോളം നന്നല്ലതേ മറ്റൊന്നും. കഥ പറയുക എന്ന് വരുമ്പോൾ വാക്കുകൾക്ക് മാധുര്യാദി ഷഡ്ഗുണങ്ങളുടെ പരിപൂർണത ഉണ്ടായിരിക്കണം. അവയിൽ ഒന്നിൻ്റെയും ലവലേശം പോലുമില്ലെങ്കിലും മഹാന്മാരും ഭക്തന്മാരും സഹൃദയരുമായിട്ടുള്ളവരുടെ സദസ്സിൽ പഠിച്ചവണ്ണം പറയുക എന്ന് വരുമ്പോൾ ഈശ്വരായവൻ്റെ ബുദ്ധി ഈശ്വരകഥയെങ്കിലല്ലോ ലയിച്ചത്. അതുഹേതുവായിട്ട് ഇവന് മേൽക്കുമേൽ ഗുണോത്കർഷം ഉണ്ടാകട്ടെ എന്നിങ്ങനെ മൽഗുരുഭൂതൻ്റെ നിയോഗം ഗുരുകാരുണ്യലക്ഷ്മീ നിയോഗൽ. എങ്കിലോ പണ്ട് സൂര്യവംശാലങ്കാരഭൂതനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പരമഭക്തനായിരിക്കുന്ന ശ്രീ ഹനുമാൻ സീതാന്വേഷണത്തിനായിക്കൊണ്ട് പുറപ്പെട്ട് ദക്ഷിണസമുദ്രത്തെ അതിക്രമിച്ച് ലങ്കാരാജധാനിയെ പ്രാപിച്ച് സീതയെ കണ്ടതിൻ്റെ ശേഷം പറയാനുള്ളതെല്ലാം പറഞ്ഞ് കേൾക്കാനുള്ളതെല്ലാം കേട്ട് പുലസ്ത്യവംശസംഭൂതനായിരിക്കുന്ന രാവണൻ്റെ ഉദ്യാനത്തിൽ പ്രവേശിച്ച് ഉദ്യാനഭജ്ജനം ചെയ്ത് പഞ്ചസേനാപതികളെയും അക്ഷകുമാരനെയും നിഗ്രഹിച്ചതിൻ്റെ ശേഷം ഇന്ദ്രജിത്തുമായി യുദ്ധമാരംഭിപ്പൂതം ചെയ്തു ആയത് എപ്രകാരമാകുന്നത്: നേതും ശോകരസം നിശാചരപദേ ഹന്തും തമും രക്ഷസം രചയിതം മാനം വിനാരോദനം സൂര്യാചന്ദ്രമസോ പ്രവേശവികലം ലങ്കാപുരീമഗ്നിനം ശുദ്ധം കർത്തുമമുഷ്യ വാസവചിത ജാതോരണത്തോരണേ. തോരണേ രണം ജാതം, തോരണം എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധമുണ്ടായിരുന്നു. തോരണം എന്ന സ്ഥലമൊന്നുമില്ല. തോരണം സാധാരണ കെട്ടി അലങ്കരിച്ച് വിധാനിച്ച് വാഴക്കൊലയൊക്കെ കെട്ടി വലിയ രീതിയിൽ ആഘോഷത്തോടുകൂടി ചെയ്യുന്നത് എവിടെയാ? വലിയ വലിയ കേമന്മാരും മഹാന്മാരും ആയിട്ടുള്ളവർ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആ സ്വീകരണ കവാടത്തിൽ അലങ്കാരങ്ങൾ ഉണ്ടാവും. അതാണ് സ്വീകരണ സ്വീകരണ കവാടം, അല്ലെങ്കിൽ സ്വീകരിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രവേശന കവാടം. ആ പ്രവേശന കവാടത്തിൽ വെച്ചാണ് യുദ്ധം ഉണ്ടായത്. യുദ്ധം ആരുമായിട്ടുമാണ് യുദ്ധം ചെയ്തത്? ഇന്ദ്രജിത്തുമായിട്ടാണ്. വാസവചിത ജാതോരണ തോരണേ, വാസവ ഇന്ദ്രജിത്തുമായിട്ട് യുദ്ധമുണ്ടായി എന്നുള്ളത്. ഇന്ദ്രജിത്തുമായി ആരാണ് യുദ്ധം ചെയ്തത്? ശ്രീഹനുമാൻ. യുദ്ധം ചെയ്യാനായിട്ടൊന്നുമല്ല ഹനുമാൻ ലങ്കാരാജധാനിയിലെത്തിയത്, പിന്നെയോ സീതാന്വേഷണത്തിനായിട്ട് വന്നതാണ്. യുദ്ധത്തിനുള്ള കോപ്പുകളൊന്നുമില്ല, ആന അമ്പാരി തുടങ്ങിയ അലങ്കാരങ്ങളൊന്നുമില്ല, ആയുധങ്ങളില്ല, ഒന്നുമില്ലാതെയാണ് വന്നത്. അവിടെ വന്ന് ഇന്ദ്രജിത്തുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ ഹനുമാന് ചില മോഹങ്ങളുണ്ടായിരുന്നു. അല്ല, എല്ലാ യുദ്ധങ്ങൾക്കും അതിലേർപ്പെട്ടിരിക്കുന്നവർക്ക് എന്തെങ്കിലും മോഹങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യും, അല്ലാതെ മോക്ഷത്തിന് വേണ്ടി ആരും യുദ്ധം ചെയ്യാറില്ല. ഹനുമാനും അങ്ങനെ ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അതെന്താ? അതെ, നേതും ശോകരസം നിശാചരപതേ. നിശാചരപതിക്ക് രാക്ഷസ ചക്രവർത്തിയായ രാവണന് ശോകരസം ഉണ്ടാണ്, ദുഃഖം ഉണ്ടാകണം. രാവണന് ദുഃഖം ഉണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? ഹന്തുന്തമും രാക്ഷസം, കുറെ രാക്ഷസന്മാരെ ഇപ്പോൾ കൊല്ലണം. എന്തിനാണ് രാക്ഷസന്മാരെ കൊല്ലുന്നത്? രാക്ഷസന്മാരെ ഇപ്പോൾ കുറെ കൊന്നാൽ പിന്നീട് രാമരാവണ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അതിൽ കുറച്ച് രാക്ഷസന്മാരെ കൊന്നാൽ മതി. രാമരാവണ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ രാവണനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ രാവണൻ്റെ അനുജനായ കുംഭകർണനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയൊക്കെ പോകുള്ളൂ. ഈ സാധാരണ രാക്ഷസന്മാരെയൊക്കെ കൊല്ലേണ്ട ചുമതല അത് തൻ്റെ ശിരസിലായിരിക്കും ഉണ്ടാവുക. അസ്യന്തപുരയോഷിതം രജയിതം മാനം വിനാരോദനം. രാവണൻ്റെ അന്തപുര സ്ത്രീകളുടെ നാണം കെട്ട കരച്ചിൽ കേൾക്കണം. അതെ, നാണം കെട്ട കരച്ചിലും അഭിമാനത്തോടു കൂടിയുള്ള കരച്ചിലും ഉണ്ടോ? അങ്ങനെയുണ്ട്. അഭിമാനത്തോടു കൂടിയുള്ള കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്തന്മാർ തനിച്ചായിരിക്കുമ്പോൾ, ഭാര്യ പറയാം, അവർ പല പയ്യാരങ്ങളും പറയും, സന്തോഷം പങ്കിടും, കുറ്റം പറയും, പരാതി പറയും, പഴി പറയും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഭർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ഭാര്യ പലത് പറഞ്ഞ് കരയും ചിലപ്പോൾ. എന്താ കരച്ചിലിൻ്റെ കാരണം? ആ, എത്ര കാലമായി പറയുന്നു, എനിക്കൊരു മാല, ഒരു സ്വർണ്ണമാല വേണമെന്ന് പറയാറില്ലേ, ഇത് കിട്ട് തരുന്നുണ്ടോ, വാങ്ങിച്ചു തരുന്നുണ്ടോ. ആ സൗദാമനിയുടെ കഴുത്തിൽ കിടക്കുന്ന മാല എത്ര സുന്ദരമായ മാലയാണ്, എത്ര മനോഹരമായ മാല, അതുപോലൊരു മാല എനിക്ക് വരണം, മേടിച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായില്ലല്ലോ, അനവധി കാലമായില്ലേ അതൊന്നും. അപ്പോൾ ഭർത്താവ് പറയും, അല്ല സ്വർണത്തിന് എന്താ വില ഇപ്പോൾ? ഒരു മാല തീർക്കണമെന്നുണ്ടെങ്കിൽ, സ്വർണം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ വരായിക കൊണ്ടൊന്നും അത് മതിയാവില്ല. അതൊക്കെ അങ്ങ് വെറുതെ പറയുക, അങ്ങേർക്ക് അങ്ങേക്ക് ആഗ്രഹമില്ലാത്ത സ്നേഹക്കുറവുള്ളത് കൊണ്ടാണ് എനിക്ക് വാങ്ങിത്തരാത് എന്ന് ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു ബന്ധുവോ മിത്രമോ സയൽവാസിയോ ആരെങ്കിലും വന്ന് കരഞ്ഞ്, എത്ര കാലമായി കണ്ടിട്ട്, വരൂ വരൂ, എന്താ ഒറ്റയ്ക്ക് പോകുന്നത്, ഞങ്ങൾ വിചാരിച്ചു ഈ വഴിയൊക്കെ മറന്നു കാണുമെന്ന്. അല്ല, റാങ്ങളിയൊന്നും കൊണ്ടുവരാതിരുന്നാൽ എന്താ, എന്താണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടത്? ഇങ്ങനെയൊക്കെ അതുവരെ കരഞ്ഞുകൊണ്ട് നിന്ന ഭർത്താവിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീ അഞ്ഞിരുടെ മുമ്പിൽ വെച്ച് സാന്നിധ്യത്തിൽ വെച്ച് കരയില്ല. അതാണ് അഭിമാനത്തോടു കൂടിയുള്ള കരച്ചിൽ. എന്നാൽ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഭാര്യ കരയും. അങ്ങനെ കരയാത്ത ഭാര്യമാരും ഉണ്ടായിരിക്കും, പക്ഷേ സാധാരണഗതിയിൽ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ഭാര്യ കരയും. ഭാര്യ കരയുമ്പോൾ അടുത്ത അയൽവാസികൾ ആശ്വസിപ്പിക്കാൻ വരും, ബന്ധുക്കൾ ആശ്വസിപ്പിക്കാൻ വരും, അല്ല ഇങ്ങനെ കരഞ്ഞാൽ എങ്ങനെയാ, ആരാണെങ്കിലും ലോകത്തിൽ ജനിക്കുന്നവരൊക്കെ മരിക്കും, അപ്പോൾ ഈ മരണം കൊണ്ട് ഇങ്ങനെ കിടന്ന് ദുഃഖിച്ചാൽ എങ്ങനെയാ, കരഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ, ആശ്വസിക്കൂ, കുറച്ച് നേരം ആശ്വസിക്കൂ, സമാധാനമായിട്ടിരിക്കൂ, ആ കിടാങ്ങടെ കാര്യം ആലോചിക്കണ്ടേ, എന്താ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചത് കൊണ്ട് ഏതെങ്കിലും സ്ത്രീ ഭർത്താവ് മരിച്ചിരിക്കുമ്പോൾ കരയാതിരിക്കുമോ? കരയും, അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും, അത് സ്വഭാവമാണത്. അതുകൊണ്ട് അത് നാണം കെട്ട കരച്ചിലാണ്. ആ നാണം കെട്ട കരച്ചിൽ കേൾക്കണമെന്നാണ് ഹനുമാൻ്റെ ആഗ്രഹം. ആരുടെ? രാക്ഷസ സ്ത്രീകളുടെ, രാവണൻ്റെ അന്തപുര സ്ത്രീകളുടെ നാണം കെട്ട കരച്ചിൽ കേൾക്കണം എന്ന് പറഞ്ഞാൽ രാവണൻ്റെ അന്തപുര സ്ത്രീകൾക്ക് വൈധവ്യം വരണം എന്നാണ് ഹനുമാൻ്റെ ആഗ്രഹം. അതനുസരിച്ച് ഈ കുറേ പേരെ ഇപ്പോൾ നിഗ്രഹിക്കണം.
0: കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിൻ്റെ പൊരുൾ. പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലൂടെ ഒരു യാത്ര. മ
2: മലയാളിയുടെ ഗ്രാമീണ സൗന്ദര്യത്തെയും അനുഷ്ഠാനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള നിഷ്കളങ്കമായ പ്രണയത്തെയും ഏറ്റവും മനോഹരമായി ആവിഷ്കരിച്ച ഗാനങ്ങളിലൊന്നാണ് ഉദയനന്റെ മകൻ എന്ന ചിത്രത്തിലെ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന പാട്ട്. വയലാർ രാമവർമ്മയുടെ ലാളിത്യവും എന്നാൽ അർത്ഥവത്തുമായ വരികളിൽ ഒരു കാർത്തിക രാവിൽ പൂവണിയുന്ന പ്രണയത്തിന്റെ ചിത്രം തെളിഞ്ഞുകാണാം. ഗാനത്തിന്റെ ആരംഭത്തിൽ തന്നെ ഒരു പവിത്രമായ ഗ്രാമീണ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നു. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ, ചന്ദനം പൂക്കുന്ന ദിക്കിൽ, തൃത്താപ്പൂവിന് മുത്തം കൊടുക്കുന്നു തൃക്കാർത്തിക രാത്രി. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കാണ് പ്രണയത്തിന്റെ ദിക്കായി മാറുന്നത്. അവിടെ ചന്ദനം പൂക്കുന്നു. ഈ സുഗന്ധം പ്രണയത്തിന്റെ മനോഹാരിതയെ സൂചിപ്പിക്കുന്നു. തൃക്കാർത്തിക രാവ് എന്നത് വിളക്കുകൾ തെളിയിച്ച് അനുഷ്ഠാനം കൊണ്ടാടുന്ന ഒരു വിശുദ്ധ രാത്രിയാണ്. ഇവിടെ ആ രാത്രി തൃത്താപ്പൂവിന്, അതായത് കാർത്തികയിലെ പ്രധാനപ്പെട്ട പൂവ്, മുത്തം നൽകുന്നുണ്ട്. പ്രകൃതി പോലും പ്രണയത്തിലായിരിക്കുന്ന ഈ രാത്രിയിലാണ് കഥയിലെ പ്രണയവും പൂവണിയുന്നത്. ഇത് പ്രണയത്തിന് ഒരു ദൈവികമായ പശ്ചാത്തലം നൽകുന്നു. അനുഷ്ഠാനത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുന്ന നായികയെ കാമുകൻ അഭിസംബോധന ചെയ്യുന്ന രീതി വളരെ മനോഹരമാണ്. നിറപറതൻ മുൻപിൽ, നിലവിളക്കിൻ മുൻപിൽ, നെറ്റിയിൽ ഇലക്കൂറി തൊട്ടവളെ. നിറപറയുടെയും നിലവിളക്കിന്റെയും സാന്നിധ്യം നായികയുടെ വിശുദ്ധിയെയും പരമ്പരാഗത സൗന്ദര്യത്തെയും സൂചിപ്പിക്കുന്നു. നെറ്റിയിലെ ഇലക്കുറി അവരുടെ പവിത്രമായ ഭാവത്തെ ഊട്ടിയുറപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ കാമുകൻ നൽകുന്ന വാഗ്ദാനം ലൗകികമായ ഒരു തൊടുകുറിയാണ്. നിന്നെ മറ്റൊരു തൊടുകുറി ചാർത്തിക്കും. ഈ മറ്റൊരു തൊടുകുറി എന്നത് വിവാഹത്തിന്റെയോ ദാമ്പത്യ ബന്ധത്തിന്റെയോ സിന്ദൂരക്കുറിയാണ്. അനുഷ്ഠാനപരമായ സൗന്ദര്യത്തെ പ്രണയത്തിന്റെ പവിത്രമായ ബന്ധത്തിലേക്ക് കൊണ്ടുവരാനുള്ള വാഗ്ദാനമാണിത്. പ്രണയം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്നത് ചോദ്യോത്തരത്തിലൂടെയാണ് കവി വ്യക്തമാക്കുന്നത്. പുഞ്ചിരിമുത്ത് കവർന്നെടുക്കും എന്ന പ്രയോഗം അത്യധികം മനോഹരമാണ്. ഭൗതികമായി ഒന്നും കൗരുകയല്ല, മറിച്ച് പ്രണയിനിയുടെ ഏറ്റവും അമൂല്യമായ സമ്പത്തായ സന്തോഷം സ്വന്തമാക്കുകയാണ് കാമുകൻ ചെയ്യുന്നത്. ഈ മോതിരം കേവലം ആഭരണമല്ല, പ്രണയബന്ധത്തിന്റെ മുദ്രയാണ്. ഇത് പരമ്പരാഗതമായ ഉറപ്പിന്റെയും വിശ്വസ്തതയുടെയും പ്രതീകം കൂടിയാണ്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ഗാനം ഗ്രാമീണതയുടെ ലാളിത്യത്തിൽ പൊതിഞ്ഞ വിശുദ്ധവും നിഷ്കളങ്കവുമായ ഒരു പ്രണയകഥയാണ്. കാർത്തികരാവിന്റെ ഭക്തിയും ചന്ദനത്തിന്റെ സുഗന്ധവും പുഞ്ചിരിയുടെ മുത്തുകളും മുദ്രമോതിരത്തിന്റെ വാഗ്ദാനവും ഒത്തുചേരുമ്പോൾ ഈ ഗാനം മലയാളിയുടെ പ്രണയസങ്കല്പങ്ങൾക്ക് ഇന്നും മായാത്ത സൗന്ദര്യം നൽകുന്നു.
0: കണ്ണാന്തലിയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.
3: പെണ്ണെഴുത്തിൽ ഇന്ന് വർത്തമാനകാലത്തിന്റെ പുസ്തകം സുധാ മേനോൻ എഴുതിയ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥലോകത്തിൽ ഡോക്ടർ എസ് ശ്രീലേഖ എഴുതിയ കുറിപ്പ്. ദളിതരുടെ, ആദിവാസികളുടെ, സ്ത്രീകളുടെ രക്തവും കണ്ണീരും കൊണ്ട് നനഞ്ഞ ഇന്ത്യയിൽ ജീവിക്കുന്ന നമുക്ക് മുമ്പിൽ ഇന്ത്യയുടെ ഭാഗമായ തെലുങ്കാനയിലെയും അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെയും സ്ത്രീ ജീവിത കഥനങ്ങൾ അവതരിപ്പിക്കുകയാണ് ഈ കൃതിയിലൂടെ സുധാ മേനോൻ. ദീർഘകാലം ദക്ഷിണേന്ത്യയിലെ യുദ്ധസംഘർഷ കലാപ ബാധിത പ്രദേശങ്ങളിലെ ഇരകളായ സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണവും പുനരധിവാസവും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയുടെ സീനിയർ പ്രോഗ്രാം മാനേജറായി പ്രവർത്തിച്ചതിന്റെ അനുഭവ സാക്ഷ്യമാണ് ഈ പുസ്തകം. ഓർമ്മകളെ, ചരിത്രത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തിൽ ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. 6 രാജ്യങ്ങളുടെ ചരിത്രവും വർത്തമാനവും രാഷ്ട്രീയവും സംസ്കാരവും എല്ലാം 6 സ്ത്രീകളെ കേന്ദ്രമാക്കിക്കൊണ്ട് എഴുതിയിരിക്കുന്നു. ശ്രീലങ്ക, മീൻപാടും തേൻ രാജ്യം എന്ന അധ്യായത്തിൽ ജീവലതയുടെ ജീവിതകഥ പറയുന്നു. സ്വാതന്ത്ര്യം നേടിയപ്പോൾ മുതൽ രൂപപ്പെട്ടതും 1975 ശക്തി പ്രാപിച്ചതുമായ സിംഹള തമിഴ് വിദ്വേഷത്തിന്റെ രക്തരൂഷിത ചരിത്രം അനാവൃതമാകുന്നു. ചാവേറുകളാക്കാൻ വിധിക്കപ്പെട്ട തമിഴ് കുഞ്ഞുങ്ങൾ, ബലാത്സംഗം ചെയ്യപ്പെടുന്ന പെൺകുട്ടികളും സ്ത്രീകളും, ഒരു ഭാഗത്ത് സിംഹള സൈന്യവും മറുഭാഗത്ത് തമിഴ് പുലികളും ചേർന്ന് മനുഷ്യജീവിതത്തെ ദുരന്തപൂർണമാക്കുന്നു. അച്ഛനെ, സഹോദരനെ, അമ്മയെ, ഭർത്താവിനെ, 2 മക്കളെയെല്ലാം ഈ ചേരിപ്പോരിൽ നഷ്ടപ്പെട്ടവളാണ് ജീവലത. ഇളയ മകനെ കാലുകൾ നഷ്ടപ്പെട്ട നിലയിൽ അവൾക്ക് കിട്ടുന്നുണ്ട്. ഭരണകൂട നയങ്ങൾ എങ്ങനെയാണ് വർഗീയതയെ വളർത്തിയെടുക്കുക എന്നതിന്റെ നല്ലൊരു ഉദാഹരണമാണ് ശ്രീലങ്ക. ആകാശം നഷ്ടപ്പെട്ട അസ്വതന്ത്രകളായ സ്ത്രീകളെയാണ് പാകിസ്ഥാൻ അപഹരിക്കപ്പെട്ട ആകാശങ്ങൾ എന്ന അധ്യായത്തിൽ കാണുന്നത്. ഹദൂദ് നിയമം എന്ന പേരിൽ കുറ്റം ആരോപിച്ച് സ്ത്രീകളെ വെട്ടിയും കുത്തിയും കല്ലെറിഞ്ഞും കൊല്ലുന്ന ജനക്കൂട്ടത്തെക്കുറിച്ച് വായിക്കുമ്പോൾ മണിപ്പൂർ നമ്മുടെ ഓർമ്മയിൽ ഉണരാതിരിക്കില്ല. മുജാഹിദീനുകളും താലിബാനും തകർത്തെറിഞ്ഞ അഫ്ഗാനിസ്ഥാന്റെ ചിത്രമാണ് പർവിൻ എന്ന സ്ത്രീയുടെ കഥയിൽ കാണുന്നത്. കോർപ്പറേറ്റ് മുതലാളിത്തവും ഭരണകൂടവും എത്ര തൊഴിലാളി വിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് ബംഗ്ലാദേശിനെ കുറിച്ച് പറയുന്ന അധ്യായം. പ്രകൃതി ദുരന്തത്തോട് പൊരുതുന്ന നേപ്പാളികളെ അതിർത്തി കടത്തി ചുവന്ന തെരുവിലെത്തിക്കുന്നതെങ്ങനെയെന്ന് ശ്രേഷ്ഠ തമാങ്കിന്റെ ദുരന്തം നമ്മെ പഠിപ്പിക്കുന്നു. കാർഷിക മേഖലയിൽ ഗവൺമെന്റിന്റെ ശരിയായ ഇടപെടൽ ഇല്ലാതെ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് തെലങ്കാനയിലെ രേവമ്മയുടെ കഥയിലൂടെ പറയുന്നു. തിരിച്ചറിവുകൾ കൊണ്ട് പ്രതിരോധം തീർക്കേണ്ട വർത്തമാനകാലത്തിന്റെ കൈപ്പുസ്തകമാണ് ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ. ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പുരസ്കാര ഗീതങ്ങൾ, മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
1: പുരസ്കാര ഗീതങ്ങൾ
2: 2005 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം പൊൻകുന്നം ദാമോദരനായിരുന്നു. നോട്ടം എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. എം ജയചന്ദ്രന്റെ സംഗീതം, കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.

0: 2005 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് എം ജി രാധാകൃഷ്ണനായിരുന്നു. അനന്തഭദ്രം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് ഗിരീഷ് പുത്തഞ്ചേരിയായിരുന്നു. യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം.
1: ദം ദം

2005 മികച്ച ഗായകൻ എം ജയചന്ദ്രനും മികച്ച ഗായിക കെ എസ് ചിത്രയുമായിരുന്നു. നോട്ടം എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു കെ എസ് ചിത്രയ്ക്ക് പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് എം ജയചന്ദ്രൻ. മയങ്ങിപ്പോയി ഞാൻ എന്ന പാട്ട് കേൾക്കാം.

നിങ്ങൾ സംഭാവന ചോദിച്ചിട്ട് തരാത്ത വ്യക്തിയെ ഏത് വിധേനയും തകർക്കണമെന്ന ചിന്തയാണ് നിങ്ങൾക്കുണ്ടാവുന്നതെങ്കിൽ മാനസിക വൈകല്യത്തിന് ഉടമയാണ് നിങ്ങൾ. പിരിവ് ചോദിച്ചിട്ട് തരാത്ത കടക്കാരനെ കിണിയിൽപ്പെടുത്തണമെന്ന ചിന്തയും മാനസിക വൈകല്യമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

നിങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ആശയമോ അഭിപ്രായങ്ങളോ പങ്കുവയ്ക്കുകയാണെന്ന് കരുതൂ. എന്നിട്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണമെന്നാണോ, അതോ അതുന്നയിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സർവാത്മന സ്വീകരിക്കപ്പെടണമെന്നാണോ? സ്വയം വിശകലനം ചെയ്യേണ്ട കാര്യമാണത്. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വയൽ, ചെറുധാന്യങ്ങളെക്കുറിച്ചുള്ള പരിപാടി.
2: പോഷകപരവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ പരിഗണിച്ച് ധാന്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഉൽപ്പന്നങ്ങളിൽ മില്ലറ്റ് ചേർക്കുന്ന രീതി പ്രചാരത്തിലുണ്ട്. പരമ്പരാഗത ഭക്ഷണങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, അനുബന്ധ മിശ്രിതങ്ങൾ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട മൂല്യവർദ്ധിത ഭക്ഷ്യവിഭവങ്ങൾ മില്ലറ്റ് ചേർത്ത് ശരിയായ രീതിയിലൂടെ കുറഞ്ഞ ചെലവിൽ തയ്യാറാക്കാൻ കഴിയും. പല കമ്പനികളും അടുത്ത കാലത്തായി പോഷക ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി മില്ലറ്റ് മാവ് കൂടി ചേർത്ത് മൾട്ടിഗ്രെയിൻ ആട്ട പോലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിലിറക്കുന്നുണ്ട്. ഗോതമ്പ്, ബാർലി, റൈ എന്നിവയുൾപ്പെടെ ചില ധാന്യങ്ങളിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന പ്രോട്ടീനാണ് ഗ്ലൂട്ടൻ. ഇത് ഒരു ബൈൻഡർ പോലെ പ്രവർത്തിക്കുന്നു. ഗ്ലൂട്ടൻ ഉള്ളതുകൊണ്ടാണ് പൊറോട്ട വീശിയടിക്കാൻ പറ്റുന്നത്. അതുപോലെ ബ്രെഡ്, പിസ, ചപ്പാത്തി എന്നിവ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതും ഗ്ലൂട്ടൻ ഉള്ളതുകൊണ്ടാണ്. ഗ്ലൂട്ടൻ ഇല്ലെങ്കിൽ കുഴച്ച മാവ് വീശുമ്പോൾ എളുപ്പത്തിൽ കീറിപ്പോവും. നമ്മുടെ ഭക്ഷണക്രമത്തിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന കോതമ്പടങ്ങിയ ഭക്ഷണങ്ങളുമായി ഗ്ലൂട്ടൻ ബന്ധപ്പെട്ടിരിക്കുന്നു. സീലിയാക്ക് രോഗമുള്ളവർക്ക് ഗ്ലൂട്ടൻ ഇല്ലാത്ത ഭക്ഷണം കൂടിയേ തീരൂ. ഗ്ലൂട്ടൻ എന്ന വസ്തു തീരെയില്ലാത്ത ചെറുധാന്യങ്ങൾ സീലിയാക്ക് രോഗമുള്ളവർ കഴിക്കേണ്ടതാണ്.
1: അവതരണം ഷാൽമ, തയ്യാറാക്കിയത് LR മധുജൻ.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും

ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം എന്ന പരിപാടിയിൽ ഇന്ന് കല്ലാർ പാറകളിൽ കവിത എഴുതിയ പുഴയെക്കുറിച്ച് കേൾക്കാം. യാത്രകൾ പലപ്പോഴും പ്രകൃതിയുടെ നിഗൂഢമായ സൗന്ദര്യത്തിലേക്കുള്ള തിരിച്ചുപോക്കുകളാണ്. നഗരത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി പ്രകൃതി നമ്മെ തഴുകുന്ന ഒരിടത്തേക്ക് ഇന്നത്തെ നമ്മുടെ യാത്ര തിരുവനന്തപുരം ജില്ലയുടെ മലയോര സൗന്ദര്യത്തിലേക്ക്, കല്ലാറിലേക്ക്. പേരുപോലെ തന്നെ കല്ലുകളുടെ ആറാണ് കല്ലാർ. ഇവിടെ ഒഴുകുന്ന വെള്ളം ഒരു നദിയായി മാറുന്നതിനേക്കാൾ മുൻപ് കല്ലുകൾ ഓരോ ശില്പങ്ങളായി മാറുകയാണ്. സഹ്യന്റെ താഴ്വരകളിൽ നിന്ന് ഉറവയെടുത്ത് പാറകളിൽ ഉരസി കാലം മിനുക്കിയെടുത്ത ഉരുളൻ കല്ലുകളുടെയും വെള്ളാരം കല്ലുകളുടെയും കഥ പറയുന്ന ഈ പുഴയുടെ കരയിൽ നിന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്.

കല്ലാറിന്റെ സംഗീതം കേട്ട് ആ കല്ലുകളുടെ തണുപ്പറിഞ്ഞ് നമുക്ക് യാത്ര തുടങ്ങാം. കല്ലാറിന്റെ തീരത്തെത്തിയാൽ ആദ്യം നമ്മെ ആകർഷിക്കുന്നത് അവിടുത്തെ ഉരുളൻ കല്ലുകളാണ്. പുഴയുടെ അടിത്തട്ടിലും കരയിലുമായി ലക്ഷക്കണക്കിന് വർഷങ്ങളായി കിടക്കുന്ന കല്ലുകൾ. ഈ കല്ലുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒരിക്കലും ഇവയുടെ വക്കുകൾ കോർത്തിരിക്കുന്നില്ല. ഓരോന്നും മിനസമുള്ള ഗോളാകൃതിയിൽ പല പല വലുപ്പങ്ങളിൽ പല പല നിറങ്ങളിൽ. എങ്ങനെയാണ് ഈ കല്ലുകൾക്ക് ഈ രൂപം ലഭിച്ചത്? അത് പ്രകൃതിയുടെ അനന്തമായ ക്ഷമയുടെയും പ്രയത്നത്തിന്റെയും കഥയാണ്. മലയിടുക്കുകളിൽ നിന്ന് ഒഴുകിയെത്തുമ്പോൾ പാറകഷ്ണങ്ങൾ പരസ്പരം കൂട്ടിയിടിച്ചും വെള്ളത്തിന്റെ ശക്തിയിൽ ഉരസിയും നൂറ്റാണ്ടുകളോളം ഒഴുകി നീങ്ങിയുമാണ് ഓരോ കല്ലും ഉരുണ്ടുരുണ്ട് മിനുങ്ങി ഈ രൂപത്തിലെത്തുന്നത്. കഥകൾ എത്ര പറയുവാനുണ്ട് ഈ ശിലാതലങ്ങൾക്ക്! പുഴയേക്കാൾ പ്രായമുള്ളവർ, പ്രകൃതിയോടൊപ്പം നടന്നവർ. ഓരോ ഉരുളൻ കല്ലും ഒരു ധ്യാനത്തിന്റെ പ്രതീകമാണെന്ന് തോന്നും. അംവിധം നിശ്ചലം. എത്ര സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയാലും എത്രയെത്ര ഉരസലുകൾ ഉണ്ടായാലും ശാന്തമായി സ്വയം മെരുങ്ങി കാലക്രമേണ മനോഹരമായി മാറാൻ കഴിയണമെന്ന് ഈ കല്ലുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ടോ? ഒരു കല്ലെടുത്ത് കൈവെള്ളയിൽ വെച്ച് നോക്കൂ. അതിന്റെ തണുപ്പും മിനുസവും മനസ്സിനെ ശാന്തമാക്കും. വെയിൽ തട്ടുമ്പോൾ ചിലതിന് കറുപ്പും ചിലതിന് ചാരനിറവും മറ്റു ചിലതിന് ചെങ്കൽ നിറവും. ഓരോ കല്ലും പ്രകൃതിയുടെ ഓരോ വർണ്ണചിത്രങ്ങൾ. ഈ പുഴയിൽ കാൽ നനച്ചു നിൽക്കുമ്പോൾ ഈ കല്ലുകളിൽ തട്ടി നീങ്ങുന്ന വെള്ളത്തിന്റെ താളം ഒരു പുതിയ കവിതയുടെ ഇണം പോലെ നമ്മെ വന്ന് തഴുകും. ഉരുളൻ കല്ലുകൾക്കിടയിൽ ഒളിഞ്ഞുകിടക്കുന്ന കല്ലാറിന്റെ മറ്റൊരു സൗന്ദര്യമാണ് വെള്ളാരം കല്ലുകൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ കല്ലുകൾക്ക് ഒരു വെള്ളാരം കണ്ണാടിയുടെ തെളിച്ചമാണ്. വെളിച്ചം തട്ടുമ്പോൾ ഇവ മഴവില്ല് പോലെ തിളങ്ങും. പലപ്പോഴും ഒരു സ്ഫടിക തുല്യമായ ഭംഗി ഇവയ്ക്കുണ്ടാകും. ഈ വെള്ളാരം കല്ലുകൾക്ക് ഒരു മാന്ത്രിക ശക്തിയുണ്ട്. വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ അവ കൂടുതൽ തെളിമയോടെ തിളങ്ങും. ഈ കല്ലുകൾ ഓരോന്നും പ്രകൃതി ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങളുള്ള രത്നങ്ങൾ പോലെയാണ്. ഓരോ കല്ലിലും പ്രപഞ്ചത്തിന്റെ ഒരു ചെറുരൂപം നമുക്ക് കാണാൻ കഴിയും. കല്ലാറിലെ കുട്ടിക്കൂട്ടങ്ങൾക്കിടയിൽ ഏറ്റവും പ്രിയപ്പെട്ട വിനോദം ഈ വെള്ളാരം കല്ലുകൾ തേടിപ്പിടിക്കുന്നതാണ്. ആഴം കുറഞ്ഞ നീർച്ചാലുകളിൽ സൂര്യരശ്മി പതിക്കുമ്പോൾ തിളങ്ങി നിൽക്കുന്ന ഈ കല്ലുകൾ ഒരു നിധി പോലെയാണ്. ആ നിധി കണ്ടെത്തുമ്പോൾ അവരുടെ കണ്ണുകളിൽ വിടരുന്ന ആവേശം ഈ കല്ലുകൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഈ പുഴയുടെ തീരങ്ങളിൽ കാലത്തുദിച്ചുയർന്ന സൂര്യന്റെ കിരണങ്ങൾ പതിക്കുമ്പോൾ വെള്ളാരം കല്ലുകൾക്ക് ഒരു സ്വർണവർണം കൈവരും. അപ്പോഴാണ് കല്ലാർ യഥാർത്ഥത്തിൽ പ്രകാശത്തിന്റെ പുഴയായി മാറുന്നത്. കല്ലാർ ഒരു പുഴ എന്നതിലുപരി ഒരു അനുഭവമാണ്. ഇത് നമ്മുടെ ഓർമ്മകളുടെയും ശുദ്ധിയുടെയും പ്രതീകമാണ്. ഈ പുഴയോട് ചേർന്ന് പല ട്രക്കിംഗ് വഴികളുണ്ട്. മലകൾ കയറിയെത്തുമ്പോൾ കാണുന്ന ഗോൾഡൻ വാലി നദിക്കരയിലെ നീന്തൽ കുളങ്ങൾ. ഈ പ്രദേശം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ശാന്തത ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രിയങ്കരമാണ്. കല്ലാറിന്റെ തീരത്തെ ഗ്രാമജീവിതം പോലും ഈ പുഴയെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയും ഈ പുഴയുടെ ശാന്തമായ താളത്തിൽ അലിഞ്ഞു ചേരും. ചിലപ്പോൾ തോന്നും ജീവിതം ഈ പുഴ പോലെയാണ്. ഉയർച്ച താഴ്ചകളിലൂടെ ഒഴുകി നീങ്ങുമ്പോൾ കല്ലുകൾ പോലെ നാം പലതിലും ഉരസുന്നു. ഓരോ ഉരസലും നമ്മെ കൂടുതൽ മിനുസമുള്ളവരാക്കുന്നു. കൂടുതൽ പ്രകാശമുള്ള വെള്ളാരം കല്ലുകൾ പോലെ തിളക്കമുള്ളവരാക്കുന്നു. ഈ കല്ലുകളെ തഴുകി മുന്നോട്ടു പോകുന്ന ജലധാര നമ്മോട് പറയുന്നത് ചലനം മാത്രമാണ് സത്യം എന്നും ജീവിതം മുന്നോട്ടൊഴുകിക്കൊണ്ടേയിരിക്കണം എന്നുമാണ്. കല്ലാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മാറ്റമില്ലാത്ത മാറ്റത്തെക്കുറിച്ചാണ്. പുഴ ഒഴുകുന്നു, പക്ഷെ കല്ലുകൾ അവിടെ തന്നെയുണ്ട്. കല്ലുകൾക്ക് മാറ്റമില്ല, പക്ഷെ വെള്ളം എപ്പോഴും പുതിയതാണ്. ഈ യാത്ര എനിക്കിഷ്ടം. കാരണം ഈ കല്ലുകളുടെ ആഴങ്ങളിൽ, ഈ പുഴയുടെ സംഗീതത്തിൽ എന്റെ മനസ്സ് എന്തുകൊണ്ടോ ശാന്തമാവുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

എന്തൊക്കെയോ ചെയ്യുന്നവരുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് സ്വയം ചോദിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അർത്ഥമില്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നു. ചെയ്തുകൊണ്ട് തനിക്കോ കുടുംബത്തിനോ പൊതുസമൂഹത്തിനോ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലാത്ത അവസ്ഥ. അങ്ങനെ ആവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ലക്ഷ്യബോധം വേണം. എന്ത് ചെയ്യുമ്പോഴും അതെന്തിനാണെന്ന ചിന്തയുണ്ടാവണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: നമ്മുടെ മസ്തിഷ്കം ഒരു നിമിഷം പോലും വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു അത്ഭുത യന്ത്രമാണ്. നാം ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അത് സജീവമാണ്. എന്നാൽ നാം ഒരു പ്രത്യേക ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വെറുതെ ഒരിടത്ത് ശാന്തമായിരിക്കുമ്പോൾ തലച്ചോറിൽ വിസ്മയകരമായ മറ്റൊരു മാറ്റം സംഭവിക്കുന്നു. ഇതിനെയാണ് ശാസ്ത്രലോകം ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. നാം ബാഹ്യലോകവുമായി ബന്ധം വിച്ഛേദിക്കുമ്പോൾ തലച്ചോറിലെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ അതിശക്തമായ ആശയവിനിമയം നടത്താൻ തുടങ്ങുന്നു. ഇത് കേവലം അലസതയല്ല, മറിച്ച് തലച്ചോർ സ്വയം ക്രമീകരിക്കാനും അറിവുകളെ അടുക്കി വയ്ക്കാനും ഉപയോഗിക്കുന്ന സുപ്രധാന നിമിഷങ്ങളാണ്. പലപ്പോഴും ഒന്നും ചെയ്യാതിരിക്കുക എന്നത് സമയനഷ്ടമായാണ് നാം കാണുന്നത്. എന്നാൽ ഈ സമയത്താണ് നമ്മുടെ തലച്ചോർ മുൻപ് നടന്ന കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതും ഭാവിയിലേക്കുള്ള പദ്ധതികൾ രൂപപ്പെടുത്തുന്നതും. പകൽ സമയത്ത് നാം സ്വീകരിച്ച അറിവുകളെയും അനുഭവങ്ങളെയും ഓർമ്മകളുടെ അറകളിലേക്ക് മാറ്റിസ്ഥാപിക്കുന്നത് ഈ വിശ്രമവേളകളിലാണ്. പകൽ മുഴുവൻ അധ്വാനിച്ച ഒരു ഓഫീസ് രാത്രിയിൽ വൃത്തിയാക്കി ഫയലുകൾ അടുക്കി വയ്ക്കുന്നത് പോലെയാണ് ഈ പ്രക്രിയ. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാത്ത നിമിഷങ്ങൾ സർഗാത്മകതയ്ക്കും പുതിയ ചിന്തകൾക്കും വഴി തുറക്കുന്ന ഏറ്റവും ഉൽപാദനക്ഷമമായ സമയമായി മാറുന്നു. ആധുനിക കാലത്തെ ഡിജിറ്റൽ ജീവിതശൈലി നമ്മുടെ ഈ വിശ്രമ നിമിഷങ്ങളെ പൂർണ്ണമായും കവർന്നെടുത്തിരിക്കുകയാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ ക്യൂ നിൽക്കുമ്പോഴോ ലഭിക്കുന്ന ചെറിയ ഇടവേളകളിൽ പോലും നാം ഫോണിലേക്ക് നോക്കുന്നു. ഇത്തരത്തിൽ തലച്ചോറിന് തുടർച്ചയായി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. തലച്ചോറിലെ ഈ ഡിഫോൾട്ട് മോഡ് ശൃംഖലയ്ക്ക് പ്രവർത്തിക്കാൻ സമയം ലഭിക്കാതെ വരുമ്പോൾ മാനസികമായ തളർച്ചയും ചിന്തകളിലെ അവ്യക്തതയും ഉണ്ടാകുന്നു. മനസ്സിന് വെറുതെ അലഞ്ഞുതിരിയാൻ വിടുന്നത് ഭാവനയും സ്വയം അവബോധവും വർദ്ധിപ്പിക്കാൻ അത്യാവശ്യമാണെന്ന് ന്യൂറോ സയൻസ് തെളിയിക്കുന്നു. വികാരങ്ങളെ നിയന്ത്രിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഇത്തരം ശാന്തനിമിഷങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുമ്പോൾ വൈകാരികമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ തലച്ചോറിന് ഈ ഇടവേളകൾ ആവശ്യമാണ്. നമ്മുടെ ഉള്ളിലെ സ്വത്വത്തെ തിരിച്ചറിയാനും മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കാനും സഹായിക്കുന്ന ഭാഗങ്ങൾ സജീവമാകുന്നത് നാം ശാന്തരായിരിക്കുമ്പോഴാണ്. ചുറ്റുമുള്ള ലോകത്തെ ബഹളങ്ങളിൽ നിന്ന് അല്പനേരം മാറി നിൽക്കുന്നത് മസ്തിഷ്കത്തിന് ലഭിക്കുന്ന മികച്ചൊരു പുനർജീവനം തന്നെയാണ്. ഇത് നമ്മുടെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ മെച്ചപ്പെടുത്തുകയും കാര്യങ്ങളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് ബോധപൂർവം പിൻവാങ്ങുക എന്നത് ഒരു വലിയ ആത്മീയ വിപ്ലവം പോലെയാണ്. ഡിജിറ്റൽ ഉപകരണങ്ങൾ മാറ്റിവെച്ച് പ്രകൃതിയിലേക്കോ അല്ലെങ്കിൽ സ്വന്തം ചിന്തകളിലേക്കോ ചുരുങ്ങാൻ സമയം കണ്ടെത്തണം. ഇത് മസ്തിഷ്കത്തിന്റെ ആരോഗ്യത്തിനും ആയുസ്സിനും അത്യാവശ്യമാണ്. ഓരോ ദിവസവും അല്പസമയം യാതൊരു ലക്ഷ്യവുമില്ലാതെ വെറുതെയിരിക്കാൻ നാം പഠിക്കണം. ആ നിമിഷങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെയും സർഗാത്മകതയെയും പുതിയ തലങ്ങളിലേക്ക് നയിക്കും. സമാധാനം എന്നത് തേടിപ്പോകേണ്ട ഒന്നല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിന് നൽകുന്ന വിശ്രമത്തിലൂടെ സ്വയം തെളിഞ്ഞു വരേണ്ട ഒന്നാണെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ നാഡീവ്യൂഹം അതിജീവനത്തിനായുള്ള ഒരു നിരന്തര ഓട്ടത്തിലാണ്. എന്നാൽ ആ ഓട്ടത്തിന് കരുത്ത് ലഭിക്കുന്നത് നാം എടുക്കുന്ന വിശ്രമവേളകളിൽ നിന്നാണ്. ഓരോ നിമിഷവും സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും ഇരിക്കാൻ മസ്തിഷ്കത്തെ സഹായിക്കുന്ന ഈ ജൈവ സംവിധാനത്തെ നമുക്ക് ആദരിക്കാം. അറിവ് നൽകുന്ന വെളിച്ചം ഇത്തരം ലളിതമായ ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ സഹായിക്കട്ടെ. ശാന്തമായൊരു മനസ്സ് ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കും എന്ന് മറന്നുപോകരുത്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: ജനനം ഒരു സത്യമാണെങ്കിൽ അതിനേക്കാൾ വലിയ സത്യമാണ് മരണം. ഇടയ്ക്കുള്ള സമുദ്രപ്പരപ്പാണ് ജീവിതം, അഥവാ കരയിൽ നിന്ന് മറുകരയിലേക്കുള്ള ഒരു യാത്ര. എത്ര ഉയർന്ന സ്ഥിതിയിലും പദവിയിലും ജീവിക്കുന്നവരുണ്ട്, അന്നന്നത്തേടം വല്ലവിധേനയും കഴിച്ചു കൂട്ടുന്നവരുമുണ്ട്. എന്നാൽ ഒരു കാര്യത്തിൽ അവർ തമ്മിൽ വ്യത്യാസമില്ല, പ്രാരാബ്ധക്കടൽ നീന്തുന്ന കാര്യത്തിൽ. ഭാരതം കണ്ട ഏറ്റവും മഹാനായ കവി കാളിദാസൻ പറയുന്നതിങ്ങനെയാണ്: ശരീരത്തിന് സ്വാഭാവികമായത് മരണം തന്നെയാണ്, പിന്നെ ജീവിതം. അത് ശരീരത്തിന്റെ വികൃതി അത്രേ. ആ മരണം സുഖപ്രദമാകണം. സ്വയം ബുദ്ധിമുട്ടരുത്, ആരെയും ബുദ്ധിമുട്ടിക്കുകയും അരുത്. മരിക്കുന്നത് അനായാസമായിട്ടാവണം. ജീവിച്ചിരിക്കുന്നെങ്കിൽ അത് സ്വയം കഷ്ടപ്പാട് അനുഭവിക്കാതെയും മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താതെയും വേണം. ജീവിതം സമുദ്രമാണെന്ന് പറഞ്ഞല്ലോ, ഭവസാഗരം എന്നാണ് പ്രസിദ്ധി. അതിന്റെ ആഴം, ചുഴികൾ, പരപ്പ്, തിരമാലകളുടെ ഭീകരത, ഉള്ളിലെ ഹിംസ്രഭയങ്ങൾ, ഒരിക്കലും കര കാണാനാവാത്ത നിസ്സഹായത നീന്തിക്കടക്കാൻ ശ്രമിക്കുന്നവന്റെ പരിമിതി, എല്ലാം ഒന്ന് ഓർത്തു നോക്കുക. അവിടെ ആരാണൊരു ബലം, ആരാണൊരു സഹായം? സാക്ഷാൽ ഈശ്വരൻ തന്നെ. അവിടെ ആരാണൊരു ബലം, ആരാണൊരു സഹായം? അത് ജീവിച്ചിരിക്കുന്ന സമയത്ത് നാം ചെയ്യുന്ന നല്ല പ്രവൃത്തികളിൽ നിന്നായിരിക്കും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നുള്ളത് മെയ് 28 തട്ടകത്തിലാണ്. 1961 മെയ് 28, മനുഷ്യ അവകാശ ധ്വംസനങ്ങൾക്കെതിരെ ആശയ പ്രചാരണം നടത്തുന്ന ആംനെസ്റ്റി ഇന്റർനാഷണൽ രൂപീകൃതമായിരിക്കുന്നു.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശാന്തിരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ട് ചുവക്കുന്ന സുമുഹൂർത്തം, സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ അമ്പിളി പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോ പടിഞ്ഞാറ്റു കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്റെ പിടകൾ ചിറകടിക്കുന്നു. ചെരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ശ്രേയ ജയദീപ് ആലപിച്ച ഗാനം

സന്ധ്യയ്ക്ക് എന്തു ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞു ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി കെ.എസ്. ചിത്ര പാടിയ ഗാനം കേൾക്കാം.

സന്ധ്യയുടെ സുഖതചാരുത, പാട്ടിലൂടെ ആനന്ദാമൃതമാകുന്ന മധുരിമ. കവിതാ മോഹൻ, ശ്വേതാ മോഹൻ എന്നിവർ ആലപിക്കുന്ന ഗാനമാണ് സാന്ധ്യരാഗത്തിൽ ഇനി.

സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീരിറ്റുവീഴുന്നത് പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം കൈതപ്രത്തിന്റെ ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്ര. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിന്റെ 2-ാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. നയപ്രഖ്യാപന പ്രസംഗത്തിന് കഴിഞ്ഞ ദിവസം സംസ്ഥാന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും ഉണ്ടാകും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും നടന്നു. യുഡിഎഫിലെ മുതിർന്ന അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16-ാം നിയമസഭയുടെ സ്പീക്കർ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നാളെ ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടാതെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. ഹൈക്കമാൻഡ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതായും എന്നാൽ അത് വിനയപൂർവ്വം നിരസിച്ചതായും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻഡിഎ സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകൾക്കായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാൻ ധനസഹായം ലഭിച്ച എറണാകുളം തൃക്കാക്കര സ്വദേശി ദിനേശൻ ആകാശവാണി വാർത്തകളോട് സംസാരിക്കുന്നു.
1: എന്റെ പേര് ദിനേശൻ, തൃക്കാക്കരയാണ് താമസം. വീടില്ലായിരുന്നു, വീടിനെ പഠിച്ചപ്പോൾ പിഎംഎ വഴിയുള്ള ഭവനോദ്യത കിട്ടിയത്. വളരെ സന്തോഷത്തിലാണ്, എല്ലാവർക്കും സന്തോഷമായി. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന് നന്ദി പറയുന്നു.
0: പാഴ്വസ്തുക്കൾ കൊണ്ട് മാലിന്യക്കുന്നായി മാറിയ സ്ഥലം അതേ പാഴ്വസ്തുക്കൾ കൊണ്ട് മനോഹരമായ പാർക്കാക്കി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ സർവേക്ഷൻ റാങ്കിങ്ങിന്റെ ഭാഗമായി കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ പാഴ്വസ്തുക്കൾ കൂട്ടിയിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് ടു വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. പദ്ധതിയെക്കുറിച്ച് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ ആകാശവാണി വാർത്തകളോട്.
2: വേസ്റ്റുകൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത്രയും വിശാലമായിട്ടുള്ള ഫ്രീ സ്പേസ് കിട്ടി. ആ ഫ്രീ സ്പേസിൽ നമ്മൾ ഒരു പാർക്ക് സെറ്റ് ചെയ്ത് റീയൂസ് റീസൈക്കിൾ അതിലെ റീയൂസ് എന്നുള്ള കോൺസെപ്റ്റിനെ പൂർത്തീകരിച്ചാണ്. ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന് നമ്മൾ സ്വച്ഛ സർവേക്ഷൻ 2025-26 ഭാഗമായിട്ടാണ് ഈ ഏരിയ ക്ലീൻ ചെയ്യുന്നതും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് തുടങ്ങിയിറങ്ങിയിട്ട് 2 ആഴ്ചയായിട്ടുണ്ട്.
0: തിരുവനന്തപുരം വെമ്പായത്ത് സ്വകാര്യ അമ്യൂസ്മെന്റ് പാർക്കിൽ റൈഡ് പൊട്ടിവീണ് അപകടം. 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് വിവരം. അപകട കാരണം വ്യക്തമായിട്ടില്ല. അപകടത്തെ തുടർന്ന് വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സംഭവത്തിൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ഡിജിപി. ഇഡി റെയ്ഡിൽ മതിയായ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. ഇഡിക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന നമസ്കാരത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങുകൾക്ക് പാളയം ഇമാം VP സുഹൈബ് മൌലവിയും കോഴിക്കോട് പാളയം മുഹിദീൻ പള്ളിയിലെ പെരുന്നാൾ നമസ്കാരത്തിന് ചീഫ് ഇമാം ഡോ ഹുസൈൻ മടവൂരും നേതൃത്വം നൽകി. ലക്ഷദ്വീപിലും ഇന്ന് വലിയ പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. മറ്റെല്ലാ ദ്വീപുകളിലും വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും നടന്നു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തുടക്കമാവും. അർദ്ധരാത്രിയിൽ നെയ്യാട്ടത്തോടെയാണ് വൈശാഖോത്സവം ആരംഭിക്കുക. കൊട്ടിയൂരിൽ എത്തുന്ന തീർത്ഥാടകർ ഉൾപ്പെടെയുള്ളവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ആരോഗ്യവകുപ്പ് നടപടി ഊർജിതമാക്കി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കൊതുകുജന്യ രോഗനിയന്ത്രണത്തിനായി ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും കൊട്ടിയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഫോഗിംഗ് നടത്തി. ഉത്സവ പ്രദേശത്തെ 111 കിണറുകൾ ആശാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ലോറിനേറ്റ് ചെയ്തു. കുടിവെള്ള സുരക്ഷ ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. ഭക്ഷണം പാചകം ചെയ്യുന്നവർക്കും ഭക്ഷണ വിതരണം ചെയ്യുന്ന തൊഴിലാളികൾക്കും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉത്സവ പ്രദേശത്ത് ഭക്ഷണ മാലിന്യം, പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ പൊതുജനാരോഗ്യ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ചുമതല വഹിക്കുന്ന ഡോക്ടർ KC സച്ചിൻ പറഞ്ഞു.
0: സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ ഡാമിന്റെ 2-5 നമ്പർ ഷട്ടറുകൾ 20 സെന്റിമീറ്റർ കൂടി തുറന്നു. അണക്കെട്ടിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കാലവർഷ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനായി തുറന്നു. ഷട്ടറുകൾ ഘട്ടംഘട്ടമായി 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ ഉയർത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ തൊടുപുഴയാറിന്റെ തീരത്തുള്ളവരും പൊതുജനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും അസിസ്റ്റന്റ് എഞ്ചിനീയർ അഭ്യർത്ഥിച്ചു. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. നാളത്തെ കളിയിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച അഹമ്മദാബാദിൽ നടക്കുന്ന കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം നാളെ. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഔദ്യോഗികമായി രാജി സമർപ്പിച്ചു. DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ഷണിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിന്റെ രണ്ടാം ക്വാളിഫയറിൽ നാളെ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: സാന്ദ്യരാഗങ്ങൾ.
1: ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സന്ധ്യചാരുത. കേൾക്കാം ഗായത്രി അശോകൻ ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഹായ്, എൻ്റെ പേര് ഷീബ. ഞാൻ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഗാനം ചെമ്മീൻ എന്ന സിനിമയിലെ മാനസമൈനെ വരൂ എന്നാണ്. ഇതെൻ്റെ ഓപ്ഷൻ സാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, സോഷ്യൽ സയൻസ് ഓപ്ഷൻ സാറിന് വേണ്ടി.

ഹലോ, എൻ്റെ പേര് സൂര്യ ആർ എസ്. എൻ്റെ വീട് വെൺപകലാണ്. ഇവിടെ പി ടി എം കോളേജിൽ ബി എഡ് ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. സോഷ്യൽ സയൻസ് ഓപ്ഷൻ ആണ്. എനിക്ക് ഹാപ്പി ഡേയ്സ് വൺസ് ഇൻ ലൈഫിലെ മനസ്സിൻ്റെ മറയില്ല ഫ്രണ്ട്ഷിപ്പ് സോങ്ങാണ്. എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ഗോവിന്ദ് എന്നാണ്, ശ്രീകാരൻ എന്നാണ് വരുന്നത്. കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ആശാൻ എന്ന സിനിമയിലെ കുഞ്ഞിക്കവിൾ മേഘമേ എന്ന പാട്ടാണ്.

എൻ്റെ പേര് അനുശ്രീ. എൻ്റെ ഹസ്ബൻഡ് നെയ്യാറ്റിങ്ങരയാണ്, ഉരുട്ടുകലയാണ് താമസം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ബെഹറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ്ങാണ് എക്സ്ട്രാ ഫിലിമിലെ ലൈലാഗമേ എന്ന് പറയുന്നത്.

എൻ്റെ പേര് ദൃശ്യ എന്നാണ്. ഞാൻ ബി എഡ് സ്റ്റുഡൻ്റ് ആണ്. പി ടി എം കോളേജ് ഓഫ് മരുതൂർ കോണത്തിലാണ് ഞാൻ പഠിക്കുന്നത്. ഇപ്പൊ ഭയങ്കര ചൂട് സമയമൊക്കെയാണല്ലോ, അതുകൊണ്ടൊരു മഴയുടെ പാട്ട് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബ്യൂട്ടിഫുൾ സിനിമയിലെ മഴനീർ തുള്ളികൾ കേട്ടാൽ നന്നായിരിക്കും തോന്നുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന് സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ ജൂൺ 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നാളെ കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗിരിയിലുള്ള യൂണിവേഴ്സിറ്റി ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. മറ്റന്നാൾ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള എസ് ഐ ആർ ഐ വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണ പുതുക്കി ഇന്ന് രാജ്യമെമ്പാടും ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾ നടന്നു. സംസ്ഥാനത്ത് പള്ളികളും ഈദ്ഗാഹുകളും കേന്ദ്രീകരിച്ച് നടന്ന നമസ്കാരത്തിലും പ്രത്യേക പ്രാർത്ഥനയിലും ആയിരങ്ങൾ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ തുടങ്ങിയവർ ജനങ്ങൾക്ക് ബക്രീദ് ആശംസകൾ നേർന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സിദ്ധരാമയ്യ 2-ാം തവണയും കർണാടക മുഖ്യമന്ത്രിയാവുകയായിരുന്നു. മുൻപ് 2013 മുതൽ 2018 വരെയും അദ്ദേഹം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കർണാടക കോൺഗ്രസിലെ മുതിർന്ന നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറാകും പുതിയ മുഖ്യമന്ത്രിയെന്നാണ് സൂചന. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച വിദ്യാർത്ഥികളുടെ എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. മൂല്യനിർണയ പ്രക്രിയയിലും പുതുതായി അവതരിപ്പിച്ച ഓൺസ്ക്രീൻ മാർക്കറ്റിംഗ് സംവിധാനത്തിലും പ്രശ്നങ്ങളുണ്ടെന്ന പരാതി പരിഹരിച്ചു വരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ സി ബി എസ് ഇ ഉദ്യോഗസ്ഥരുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
1: ട്രാൻസ്പെറൻ്റ്ലി അപ്നെ മാർക്ക് കെ ബാരെ മേ ജാൻകാരി മിലെ ഉൻകോ ട്രാൻസ്പെറൻ്റ്ലി സ്കാൻ കോപ്പി കെ മാധ്യമ സേ ഉൻകി ആൻസർ ഷീറ്റ് ഉൻകി ഹാത്ത് മേ ആയേ യേ ഒഎസ്എം കി വ്യവസ്ഥ പഹലി ബാർ ദേശ് മേ സി ബി എസ് ഇ നേ ഇസ്കോ പ്രയോഗ് കിയാ ഉസ്മേ കുഛ് വിസംഗതി ധ്യാൻ മേ ആ രഹി ഇസ്കോ മേ ദായിത്വ ലേതാ ഹൂം ഉസ്കോ ഇസേ ഠീക് കരാ ജായേ ഹം ഏക് ഭി വിദ്യാർത്ഥി കി അൺആൻസർഡ് ക്വാരി കോ അസമാധിത് നഹീ ഛോഡേംഗെ.
0: 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയും നടക്കും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വസതിയിലെത്തി കണ്ട ശേഷം തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു ഡി ജി പി. ഇ ഡി റെയ്ഡിൽ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നതിൽ നിന്നും സർക്കാർ പിന്നോട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ.

0: ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ 340 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി സുരക്ഷാ സേനയ്ക്ക് 600 ഹെക്ടർ ഭൂമി കൈമാറിയ പശ്ചിമബംഗാൾ സർക്കാരിനെ അഭിനന്ദിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. പശ്ചിമബംഗാളിലേക്കുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം തടയാൻ നടപടികൾ തുടർന്ന് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ചുമതലയേറ്റ ശേഷം കൊണ്ടുവന്ന ഡിറ്റക്ട് ഡിലീറ്റ് ഡിപ്പോർട്ടേഷൻ പദ്ധതി പ്രകാരം നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തി നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയാണ്. നോർത്ത് 24 പർഗാനാസിലെ കേന്ദ്രങ്ങളിൽ നാടുകടത്തിൽ കാത്തിരിക്കുന്ന 350 പേരാണ് താമസിക്കുന്നത്. ഇതോടനുബന്ധിച്ച് അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഭാവി സാങ്കേതിക മുന്നേറ്റത്തിന് അനുയോജ്യമായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായി വ്യാവസായിക മേഖലയുമായി ചേർന്ന് നിർമ്മിത ബുദ്ധി പാഠ്യപദ്ധതി പുതുക്കാൻ കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രി അശ്വനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹിയിൽ എഐ പാഠ്യപദ്ധതി കർമ്മസമിതി ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. വ്യവസായ മേഖലയുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സഹകരണം ശക്തിപ്പെടുത്തുക, എഐ വിദ്യാഭ്യാസത്തെ കൂടുതൽ പ്രായോഗികമാക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. പ്രശസ്ത ഉറുദു സാഹിത്യകാരൻ ബഷീർ ബദ്ര മധ്യപ്രദേശിലെ ഭോപ്പാലിൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. പരമ്പരാഗത കവികളിൽ നിന്ന് വ്യത്യസ്തമായി ഉറുദു കവിതയ്ക്ക് പുതിയ സ്വത്വം നൽകിയ കവിയായിരുന്നു ബഷീർ ബദ്ര. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് നാളെ കൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31 മൻ കി ബാത്തിന്റെ 134 പതിപ്പ്. സ്ലോവേനിയൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജാനസ് ജൻസയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ താൽപര്യപ്പെടുന്നതായും ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛ് ഭാരത് മിഷൻ 2.0 മികച്ച രീതിയിൽ നടപ്പാക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ചേർന്ന 51 പ്രഗതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 30,000 കോടിയിലധികം രൂപയുടെ 7 നിർണായക അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പ്രധാനമന്ത്രി അവലോകനം ചെയ്തു. മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള മരുന്നുകൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ജൻ ഔഷധി. സാധാരണക്കാർക്ക് ജൻ ഔഷധി മെഡിക്കൽ ഷോപ്പുകൾ വഴി ഏറെ പ്രയോജനം ലഭിച്ചതായി കോട്ടയം കുമാരനെല്ലൂർ സ്വദേശിനി സ്മിത സനിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: നാള് നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് ഷോപ്പ് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ബ്രാൻഡഡ് മെഡിസിൻസിന്റെ ഒരു 80% വിലക്കുറവില് ജനങ്ങൾക്ക് മെഡിസിൻ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് ജനൌഷധി മെഡിസിൻ, അതും ഗുണമേന്മയുള്ള മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നത് ഒരു ഇതിന്റെ ഒരു മേന്മയായിട്ട് നമുക്ക് എപ്പോഴും പറയേണ്ടതാണ്. സാധാരണ ഉപയോഗിക്കുന്ന ഇൻസുലിൻ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട്. സെയിൽ അനുസരിച്ചുള്ള ഇൻസെന്റീവും നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
0: സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യ. പുരുഷ സിംഗിൾസിൽ ലക്ഷ്യ സെന്നും വനിതാ സിംഗിൾസിൽ PV സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ എത്തി. പുരുഷ ഡബിൾസ് ജോഡികളായ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗരെഡ്ഡി, മിക്സഡ് ഡബിൾസ് സഖ്യം ധ്രുവ് കപില, തനിഷ ക്രാസ്റ്റോ എന്നിവരും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഇംഗ്ലണ്ടിലെ ജെംസ്ഫോർഡിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 11 മത്സരം. 3 മത്സര പരമ്പരയിൽ ഹർമൻ പ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുക. വനിതാ T20 ലോകകപ്പിന് മുൻപുള്ള ഇന്ത്യയുടെ അവസാന പരമ്പരയാണ് ഇത്. IPL ക്രിക്കറ്റിൽ നാളെ നടക്കുന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. നാളത്തെ മത്സരത്തിൽ വിജയിക്കുന്ന ടീം കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് IPL ഫൈനൽ. കേരളത്തിൽ June 1 വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ, തെക്ക് കിഴക്കൻ അറബിക്കടൽ, ലക്ഷദ്വീപ് മേഖല, ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലേക്ക് തെക്കുപടിഞ്ഞാറൻ കാലവർഷം മുന്നേറാൻ സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 രൂപയിലധികം വിതരണം ചെയ്തു. കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തുക അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ അറിയിച്ചു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സൈപ്രസിൽ ജിംനിച്ച് യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ അൽബാറസുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും സ്പെയിനും തമ്മിലുള്ള വ്യാപാരം, സാങ്കേതിക വിദ്യ, പ്രതിരോധം എന്നിവ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. നിലവിലുള്ള ആഗോള പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള അൽബാറസിന്റെ അഭിപ്രായങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് നാളെ തുടക്കമാകും. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെന്ന സൂചന. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണയ പ്രക്രിയ സംബന്ധിച്ച എല്ലാ പരാതികളും പരിഹരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. കേരളത്തിൽ June 1 ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റണിൽ മുന്നേറ്റവുമായി ഇന്ത്യ. ലക്ഷ്യ സെന്നും പി വി സിന്ധുവും ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഹായ്, എൻ്റെ പേര് അമീറ, ഞാൻ പി ടി എം കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ ബി എഡ് സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് വിശ്വാസം സിനിമയിലെ കണ്ണാനെ കണ്ണെന്ന പാട്ട് എൻ്റെ ഇളയമോള് അബീഹയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എന്റെ പേര് എ ബി ക്ലെമന്റ് എസ് എഫ് എന്നാണ്. ഞാൻ ബി എഡ് വിദ്യാർത്ഥിയാണ്, പി ടി എം കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ, മരുതൂർ കോണം. അപ്പോൾ ഞാൻ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഞങ്ങളെ കോളേജിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടിയും അധ്യാപകർക്കും വേണ്ടിയാണ്. സുഡാനി ഫ്രം നൈജീരിയയിലെ കിനാവ് കൊണ്ടൊരു കളിമൊരു

എൻ്റെ പേര് നീലിമ ഞാൻ കാട്ടാക്കടയിൽ നിന്നാണ് വരുന്നത് എനിക്കൊരു മോളുണ്ട് ചാരു എന്നാണ് പേര് അപ്പോൾ ചാരുവിന് വേണ്ടിയിട്ടാണ് സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ആഴക്കടലിൻ്റെ അങ്ങേക്കടൽ എന്നുള്ള സോങ് ചാന്ത് പൊട്ട് എന്ന ഫിലിമിൽ ആ സോങ്ങാണ് ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: അമാനസം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: നാം നമ്മോട് തന്നെ സംസാരിക്കുന്ന രീതിയെ മാറ്റിമറിക്കുന്നത് വഴി തലച്ചോറിലെ സ്ട്രെസ് റെസ്പോൺസ് സംവിധാനത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഇതിനെ കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്നാണ് വിളിക്കുന്നത്. നമ്മുടെ മനസ്സിനുള്ളിലെ സംഭാഷണങ്ങൾ കേവലം ചിന്തകളല്ല, അവ നമ്മുടെ ശരീരത്തിന്റെ ജൈവിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന കൽപ്പനകളാണ്. എനിക്ക് ആകെ വട്ടാകുന്നു, അല്ലെങ്കിൽ എല്ലാം കുഴഞ്ഞു മറിഞ്ഞു എന്ന് നാം പറയുമ്പോൾ തലച്ചോറ് അതിനെ ഒരു അപകട സൂചനയായി കണക്കാക്കുന്നു. നാം അമിതമായ സമ്മർദ്ദത്തിലാണെന്ന് സ്വയം പറയുമ്പോൾ തലച്ചോറിലെ അമിഗ്ഡല ഉണരുകയും ശരീരം മുഴുവൻ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിനെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഇത് യുക്തിപൂർവം ചിന്തിക്കാനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുന്നു. എന്നാൽ എനിക്കിപ്പോൾ വേണ്ടത് വ്യക്തമായ പ്ലാനിങ്ങും സംവിധാനത്തിലുള്ള നീക്കവുമാണ് എന്ന് ബോധപൂർവം ചിന്തിക്കുമ്പോൾ തലച്ചോറിലെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് സജീവമാകുന്നു. ഇത് അമിഗ്ഡലയെ ശാന്തമാക്കാൻ സഹായിക്കുന്നു. എനിക്ക് ഒന്നിനും സമയമില്ല എന്ന ചിന്ത തലച്ചോറിനെ മരവിപ്പിക്കുന്നു. ഇതൊന്നും എന്നെ കൊണ്ട് തീർക്കാൻ കഴിയില്ല എന്നതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം ഞാനിപ്പോൾ ചെയ്യും, ബാക്കിയുള്ളവ പിന്നീട് ആലോചിക്കാം എന്നിങ്ങനെയുള്ള വാക്കുകൾ തലച്ചോറിന് സുരക്ഷിതത്വത്തിന്റെ സന്ദേശം നൽകുന്നു. ഇതോടെ വിവരങ്ങൾ കൂടുതൽ ചിട്ടയോടെ ക്രമീകരിക്കാൻ തലച്ചോറിന് സാധിക്കുന്നു. നാം ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് നമ്മുടെ നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കാനോ ശാന്തമാക്കാനോ ഉള്ള കഴിവുണ്ട്. സാവധാനം, ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയ വാക്കുകൾ പറയുമ്പോൾ തലച്ചോറിലെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷനുകൾ ഉണരുകയും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് മാനസിക തളർച്ച കുറയ്ക്കാൻ ഉത്തമമാണ്. ഇത്തരത്തിലുള്ള ഇന്റൻഷണൽ സെൽഫ് ടോക്ക് ഒരു ശീലമാക്കുന്നത് വഴി സ്ട്രെസ് കുറയുമ്പോൾ വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള തലച്ചോറിന്റെ ശേഷി കൂടുന്നു. പ്രതിസന്ധികളിൽ പെട്ടെന്ന് തളരാതെ ശാന്തമായിരിക്കാൻ സാധിക്കുന്നു. കാര്യങ്ങളെ വ്യക്തതയോടെ കാണാനും മുൻഗണനാക്രമം നിശ്ചയിക്കാനും കഴിയുന്നു. നിങ്ങളുടെ മനസ്സിനോടുള്ള സംസാരം മാറുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന്റെ പ്രവർത്തന രീതിയും മാറുന്നു. അമിത ഭാരം തോന്നുമ്പോൾ വാക്കുകളിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ സമാധാനത്തിലേക്കും കാര്യക്ഷമതയിലേക്കുമുള്ള വലിയ ചുവടുവയ്പ്പുകളായി മാറും.
2: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ഓർമ്മകളുടെ പുനർനിർമ്മാണത്തെക്കുറിച്ച് കേൾക്കാം.

നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതും എന്നാൽ ഏറ്റവും ദുരൂഹവുമായ ഒരു പ്രതിഭാസമാണ് ഓർമ്മ. ഓർമ്മ എന്നത് ഒരു ടേപ്പ് റെക്കോർഡർ പോലെ സംഭവിച്ച കാര്യങ്ങൾ അതേപടി സൂക്ഷിക്കുന്ന ഒന്നാണ് എന്നാണ് നമ്മളിൽ പലരും വിശ്വസിക്കുന്നത്. എന്നാൽ ആധുനിക ന്യൂറോ സയൻസ് പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾ ഓർമ്മിക്കുന്ന ഓരോ കാര്യവും സത്യത്തിൽ നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു പുനർനിർമ്മാണമാണ്. ഓരോ തവണ ഓർമ്മിക്കുമ്പോഴും അത് എഡിറ്റ് ചെയ്യപ്പെടുകയും മാറ്റം വരുത്തുകയും ചെയ്യുന്ന ഒരുതരം സിനിമയുടെ നിർമ്മാണ പ്രക്രിയ പോലെയാണ് അത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഓർമ്മകൾ എങ്ങനെയാണ് തലച്ചോറിലെ വിവിധ ഭാഗങ്ങൾ ചേർന്ന് രൂപപ്പെടുത്തുന്നതെന്നും എന്തുകൊണ്ടാണ് ഈ പ്രക്രിയയിൽ മിഥ്യാധാരണകൾ ഉണ്ടാകുന്നത് എന്നതുമാണ്. നമ്മുടെ ഓർമ്മകളെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട അടിസ്ഥാന സത്യം ഇതാണ്: ഓർമ്മകൾ ഒരിക്കലും മാറ്റമില്ലാത്ത ഒരു റെക്കോർഡിംഗ് അല്ല. നമ്മുടെ കുട്ടിക്കാലത്തെ ഒരു സംഭവമോ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു സംഭാഷണമോ നിങ്ങൾ ഓർക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഒരു പഴയ ഫയൽ തുറക്കുകയല്ല ചെയ്യുന്നത്, പകരം തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഓർമ്മകളുടെ ശകലങ്ങളെ അഥവാ ഫ്രാഗ്മെന്റ്സിനെ ഒരുമിച്ച് ചേർത്ത് ആ സംഭവത്തെ പുനഃസൃഷ്ടിക്കുകയാണ്. ഈ പുനഃസൃഷ്ടിയിൽ പ്രധാന പങ്കുവഹിച്ച മൂന്ന് തലച്ചോറ് ഭാഗങ്ങൾ ഇവയാണ്: ഹിപ്പോകാമ്പസ്, പുതിയ ഓർമ്മകൾ രൂപീകരിക്കുന്നതിലും ഓർമ്മയുടെ ശകലങ്ങളെ ഒരുമിച്ച് ബന്ധിപ്പിക്കുന്നതിലും ഇതിന് പ്രധാന പങ്കുണ്ട്. അടുത്തത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, ചിന്ത, യുക്തി, ആസൂത്രണം എന്നിവയുടെ കേന്ദ്രം. ഓർമ്മകൾ പുനർനിർമ്മിക്കുമ്പോൾ വിട്ടുപോയ വിവരങ്ങൾ ഊഹിച്ചെടുത്ത് ചേർക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അടുത്തത് അമിഗ്ഡല, വികാരങ്ങളുടെ കേന്ദ്രം. ഓർമ്മകൾക്ക് വൈകാരികമായ നിറം നൽകുന്നതിലും ഭയം, സന്തോഷം തുടങ്ങിയ വികാരങ്ങളെ സംഭവിച്ച സംഭവവുമായി ബന്ധിപ്പിക്കുന്നതിലും ഇത് പങ്കാളിയാകുന്നു. ഈ മൂന്ന് ഭാഗങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഒരു പഴയ അനുഭവം വീണ്ടും ഓർത്തെടുക്കാൻ

0: സാധിക്കുന്നത്. ഒരു ഓർമ്മ എങ്ങനെയാണ് തലച്ചോറിൽ രേഖപ്പെടുത്തുന്നതും പിന്നീട് എങ്ങനെയാണ് അത് ഓർമ്മിച്ചെടുക്കുന്നതെന്നും നോക്കാം. ഒരു സംഭവം നടക്കുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും, അതായത് കാഴ്ച, ശബ്ദം, മണം, സ്പർശം, അനുഭവിച്ച വികാരം എന്നിവ, തലച്ചോറിന്റെ വിവിധ കോർട്ടിക്കൽ ഏരിയകളിൽ വേർതിരിച്ച് സൂക്ഷിക്കുന്നു. ഉദാഹരണത്തിന്, ഒരാളുടെ മുഖം കാഴ്ചയുമായി ബന്ധപ്പെട്ട ഭാഗത്തും കേട്ട സംഭാഷണം ശബ്ദവുമായി ബന്ധപ്പെട്ട ഭാഗത്തും. ഈ എല്ലാ ശകലങ്ങളെയും ഒരു ഏകീകൃത ഓർമ്മയായി ബന്ധിപ്പിക്കുന്ന ജോലി ചെയ്യുന്നത് ഹിപ്പോകാമ്പസ് ആണ്. ഒരു വലിയ പസിലിലെ കഷണങ്ങൾ പോലെ അവ അവിടെ ചിതറിക്കിടക്കുന്നു. നിങ്ങൾ ഒരു ഓർമ്മയെ തിരികെ വിളിക്കുമ്പോൾ ഈ ചിതറിക്കിടക്കുന്ന ഭാഗങ്ങൾ വീണ്ടും ഒരുമിച്ച് കൂട്ടിച്ചേർക്കുന്നു. തലച്ചോറ് പഴയ ന്യൂറൽ പാറ്റേണുകളെ സജീവമാക്കുന്നു. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. ഓർമ്മകൾ തിരികെ വിളിക്കുന്ന ഈ പ്രക്രിയ ഓർമ്മകളെ എഡിറ്റ് ചെയ്യാനുള്ള സാധ്യത തുറന്നിടുന്നു. ഓർമ്മയിലെ ചില ഭാഗങ്ങൾ മാഞ്ഞുപോയെങ്കിൽ നിങ്ങളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആ വിടവുകൾ നികത്തും. ഇത് സംഭവിക്കുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ അനുമാനങ്ങൾ, ഭാവനകൾ, പ്രതീക്ഷകൾ, അല്ലെങ്കിൽ ആ സംഭവത്തെക്കുറിച്ച് പിന്നീട് മറ്റൊരാൾ പറഞ്ഞു കേട്ട കാര്യങ്ങൾ എന്നിവ ഉപയോഗിച്ചായിരിക്കും. ഇവിടെ യഥാർത്ഥ സംഭവം എന്തായിരുന്നു എന്നതിനേക്കാൾ എന്തായിരിക്കാനാണ് സാധ്യത എന്നതിനാണ് തലച്ചോറ് മുൻഗണന നൽകുന്നത്. ഈ പുനർനിർമ്മാണമാണ് യഥാർത്ഥ ഓർമ്മയെ മാറ്റാനുള്ള ആദ്യത്തെ പടി. ഒരു ഓർമ്മയെ പുനർനിർമ്മിച്ച ശേഷം എന്ത് സംഭവിക്കുന്നു? ഒരു ഓർമ്മ നിങ്ങൾ ഓർത്തെടുത്ത ശേഷം തലച്ചോറ് അതിനെ വീണ്ടും സൂക്ഷിക്കുന്ന പ്രക്രിയയാണ് റീകൺസോളിഡേഷൻ. ഈ ഘട്ടത്തിൽ ഹിപ്പോകാമ്പസിലും അമിഗ്ഡലയിലും നടക്കുന്ന പ്രോട്ടീൻ എന്ന പ്രക്രിയ അത്യന്താപേക്ഷിതമാണ്. നമ്മൾ പുനർനിർമ്മിച്ച മാറ്റം വരുത്തിയ പതിപ്പാണ് തലച്ചോറ് വീണ്ടും സൂക്ഷിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു ഓർമ്മയെ എത്ര തവണ ഓർമ്മിക്കുന്നുവോ അത്രയും തവണ അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യതയുണ്ട്. ഓരോ ഓർമ്മിക്കലും യഥാർത്ഥ സംഭവത്തിൽ നിന്ന് കുറച്ചുകൂടി അകലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. നമ്മുടെ ഓർമ്മകളെ അപ്ഡേറ്റ് ചെയ്യാനും മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഇതേ വഴക്കമാണ് അഥവാ പ്ലാസ്റ്റിസിറ്റി ആണ് ഓർമ്മകളെ വികലമാക്കാനും കാരണമാകുന്നത്. നിങ്ങൾ ഒരു സുഹൃത്തിനോട് ഒരു സംഭവം പറയുമ്പോൾ അയാൾ അതിലെ ഒരു ചെറിയ ഭാഗം തെറ്റായി ഓർത്തെടുക്കുകയോ മറ്റൊരു രീതിയിൽ വിവരിക്കുകയോ ചെയ്തെന്നിരിക്കട്ടെ, നിങ്ങളുടെ തലച്ചോറ് ഈ പുതിയ സൂചനയെ സ്വീകരിക്കുകയും അതിനെ നിങ്ങളുടെ ഓർമ്മയുടെ പുനർനിർമ്മാണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. കാലക്രമേണ ഈ ചെറിയ മാറ്റങ്ങൾ ഒന്നായി ചേർന്ന് യഥാർത്ഥ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുതിയ ഓർമ്മയായി രൂപപ്പെടാം. നിങ്ങൾക്ക് തെറ്റായ ഓർമ്മകൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ കള്ളം പറയുന്നത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. വിട്ടുപോയ വിവരങ്ങളെ യുക്തിപരമായി പൂരിപ്പിക്കാൻ അത് ശ്രമിക്കുന്നു. പക്ഷേ ആ പൂരിപ്പിക്കൽ എല്ലായ്പ്പോഴും കൃത്യമായിരിക്കില്ല. മിഥ്യാധാരണകളെക്കുറിച്ചുള്ള ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വസ്തുത എന്താണെന്ന് അറിയാമോ? യഥാർത്ഥ ഓർമ്മകളെപ്പോലെ തന്നെ അവയ്ക്കും തീവ്രത ഉണ്ടാകും. ഫങ്ഷണൽ MRI ഉപയോഗിച്ച് നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് നമ്മളൊരു തെറ്റായ ഓർമ്മ ഓർക്കുമ്പോൾ തലച്ചോറിൽ യഥാർത്ഥ ഓർമ്മ ഓർക്കുമ്പോൾ സജീവമാകുന്ന അതേ ഭാഗങ്ങൾ തന്നെയാണ് സജീവമാകുന്നത് എന്നാണ്. നമ്മുടെ അമിഗ്ഡല മിഥ്യാധാരണകളെ ശക്തമായ വികാരങ്ങൾ, അതായത് സന്തോഷം, ഭയം, ദേഷ്യം എന്നിവ നൽകി പിന്തുണയ്ക്കും. അതുകൊണ്ടാണ് തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടാലും ചില ഓർമ്മകൾ നിങ്ങൾക്ക് അത്രയധികം വ്യക്തവും വൈകാരികമായി തീവ്രവും ആയി തോന്നുന്നത്. നിങ്ങൾ ആ ഓർമ്മയെ പൂർണ്ണമായി വിശ്വസിച്ചു പോകും. നീതിന്യായ വ്യവസ്ഥകളിൽ പോലും ദൃക്സാക്ഷികളുടെ മൊഴികൾ വിശ്വസനീയമല്ലെന്ന് വരാനുള്ള പ്രധാന കാരണം ഈ ഓർമ്മയുടെ വഴക്കമാണ്. ഓർമ്മകൾ വളരെ എളുപ്പത്തിൽ തെറ്റിദ്ധരിക്കപ്പെടാം. നമ്മുടെ തലച്ചോറ് ഒരു അത്ഭുതമാണ്. അത് ഒരു ടേപ്പ് റെക്കോർഡറല്ല, മറിച്ച് ഒരു കഥാകാരനാണ്. ഓരോ തവണ കഥ പറയുമ്പോഴും അത് കൂടുതൽ സമ്പന്നവും എന്നാൽ കൂടുതൽ വികലവും ആകാം. ഓർമ്മകൾ പൂർണ്ണമായും വിശ്വസനീയമല്ല എന്ന തിരിച്ചറിവ് മറ്റുള്ളവരുടെ ഓർമ്മകളെയും നമ്മുടെ സ്വന്തം ഓർമ്മകളെയും വിമർശനാത്മകമായി സമീപിക്കാൻ നമ്മെ പഠിപ്പിക്കണം. നമ്മുടെ ജീവിതം എന്നത് ഓരോ നിമിഷവും നാം പുനർനിർമ്മിക്കുകയും മാറ്റിയെഴുതുകയും ചെയ്യുന്ന ഒരു വലിയ ഓർമ്മ പുസ്തകമാണ് എന്ന് മറന്നുപോകരുത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി. അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ വീണാജി തിലക്. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന മാനസിക രോഗത്തെ പറ്റിയാണ്. ഇത് ഗുരുതര സ്വഭാവമുള്ള ഒരു മാനസിക രോഗമാണ്. ലോകമെമ്പാടും സ്കിസോഫ്രീനിക് പേഷ്യൻസിനെ കാണാറുണ്ട്. ലോകമെമ്പാടുള്ള ജനതയുടെ ഏതാണ്ട് 1% ആളുകൾക്കാണ് ഈ സ്കിസോഫ്രീനിയ രോഗം വരുന്നത്. പലതരത്തിലുള്ള സ്കിസോഫ്രീനിയ രോഗികളുണ്ട്. പാരനോയിഡ്, സ്കിസോയിഡ്, അൺഡിഫറൻഷിയേറ്റഡ് റെസിഡ്യൂൽ, ഇങ്ങനെ പലതരം സ്കിസോഫ്രീനിക് പേഷ്യൻസ് ഉണ്ട്. അല്ല, നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ കാണുന്നത് പാരനോയിഡ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട രോഗം ആണ്. സ്കിസോഫ്രീനിയ സാധാരണഗതിയിൽ അഡോളസന്റ് ഏജിലാണ്, ഒരു 10-ാം ക്ലാസ് 11-ാം ക്ലാസ് ഒക്കെ വരുമ്പോഴാണ് കുട്ടികൾക്ക് ഇത് തുടങ്ങുന്നത്. പിന്നെ അത് ഒരു ക്രോണിക് കോഴ്സാണ്, ഒരുപാട് കാലം നീണ്ടു നിൽക്കും. ചില ആളുകൾക്ക് ജീവിതകാലം മൊത്തം തന്നെ മരുന്നിൽ തുടരേണ്ടിയും വരും. പ്രധാനപ്പെട്ട സിംറ്റംസ് ഉറക്കം കുറയുക, ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ഹലൂസിനേഷൻസ്, ഇല്ലാത്ത ചിന്തകൾ, അബ്നോർമൽ ആയിട്ടുള്ള ചിന്തകൾ വരിക, എന്നുവെച്ചാൽ നമ്മളെ തോട്ട്സ് ഒക്കെ തെറ്റിപ്പോവുക, ചില ആളുകൾ ഒരു കാരണവും കൂടാതെ നമ്മളെ ശത്രുക്കളാണെന്ന് വിചാരിക്കുക, തുടങ്ങിയ രോഗലക്ഷണങ്ങളാണ് നമ്മൾ കാണുക. ഇങ്ങനെയൊക്കെ ആവുമ്പം കുട്ടിക്ക് പഠിത്തത്തിലെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാനൊന്നും പറ്റാതെ വരും. സാധാരണ വരുന്നത് ഈ ഹലൂസിനേഷൻസ് ആയിട്ട് തുടങ്ങും, ഇല്ലാത്ത ശബ്ദങ്ങൾ കേട്ട് തുടങ്ങും. അപ്പം കുട്ടി ക്ലാസ്സിലിരിക്കുമ്പോഴായിരിക്കും മിക്കപ്പോഴും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. അപ്പം കുട്ടിക്ക് ഇത് എന്താന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പം പിള്ളി ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് ഒരു കാരണം കണ്ടുപിടിക്കും, ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ടാണ്, എന്തെങ്കിലും ശുദ്ധ്രം ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എന്തെങ്കിലും ഞാൻ കഴിച്ചതിന് ശേഷം എനിക്കൊരു മാറ്റം വന്നു. അങ്ങനെ അപ്പാരന്റ് ഡെലൂഷൻ എന്ന് പറയുന്നൊരു സംഭവം, ഇല്ലാത്ത ചിന്ത, തെറ്റായ ചിന്ത വന്നു തുടങ്ങും. അത് പിന്നെ അങ്ങ് ഉറച്ചു പോകും. അത് പിന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോഴത്തേക്ക് പഠിത്തത്തിലുള്ള ശ്രദ്ധ കുറയും, പഠിത്തത്തിലേക്ക് പിന്നോക്കം പോവും, ഈ കുട്ടി തന്നെ ആരത്തും മിണ്ടാതാവും, റൂമി ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടും. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പേരൻസ് അത് ശ്രദ്ധിക്കുക. അങ്ങനെയും കുറച്ചു കാലം കൂടെ പോകുമ്പോഴാണ് നമ്മളത്തൊക്കെ എത്തുക, ട്രീറ്റ്മെന്റിന് വരിക. അപ്പത്തേക്ക് ഇത്തരം അസുഖങ്ങൾ നമ്മളെ സാധാരണ ജീവിതത്തിന് വേണ്ട കഴിവുകളിൽ ഒരുപാട് നമ്മളെ പിന്നോക്കം കൊണ്ടുപോകും. അക്കാഡമിക് സ്കിൽസ്, ബാക്കിയുള്ളവരുമായിട്ട് ഇടപെടുന്ന കാര്യങ്ങൾ, സോഷ്യൽ സ്കിൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം പിന്നോക്കം പോവും. അപ്പോഴത്തേക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങേണ്ടി വരും. പലതരം ട്രീറ്റ്മെന്റ് ഉണ്ട് ഇതിന്. ഏതൊക്കെയെന്ന് വെച്ചാൽ മരുന്നാണ് ഏറ്റവും പ്രധാനം. എന്ന് വെച്ചാൽ തലച്ചോറിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, പ്രത്യേകിച്ചും ഡോപ്പമീനിലുള്ള വ്യത്യാസം കാരണമാണ് ഈ ഡെലൂഷൻസ്, ഹലൂസിനേഷൻസ് മുതലായ സിംറ്റംസ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ മരുന്ന്, അതെല്ലാം റീപ്ലേസ് ചെയ്യാനുള്ള മരുന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കണം. അത് പലപ്പോഴും ദീർഘകാലം കൊടുക്കേണ്ട ആവശ്യം വരും. പിന്നെ പലതരം മരുന്നുകളുണ്ട്. ചില പേഷ്യൻസ് ഇത് വയലൻസ് കാണിക്കും, ഭയങ്കരമായിട്ട് ബഹളം, ആളുകളെ ഉപദ്രവിക്കൽ, അവരെ പേടി കൊണ്ടായിരിക്കും പലപ്പോഴും. എന്നാലും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് നമ്മൾ അതിനുവേണ്ടി ചിലപ്പോൾ ECT കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ സെല്ലിൽ അടയ്ക്കേണ്ടി വരും കുറച്ച് ദിവസത്തേക്ക്. ഒരു ലോങ് ടേം ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടേയിരിക്കണം. പിന്നെ അടുത്ത് ചെയ്യാവുന്ന ചികിത്സയാണ് സൈക്കോതെറാപ്പി. എന്നുവെച്ചാൽ വീട്ടിൽ പ്രത്യേകിച്ചും ഈ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സ്, അവർ വളരെയേറെ വിഷമിച്ചിട്ടുണ്ടാവും നമ്മളടുത്ത് വരുമ്പോഴത്തേക്ക്. നല്ല പഠിച്ചു വന്നൊരു കുട്ടി അപ്പം പഠിക്കാതാവുന്നു. അപ്പം ഇങ്ങനൊരു ഡയഗ്നോസ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര പ്രയാസമാണ്. അപ്പം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അന്നേരം നല്ലൊരു കൗൺസിലിംഗ് അവർക്കും ആവശ്യം വരും. പിന്നെ ഈ കുട്ടിക്ക് ഇൻസൈറ്റ്, നമുക്ക് അസുഖമാണ് എന്നുള്ളൊരു ബോധ്യം വരുന്നതനുസരിച്ച് നമ്മളിങ്ങനെ മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കണം. പതിയെ പതിയെ ഈ രോഗിക്കും അത് മനസ്സിലാക്കിയെടുക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ രോഗികൾ ഈ ചികിത്സയിൽ ഉറച്ചു നിൽക്കുകയും നമുക്ക് അവരെ സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പറ്റും. അല്ലെന്നുള്ളവർ സമൂഹത്തിലേക്ക് പിന്നെ തിരിച്ചു വരാൻ അവർക്ക് ഭയങ്കര പ്രയാസമാണ്. പിന്നെ യഥാസമയം ചികിത്സയൊന്നും കിട്ടിയിട്ടില്ല, അവരുടെ രോഗം ഇങ്ങനെ ക്രോണിക്കായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയും അവർക്ക് സമൂഹത്തിലേക്ക് തിരിച്ച് ജീവിക്കാനുള്ള കഴിവ് കുറഞ്ഞു വരികയും ചെയ്യുന്നവരെ പുനരധിവസിപ്പിക്കാൻ റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് പ്രധാനമായും ഉള്ള ചികിത്സാ രീതികൾ.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. ഒൻപത് അഞ്ച് 2012. എന്റെ ക്ലിനിക്കിന്റെ വാതിൽക്കൽ നിന്ന് വിറയ്ക്കുന്ന കൈകളോടെ അങ്ങനെ നോക്കി നിൽക്കുന്ന രാഘവൻ പിള്ളയെ ഞാൻ നോക്കിയപ്പോൾ അതൊരു സാധാരണ വാർദ്ധക്യ സഹജമായ പ്രശ്നമായിരിക്കുമെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. എന്നാൽ കൂടെ വന്ന മകൻ സുരേഷിന്റെ കണ്ണുകളിലെ നിസ്സഹായാവസ്ഥ മറ്റൊന്നാണ് പറഞ്ഞിരുന്നത്. ഡോക്ടർ, അച്ഛൻ ആരെയും വീടിനുള്ളിൽ കയറ്റുന്നില്ല. ആ വീടിപ്പോൾ മനുഷ്യർക്ക് താമസിക്കാൻ കൊള്ളാത്ത ഒരിടമായി മാറി. സുരേഷ് പറഞ്ഞു, അതിൽ പരിഹാസമുണ്ടായിരുന്നു, വിഷമമുണ്ടായിരുന്നു. സത്യത്തിൽ അതൊരു വലിയ വീടായിരുന്നു. പക്ഷെ രാഘവൻ പിള്ള അവിടെ ജീവിക്കുകയല്ല, മറിച്ച് താൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു വസ്തുക്കളുടെ കാടിനുള്ളിൽ, അങ്ങനെ പറയാനേ പറ്റൂ, വസ്തുക്കളുടെ കാട്, അതിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പഴയ പത്രക്കെട്ടുകൾ, പൊട്ടിയ പ്ലാസ്റ്റിക് കുപ്പികൾ, വർഷങ്ങൾക്ക് മുമ്പ് കേടായ റേഡിയോ, അതിന്റെ സ്പെയർ പാർട്സുകൾ, എന്തിന് ഉണങ്ങിയ ഭക്ഷണ പൊതികൾ വരെ അവിടെ കുന്നുകൂടി കിടന്നു. സാധാരണക്കാർ ഇതിനെ വെറും അടുക്കും ചിട്ടയും ഇല്ലായ്മ എന്ന് വിളിക്കുമെങ്കിലും മനഃശാസ്ത്രത്തിന് ഇതൊരു ഗുരുതരമായ അവസ്ഥയാണ്. സുരേഷ് പറഞ്ഞത് അച്ഛൻ എന്തോ മാനസികമായ വലിയ പ്രശ്നമെന്നാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വേസ്റ്റ് വാരി മുറി നിറയ്ക്കുമോ? ഉപയോഗശൂന്യമായ വസ്തുക്കൾ പോലും കളയാൻ തോന്നുന്ന തീവ്രമായ വൈമുഖ്യമാണിത്. അതായത് അവർക്ക് കളയാൻ തോന്നില്ല. ഓരോ വസ്തുവിനോടും ഇവർക്ക് അമിതമായ വൈകാരിക ബന്ധമുണ്ടാകും. അത് കളയുന്നത് സ്വന്തം ശരീരത്തിന്റെ ഒരു ഭാഗം മുറിച്ചു മാറ്റുന്നതുപോലെ വേദനാജനകമായി അവർക്ക് അനുഭവപ്പെടുന്നു. ഞാൻ രാഘവൻ പിള്ളയോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം താൻ ശേഖരിച്ചു വെച്ച ഓരോ വസ്തുവിനെയും ന്യായീകരിച്ചു. ഡോക്ടർ, ഈ പഴയ ടോർച്ച് നോക്കൂ, ഇതിന്റെ സ്വിച്ച് നന്നാക്കിയാൽ ഇത് ഇനിയും തെളിയും. ഈ പത്രങ്ങൾ, ഇതിലൊക്കെ എത്രയോ അറിവുകളുണ്ട്, വാർത്തകളുണ്ട്, ഞാൻ കടന്നുപോകുന്ന ബാല്യ കൗമാരങ്ങളുടെ അവസ്ഥാന്തരങ്ങളുണ്ട്. ഇതൊക്കെ വെറുതെ എറിഞ്ഞു കളയാൻ എനിക്ക് തോന്നുന്നില്ല. ഇവർക്കിതൊക്കെ ചവറാണ്, പക്ഷെ എനിക്ക് ഇത് വളരെയേറെ വിലയുള്ള വസ്തുക്കളാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരുതരം ഭയമുണ്ടായിരുന്നു. ആ പഴയ വസ്തുക്കൾ അദ്ദേഹത്തിന് വെറും പാഴ് വസ്തുക്കളല്ല, മറിച്ച് തന്റെ ഭൂതകാലത്തെ മുറുകെ പിടിക്കാനുള്ള മാലാഖമാരായിരുന്നു. ഒറ്റപ്പെടലിൽ നിന്നും ഏകാന്തതയിൽ നിന്നും രക്ഷപ്പെടാൻ അദ്ദേഹം കണ്ടെത്തിയ മാർഗം. ഹോർഡിംഗ് ഡിസോർഡർ എന്ന് കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഹോർഡിംഗ് ഡിസോർഡർ ചികിത്സിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം

മറ്റെല്ലാം ചരാചരങ്ങളായി വേർതിരിച്ച് കാണാൻ കഴിയണം. പതിയെ പതിയെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ തുടങ്ങി. ചരാചരങ്ങളുടെ പ്രാധാന്യം എന്തെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു. ഏറ്റവും ആവശ്യമുള്ളതും തീരെ ആവശ്യമില്ലാത്തതും തരംതിരിക്കാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചു. കളയാൻ പഠിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അതെ, രാഘവൻപിള്ളയുടെ കാര്യങ്ങൾ പൂർണ്ണമായി പറയുന്നതിനു മുമ്പ് പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്, കളയാൻ പഠിക്കുക ഒരു വലിയ കാര്യമാണ്. ഞാനതിനൊരു ഉദാഹരണം പറയട്ടെ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുക്കളയെക്കുറിച്ച് ചിന്തിക്കൂ. നിങ്ങൾക്ക് കാണാം പാത്രങ്ങൾ, എത്രയോ എത്രയോ പാത്രങ്ങൾ. ഈ പാത്രങ്ങളെ നിങ്ങൾക്കിപ്പോൾ രണ്ടായിട്ട് തിരിക്കാം, ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഉപയോഗിക്കാത്ത പാത്രങ്ങളും. അതെ, കുറച്ച് വിഷമമുണ്ടാവും, എങ്കിലും ഉപയോഗിക്കാത്ത പാത്രങ്ങൾ ആർക്കെങ്കിലും ഉപയോഗിക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കൂ, അതല്ലെങ്കിൽ അവ നല്ല വിലയ്ക്ക് ആക്രിക്കടക്കി കൊടുക്കൂ. ഇനി നിങ്ങളുടെ ഓരോ മുറിയിലേക്കും ചെല്ലൂ. അവിടെ ഇരിക്കുന്ന ഓരോ വസ്തുവായി എടുക്കൂ. ഇതിവിടെ ഇരുന്നിട്ട് എനിക്കോ ഈ വീട്ടിൽ മറ്റുള്ളവർക്കോ എന്തെങ്കിലും പ്രയോജനമോ സുഖമോ സന്തോഷമോ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെ, ഇല്ലെങ്കിൽ കളയൂ. ഇനി നിങ്ങളുടെ ചിന്തകളിലേക്ക് വരൂ. ഈ ചിന്തയും കൊണ്ട് നടന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ ചിന്ത കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നിങ്ങൾക്കിത് ഭാരമാണെങ്കിൽ ഈ ചിന്ത നിങ്ങൾ കളയൂ. അതുപോലെ വികാരങ്ങളിലേക്ക് വരൂ. ആവശ്യമില്ലാത്ത, മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാത്ത, സ്വന്തമായി ഭാരം മാത്രമുണ്ടാക്കുന്ന വികാരങ്ങളും ചുമന്നു നടന്നിട്ട് എന്തു കിട്ടാനാണ്? കളയൂ, കളയാൻ പഠിക്കൂ. അങ്ങനെ വസ്തുക്കളും വികാരങ്ങളും ചിന്തകളും ആവശ്യമില്ലാത്തത് എന്തും കളയുമ്പോൾ മനുഷ്യന് കിട്ടുന്ന മാനസിക ആരോഗ്യമുണ്ടല്ലോ, അത് വളരെ വലിയ ഒരു കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ പ്രിയ ശ്രോതാക്കളോട് പറയുന്നതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഘനത്തിൽ രാഘവൻ പിള്ളയെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായിരുന്നു ഞങ്ങളുടെ വിജയവും. ഓരോ വസ്തുവും കളയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വ്യായാമങ്ങളും, അതായത് മൈൻഡ്ഫുൾനെസ്സും രാഘവൻ പിള്ളയ്ക്ക് ഞങ്ങൾ നൽകി. സുരേഷിനോട് അച്ഛന്റെ സാധനങ്ങൾ അനുവാദമില്ലാതെ വലിച്ചെറിയരുത് എന്ന് നിർദ്ദേശിച്ചു. അത് അദ്ദേഹത്തിന് കൂടുതൽ വാശിയുണ്ടാക്കുകയുള്ളൂ. മാസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാഘവൻ പിള്ളയുടെ മുറിയിൽ സൂര്യപ്രകാശം വീണു തുടങ്ങി. ഞാൻ പറയട്ടെ, സത്യത്തിൽ ആ മുറിയിലല്ല, ആ മനസ്സിലാണ് സൂര്യപ്രകാശം വീണത്. അത് അദ്ദേഹത്തിന് വലിയ സന്തോഷമുണ്ടാക്കി. പത്രക്കെട്ടുകൾക്കിടയിൽ നിന്ന്, മറ്റു സാധന സാമഗ്രികൾക്കിടയിൽ നിന്ന് അദ്ദേഹം മനുഷ്യരിലേക്ക് മടങ്ങി വന്നു എന്ന് വേണം പറയാൻ. അതെ, വീട് വൃത്തികേടായി കിടക്കുന്നത് കേവലം മടി കൊണ്ടല്ല, ചിലപ്പോൾ അത് മനസ്സിന്റെ വിളിയാകാം. അമിതമായ ഈ ശേഖരണശീലം ഒരാളുടെ ജീവിതത്തെ തടവിലാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് ശകാരമല്ല, പരിഹാസവുമല്ല, പുച്ഛവുമല്ല, മറിച്ച് വിദഗ്ധമായ ചികിത്സയാണ്. രാഘവൻ പിള്ള സന്തോഷത്തോടെ, സാമൂഹിക ബന്ധങ്ങളോടെ, മാനസികാരോഗ്യത്തോടെ ജീവിക്കുന്നു എന്നറിയുമ്പോൾ എന്തൊരു സന്തോഷം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: യാത്രകൾ അങ്ങനെയാണ്, ഓരോരോ അനുഭവങ്ങൾ, സുഖദമായ യാത്രകൾ. അത്തരം യാത്രകൾ ആരാണ് ഇഷ്ടപ്പെടാത്തത്? കുഞ്ഞു യാത്രകളാണ് ഏറെ ഇഷ്ടം. ദീർഘദൂര യാത്രകളും ഇഷ്ടം തന്നെ, പക്ഷെ അതിൽ കഷ്ടപ്പാട് വന്നാൽ ഇഷ്ടം കുറയും. സമയത്ത് വണ്ടി കിട്ടാതെ വന്നാൽ, വിശന്നാൽ, നല്ല ഭക്ഷണം കിട്ടാതെ വന്നാൽ, വയറ് കേടായാൽ, അതെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. യാത്ര പരിക്ഷീണമാകാൻ അത് മതി. എന്നാലും എല്ലാം പ്ലാൻ ചെയ്തു പോയാൽ ഒരു സുഖം. ദീർഘദൂര യാത്രകൾ സുഖകരം. ഒരു തയ്യാറെടുപ്പുമില്ലാതെ ചുമ്മാ ഇറങ്ങി കാശിയിലും രാമേശ്വരത്തും പോകുമായിരുന്ന ഒരു ചങ്ങാതിയുണ്ട്. വെറുതെ വർത്തമാനം പറഞ്ഞു നിൽക്കുകയായിരിക്കും. പെട്ടെന്ന് പറയും, ഞാൻ പോണു. ഞങ്ങൾ ചോദിക്കും, എങ്ങോട്ട്? ഷിർദി വരെ, അല്ലെങ്കിൽ രാമേശ്വരം വരെ, അതുമല്ലെങ്കിൽ പുട്ടപ്പർത്തി വരെ. അവൻ്റെ ആ യാത്രകൾ, അത് കേൾക്കാൻ തന്നെ ഒരിഷ്ടം, അത്രമേലിഷ്ടം.

ഇതുവരെയുള്ള യാത്രകളിൽ ഏറ്റവും നല്ല യാത്ര ഏതായിരുന്നു? പുലിപ്പാറയിൽ പോയത്, അതോ അഗസ്ത്യാർകൂടം കയറിയതോ, അതുമല്ലെങ്കിൽ കാശ്മീരിലെത്തിയതോ, അതോ കൊണാർക്കിൽ സൂര്യക്ഷേത്രം കണ്ടതോ, തസ്രാക്കിൽ പോയതോ, ഗംഗാവിളക്കിന് സാക്ഷ്യം വഹിച്ചതോ, തിരുവില്ലോമലയിൽ പുനർജനി നൂണതോ, അതോ പൊന്മുടിയിൽ കോടമഞ്ഞിൽ അലിഞ്ഞതോ, കുമ്പളങ്ങിയിലെ ഇളം പച്ചയിൽ മനസ്സുവെച്ചതോ, അതോ നാഗാലാൻഡിലെ ചന്തകൾ, നേപ്പാളിലെ ബുദ്ധവിഹാരങ്ങൾ, സപ്താത്ഭുതങ്ങളിൽ ഉത്തുംഗമായ താജ്മഹൽ, നിലയ്ക്കൽ, കടപ്പുറങ്ങൾ, ആകാശവീഥികൾ, ഏയ് അതൊന്നുമല്ല. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ യാത്ര വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കാണാൻ ഗ്രാമത്തിൻ്റെ മണ്ണ് മണക്കുന്ന പച്ചപ്പിലേക്ക് വന്നതുതന്നെ. ആ യാത്ര അത്രമേയിൽ ഇഷ്ടം.

യാത്രകളിൽ തങ്ങി നിൽക്കുന്ന ഏറെ മുഖങ്ങളുണ്ടാവും എല്ലാവർക്കും. എന്നാലും തേഞ്ഞിപ്പലത്ത് നിന്ന് ചെനക്കലിലേക്കുള്ള യാത്ര, ബേബി സാറിനോടൊപ്പമുള്ള സായാഹ്ന സഞ്ചാരങ്ങൾ, ഭാസ്കര ഏട്ടൻ്റെ കവിതാ ഹോട്ടലിൽ നിന്ന് ചുടുചായയും പരിപ്പുവടയും കഴിക്കാൻ വേണ്ടിയുള്ള യാത്രകൾ, ബുദ്ധനെയും ആനന്ദിനെയും ഓർമ്മിപ്പിച്ചിരുന്ന യാത്രകൾ ഇഷ്ടം. ആ യാത്രകൾ അത്രമേലിഷ്ടം.

ഒറ്റയ്ക്കുള്ള തീവണ്ടി യാത്രകൾ ഒരു രസമാണ്. എ സി കമ്പാർട്ട്മെൻറ്റിലല്ല, ഒന്നുകിൽ തിരക്കില്ലാത്ത സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സ്ലീപ്പർ ക്ലാസ്സിൽ. ജനലിൻ്റെ അരികിലിരുന്ന് തീവണ്ടിക്ക് പുറത്തുള്ള രാത്രി കാണണം, അതൊരു സുഖമാണ്. പ്രധാന സ്റ്റേഷനുകളെക്കാൾ കാഴ്ച അങ്ങാടിപ്പുറം പോലുള്ള ചെറിയ ചെറിയ സ്റ്റേഷനുകൾ കാണും. ഫറോക്കിനേക്കാൾ കോഴിക്കോടിനേക്കാൾ ഏറെ ഇഷ്ടം പരപ്പനങ്ങാടിയാണ്. ഗ്രാമത്തിൻ്റെ നിറവും മണവുമുള്ള സ്റ്റേഷൻ. വെളുപ്പിനെ ചെല്ലുന്ന തീവണ്ടി പ്രഭാതത്തിൻ്റെ എല്ലാ ഹൃദ്യതയും പകർന്നു തരും. അവിടെ നിന്ന് തേഞ്ഞിപ്പലത്തേക്കുള്ള ബസ് യാത്ര, അതും ഇഷ്ടമാണ്, അത്രമേലിഷ്ടം.

യാത്രകളിൽ മായാതെ നിൽക്കുന്ന മറ്റൊന്ന് തസറാക്കിലേക്കുള്ള യാത്ര തന്നെ. എന്തൊക്കെ അനുഭവിച്ചുകൊണ്ടുള്ള യാത്ര! വഴിയരികിൽ നിന്ന് അള്ളാപ്പിച്ചമല്ലാക്ക അസ്സലാമു അലൈക്കും പറഞ്ഞു. ഏതോ ബസ് സ്റ്റോപ്പിൽ നിന്ന് മൈമുന കയറി. രവിയും അപ്പക്കിളിയും ഉറക്കമായിരിക്കാനാണ് സാധ്യത. പനമ്പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് കാണാം, കേൾക്കാം. വണ്ടി തസറാക്കിൽ നിന്നു. ആരാധനയുടെ 1000 നെടുവീർപ്പുകൾ. ചിതലിമലയ്ക്കപ്പുറത്ത് ആകാശം വിളറി നിൽക്കുന്നു. യാത്രയുടെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ വയ്യ. ഞാനിപ്പോൾ തസറാക്കിലാണ്. വായനയുടെ വസന്തം വാക്കുകൾ പെയ്യിപ്പിച്ച ഖസാക്കിലാണ് ഇഷ്ടം. എത്ര പറഞ്ഞാലും തീരാത്ത ഇഷ്ടം, അത്രമേലിഷ്ടം.

യാത്രകളിൽ മടുക്കാത്ത യാത്ര എപ്പോഴും അവളോടൊപ്പം നടന്ന യാത്രകളാണ്. അത് മൈലുകൾ നീണ്ടിട്ടില്ല, കൂടിപ്പോയാൽ ഒരു വയൽ വരമ്പോളം, അതുമല്ലെങ്കിൽ ഒരു കലുങ്ക് മുതൽ അപ്പുറം തോടിൻ്റെ പാലം വരെ. എന്നാലും അവളോടൊപ്പം അർത്ഥമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടുള്ള നടത്തകൾ. അവളായിരുന്നു എപ്പോഴും മുന്നിൽ. പിന്നാലെ നടന്ന് പ്രണയത്തിൻ്റെ കൗതുകം തീർത്ത ആ സഞ്ചാരങ്ങളേക്കാൾ മധുരതരവും ഹൃദ്യവുമായ യാത്രകൾ വേറെയുണ്ടായിട്ടില്ല. ഇഷ്ടം അത്രമേലിഷ്ടം.

എനിക്കറിയാം നീ അവിടെ ഉണ്ടെന്ന്. ലുക്ക്, ഐ ലവ് യു. ബിക്കോസ് ഓഫ് വിച്ച് ഐ ആം ലീവിംഗ്.

ഇന്നോ ഇന്നലെയോ അല്ല, 10-30 വർഷങ്ങൾക്ക് മുമ്പാണ് ചാങ്ങയിൽ നിന്ന് നടന്ന യാത്രകൾ. ചെറുകുളത്തേക്കും കമ്പനിമുക്കിലേക്കുമുള്ള യാത്രകൾ, വെയിലേറ്റ് നടന്ന യാത്രകൾ, മഴ നനഞ്ഞ് നടന്ന യാത്രകൾ. പിന്നെ എപ്പോഴാണ് യാത്രകൾ ഇല്ലാതായത്? ഇന്ന് ചാങ്ങയിൽ നിന്ന് കമ്പനിമുക്ക് വരെ നടക്കാൻ വയ്യ, കിഴക്കതിൽ മുക്ക് വരെ അലസമായി നടക്കാൻ തന്നെ വയ്യാന്നായി. എന്നാലും മിത്രയിലേക്ക് ക്രിക്കറ്റിൻ്റെ ഭ്രാന്തുമായി നടന്ന യാത്രകൾ, അതിനേക്കാൾ ആവേശഭരിതമായ യാത്രകൾ വേറെയില്ല തന്നെ. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ വെറുതെയിരിക്കുന്ന സായാഹ്നങ്ങളിൽ ചിലപ്പോൾ അവൻ വന്ന് വിളിക്കുന്നു. ആഴിമലയ്ക്കടുത്ത് നിരാമയയിൽ നമ്മൾ അന്ന് പറഞ്ഞ കല്ലുണ്ട് എന്ന് കേൾക്കുന്നു. പോയാലോ? ഒരു സായാഹ്നം സാർത്ഥകമാവുകയാണ്, സൗഹൃദത്തിൻ്റെ മഴ നനയുകയാണ്. ഞാനും അവനും അങ്ങനെ പോയ യാത്രകൾ, ശില്പങ്ങൾ കാണാൻ, മരങ്ങൾ കാണാൻ, പുഴകൾ കാണാൻ, വെറുതെ പോയ യാത്രകൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

എങ്ങോട്ട് പോയാലും അവളോടും മക്കളോടും പറഞ്ഞിട്ടേ പോകും. അത് ശീലമായി പോയി. എന്നാലും ചിലപ്പോൾ ഒരു കാര്യവുമില്ലാതെ എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നും. ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ കോൺഫറൻസ്, അതുമല്ലെങ്കിൽ ചില സുഹൃത്തുക്കളെ കാണാൻ. അങ്ങനെ കള്ളങ്ങൾ നിരത്തി ഇറങ്ങിപ്പുറപ്പെട്ട ചില യാത്രകൾ. രാവിലെ ജനശതാബ്ദിയിൽ കയറി കോഴിക്കോട്ടേക്ക്. രണ്ട് മൂന്ന് ദിവസത്തെ ഒറ്റപ്പെടൽ. ടെൻഷനൊട്ടുമില്ലാതെ ബീച്ചിലൂടെ തെരുവിലൂടെ അലഞ്ഞില്ലാതായ യാത്രകൾ ഇഷ്ടം. അത്രമേൽ ഇഷ്ടം.

അച്ഛ എവിടെയെങ്കിലും പോകാമോ? അമ്മ എങ്ങോട്ടെങ്കിലും പോകാം? ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേയുള്ള നിർബന്ധങ്ങൾ. ഇവിടെ ഇങ്ങനെ എത്ര നേരം ഇരിക്കും? ഇരുന്നിരുന്ന് മുഷിയില്ലേ? പോകണം, എങ്ങോട്ടെങ്കിലും പോകണം. അന്നേയുള്ള നിർബന്ധമാണ്. ഈ ജീവിതം തന്നെ ഒരു യാത്രയല്ലേ? അതിനിടയിലെ ചെറുതും വലുതുമായ യാത്രകൾ. ജീവിതത്തെ മുഷിപ്പിക്കാതിരിക്കുന്നത് വാസ്തവത്തിൽ യാത്രകൾ തന്നെയായിരുന്നില്ലേ? അടുക്കളയിൽ നിന്ന് മുറ്റത്തേക്ക്, മുറ്റത്ത് നിന്ന് പറമ്പിലേക്ക്, അവിടെ നിന്ന് ആറ്റിലേക്ക്, അങ്ങനെ എപ്പോഴും യാത്ര തന്നെ. എല്ലാ യാത്രകളും ചേർന്ന് പൂരിതമാകുന്ന ജീവിതമെന്ന മഹായാത്ര, മഹായാനം ഇഷ്ടം, അത്രമേലിഷ്ടം.

നീ യാത്ര പോയതിൽ പിന്നെ എൻ ഹൃദയമൊരു കവിതയും മൂളിയില്ലല്ലോ. അങ്ങനെയൊരു യാത്ര നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നുമില്ലല്ലോ. നിത്യമായി നടന്ന വഴിത്താരകളിൽ നിന്ന്, സല്ലാപങ്ങൾ മാത്രം പകർന്ന സായാഹ്നങ്ങളിൽ നിന്ന്, സൗഹൃദത്തിൻ്റെ പല്ലവി മാത്രം ശേഷിപ്പിച്ച് അനുപല്ലവി പാടാതെ പറന്നുപോയ പക്ഷി, നീ ശേഷിപ്പിച്ച ആകാശങ്ങളിലൂടെ പറയാതെ പോയ അനുപല്ലവി തേടി ഞാൻ നടക്കുന്നു. ഇഷ്ടം, അത്രമേലിഷ്ടം.

മൺറോത്തുരത്തിലെ പ്രഭാതം. സൂര്യൻ ഉദിച്ചിട്ടേയുള്ളൂ. ഒരു തുള്ളി വെട്ടം വെള്ളത്തിൽ വീണ് കലങ്ങിക്കിടക്കുന്നു. ഭാസ്കരേട്ടൻ തന്ന കൊതുമ്പ് വെള്ളത്തിൽ കയറി ലക്ഷ്യമില്ലാതെ തുഴഞ്ഞ നിമിഷങ്ങൾ. ഭാസ്കരേട്ടൻ വന്നില്ലായിരുന്നുവെങ്കിൽ എങ്ങോട്ടെന്നില്ലാതെ തുഴഞ്ഞ് ഞാൻ ചിലപ്പോൾ കടലിലെത്തിയനെ. മൺറോത്തുരത്തിലൂടെ കൊതുമ്പ് വെള്ളം തുഴഞ്ഞ ആ യാത്ര എത്ര നേരം തുഴഞ്ഞു കാണും അറിഞ്ഞുകൂടാ. എന്നാലും ഒരു ജന്മം മുഴുവൻ തുഴഞ്ഞ ആത്മസംതൃപ്തി മറക്കില്ല. അത്രമേലിഷ്ടം ആ യാത്ര.

പണ്ടാണ്, 10-25 വർഷങ്ങൾക്ക് മുമ്പാണ്. കുന്നും മലയും പുഴയും തോടുമൊക്കെ സമൃദ്ധവും സമ്പന്നവുമായിരുന്ന കാലം. മനുഷ്യനോട് മനുഷ്യൻ സ്നേഹമുണ്ടായിരുന്ന കാലം. സ്വാർത്ഥത തീരെ ഇല്ലാതിരുന്ന കാലം. ആ കാലത്തിലേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചു പോകാൻ തോന്നും. കാലുകൾ വെമ്പും, മനസ്സ് കൊതിക്കും. കഴിയില്ലെന്നറിയാം. ജീവിതത്തിൽ റീടേക്കുകളില്ല, റീവൈൻഡുകളുമില്ല. ചെറുതും വലുതുമായി നീളുന്ന കുറേ യാത്രകളുടെ പര്യവസാനമാണ് ജീവിതം. ആ യാത്ര എത്ര നാഴികകൾ അളന്നു, എത്ര മൈലുകൾ നടന്നു, അതൊന്നും ആരും ഓർത്തു വെക്കാറേയില്ല. എന്നാലും എത്ര ഇഷ്ടം ഈ ജീവിതം, ഇഷ്ടം അത്രമേലിഷ്ടം.

സാഹിത്യവും സിനിമയും തമ്മിലുള്ള അടുത്ത ബന്ധം സിനിമയുടെ ആവിർഭാവം മുതലേ നിലവിലുണ്ട്. മലയാളത്തിൽ തന്നെ ആദ്യകാല പല സിനിമകളും പിറവിയെടുത്തത് സാഹിത്യത്തിൽ നിന്നാണ്. ഒരുപക്ഷേ കെ എസ് സേതുമാധവൻ എന്ന സംവിധായകനായിരിക്കണം അത്തരത്തിൽ ഒരു പ്രവണതയെ കൂടുതൽ പ്രേരിപ്പിച്ചത്. അത് കഴിഞ്ഞാൽ എം ജി വാസുദേവൻ നായരാണ്. എം ജിയുടെ എത്രയോ കൃതികൾ ചലച്ചിത്രമായും രൂപാന്തരം പ്രാപിച്ചു. സാഹിത്യത്തിൽ അന്തർലീനമായി കിടക്കുന്ന ദൃശ്യ സവിശേഷതകളാകണം അതിനെ ചലിക്കുന്ന ചിത്രത്തോട് അത്രയേറെ അടുപ്പിച്ചത്. സാഹിത്യം മനസ്സിലൂടെ ഒരു കണ്ടെത്തലിന് ശ്രമിക്കുന്നു. ചലച്ചിത്രമാകട്ടെ കണ്ണിലൂടെ അത് സാധ്യമാക്കാൻ ശ്രമിക്കുന്നു. ഡി ഡബ്ല്യു ഗ്രിഫിത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ചാൾസ് ഡിക്കൻസ് എഴുതിയതുപോലെ ചലച്ചിത്രമുണ്ടാക്കണം എന്നായിരുന്നു. ടോൾസ്റ്റോയ് ആഗ്രഹിച്ചതാകട്ടെ ക്യാമറയിൽ ഫിലിം എപ്രകാരമാണോ അതുപോലെ എഴുതണം എന്നാണ്. സാഹിത്യം സംസാരിച്ച് സംവദിക്കുകയാണ്, ചലച്ചിത്രം ചിത്രീകരണത്തിലൂടെ സംവദിക്കപ്പെടുകയാണ്. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.

അങ്ങനെയാണ് എന്ന് കരുതി. ഒരു സിനിമ പിറക്കാൻ നോവലോ കഥയോ വേണമെന്ന് നിർബന്ധമില്ല. ഒരാശയം തന്നെ മതിയാകും. ഒരു നിർദ്ദേശം തന്നെ ചിലപ്പോൾ സിനിമയായി എന്ന് വരും. കാഴ്ചപ്പാടിനെയും ചലച്ചിത്രമാക്കാം. അത് പൊതുജനങ്ങൾക്ക് പകർന്നുകൊടുത്ത് ആസ്വദിപ്പിച്ച് ചിന്തിപ്പിച്ച് വൈകാരികമോ ബൗദ്ധികമോ ആയ ഒരു മാറ്റത്തിന് തയ്യാറാക്കിയെടുക്കാൻ കഴിയുക എന്നതാണ് അത്തരം സിനിമകളുടെ പ്രഥമവും പ്രധാനവുമായ അജണ്ട. അത്തരം സിനിമകൾക്ക് കേരളത്തിൽ തുടക്കം കുറിച്ച സംവിധായകനായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ. ഒരു പാട്ട് കേട്ടിട്ട് സിനിമാ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം.

കൊടിയേറ്റം എന്ന ചിത്രം, അതിലൊരു കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ. പക്ഷെ ഒരു കാഴ്ചപ്പാടുണ്ട്, ആശയമുണ്ട്. ആശയവും കാഴ്ചപ്പാടും ഒരു ചലച്ചിത്രമായി മാറുകയാണ്. ശങ്കരൻകുട്ടിയാണ് ചിത്രത്തിലെ നായകൻ. അശ്രദ്ധനാണ്, ഫീബിൾ മൈൻഡഡ് ആണ്, ലെതാർജിക്കാണ്, വിക്ടിം നാച്ചുറാണ്, കുറെയൊക്കെ വിധേയനാണ്. ഓരോ ദിവസവും അയാളുടെ ജീവിതം ഒരു ലോഗരിഥമിക് ഡ്രോപ്പാണ്, എന്നുവെച്ചാൽ അധപ്പതനമാണ്. വേഗത്തിൽ തൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നൊരു വാഹനത്തെ നോക്കി എന്തൊരു സ്പീഡ് എന്ന് അയാൾ അത്ഭുതം കൂറുന്നു. അതിനെ നാട്ടിൻപുറത്തിൻ്റെ നിഷ്കളങ്കതയായി കാണാൻ പറ്റില്ല. അയാളുടെ ഷർട്ടിലേക്ക് തെറിച്ചു വീഴുന്ന ചെളി അത് കഴുകിക്കളയാവുന്നതല്ലേ എന്ന് അയാൾ വളരെ കൂളായി പറയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പാവത്തമാണ് നന്മയെങ്കിൽ ആ നന്മ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒരു പാട്ട് കേട്ടാലോ?

തന്നെ സ്നേഹിക്കുന്ന, തന്നെ കൂടെ കൂട്ടുന്ന ആളുകൾക്കിടയിൽ സംതൃപ്ത ജീവിതം നയിക്കുന്ന ശങ്കരൻകുട്ടി. അയാൾക്ക് ദുഃഖങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അയാൾ തന്നെ ആലോചിക്കുന്നു എന്ത് ദുഃഖം. തീരുമാനമെടുക്കാൻ അയാൾക്ക് കഴിയില്ല, ഉത്തരവാദിത്വമില്ല, ഭാവിയെക്കുറിച്ച് പദ്ധതികളില്ല, സ്വയം മതിപ്പുമില്ല. ഇങ്ങനെ ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. ശങ്കരൻകുട്ടിയെപ്പോലുള്ളവർക്ക് ഒരു നാടിനെ പരിഷ്കരിക്കാനോ പുനർനിർവചിക്കാനോ കഴിയില്ല. പക്ഷേ അവരെ പരിഷ്കരിക്കേണ്ടതായ ബാധ്യത സമൂഹത്തിനുണ്ട്. അത്തരത്തിലൊരു പ്രതിബദ്ധത കലയ്ക്കുമുണ്ട്. ഈ പ്രതിബദ്ധതയുടെ, ബാധ്യതയുടെ പ്രകാശമാണ് കൊടിയേറ്റം എന്ന ചിത്രം. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

ഈ വിക്ടിം നേച്ചർ എന്ന് മനഃശാസ്ത്രം വിവക്ഷിക്കുന്ന വിധേയത്വത്തിൻ്റെ അവസ്ഥയിൽ നിന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ തീരുമാനമെടുക്കാൻ കഴിയാത്ത, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ആ അവസ്ഥയിൽ നിന്ന് സ്മാർട്ട് നേച്ചർ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന, ഉത്തരവാദിത്തമുള്ള അങ്ങനെ ഒരു അവസ്ഥയിലേക്കുള്ള പരിണാമം അനിവാര്യമാണ്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ വിക്ടിം നേച്ചർ എന്ന അധപതനത്തിൽ നിന്ന് സ്മാർട്ട് നേച്ചർ എന്ന ഉയർച്ചയിലേക്കുള്ള വളർച്ച, പ്രവേശനം അത് അനിവാര്യമാണ്. അങ്ങനെ പ്രവേശിക്കണമെങ്കിൽ ചിന്തകളിൽ, വികാരങ്ങളിൽ, ഗ്രഹിക്കുന്ന കാര്യങ്ങളിലൊക്കെ വികാസമുണ്ടാവണം. അതിന് ഇന്ദ്രിയാധിഷ്ഠിതമായ അനുഭവങ്ങളോ ഇതര ബാഹ്യ പ്രേരണകളോ പിന്തുണകളോ മതിയാവും. അപ്രകാരം ചിന്തകളിലോ ഗ്രാഹ്യത്തിലോ ഉണ്ടാവുന്ന ഉയർന്ന അവസ്ഥയെ മനഃശാസ്ത്രം ഒരു പേരിട്ട് വിളിച്ചിട്ടുണ്ട്, കൊഗ്നിഷൻ. വലിയ സിദ്ധാന്തങ്ങളാണെന്ന് വിചാരിക്കേണ്ട, മനുഷ്യന് ആവശ്യമായ കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.

ഹൃദയം കൊണ്ട് നല്ലവനായ ലാളിത്യമുള്ള കഥാപാത്രമാണ് ശങ്കരൻകുട്ടി. അയാളെ എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ അവർക്കൊക്കെ അയാൾ അലഞ്ഞു തിരിഞ്ഞ് അശ്രദ്ധമായി നടക്കുന്ന ഒരാളാണ്. അയാൾ സമൂഹത്തിൻ്റെ ഭാഗമാണ്, പക്ഷെ ശരിക്കും ഇടപെടുന്നുമില്ല. വെറും സാധാരണക്കാരൻ. സഹോദരി സരോജിനി അയാൾക്ക് പണം അയച്ചു കൊടുക്കുന്നു. അയാൾ ഗ്രാമത്തിൽ കറങ്ങി നടക്കുന്നു. ഒരു വ്യക്തിയാണ് താൻ എന്ന തിരിച്ചറിവൊന്നും അയാൾക്കില്ല. ബാലിശനാണ് അയാൾ. ഇങ്ങനെ ബാലിശനായ ഒരുപാട് പേരെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പാട്ട് കൂടി കേട്ടാലോ?

0: ക്ഷേത്രത്തിൽ ഉത്സവം വരുമ്പോഴാണ് ശങ്കരൻകുട്ടിക്ക് ആവേശം. കുട്ടികളുമായി മീൻ പിടിച്ചു നടക്കും, രാഷ്ട്രീയ ജാഥകൾക്ക് വിളിക്കും, പോകും. അത് ഏതു രാഷ്ട്രീയ ജാഥയ്ക്കും പോകും, പണം പറ്റും, അതുകൊണ്ട് കള്ളുകുടിക്കും. സമയത്തിന്റെ വില മനസ്സിലാക്കുന്നേയില്ല അയാൾ. സ്വയം ഒരു മുതിർന്ന ആളായി അയാൾക്ക് തോന്നുന്നേയില്ല. പേരിലുള്ളതുപോലെ അയാൾ ശങ്കരൻ കുട്ടിയാണ്. മരത്തിൽ തങ്ങിയ പട്ടമെടുക്കാൻ കുട്ടികൾ ശങ്കരൻകുട്ടി ചേട്ടനെ വിളിക്കുന്നു. അയാൾ നൂല് വലിച്ചു പൊട്ടിക്കുന്നു. താഴേക്ക് വീഴുന്ന പട്ടമെടുക്കാൻ കുട്ടിയായാണ് അയാൾ ഓടുന്നത്. പെണ്ണ് കാണാൻ പോകുമ്പോഴും ഊണ് കഴിച്ച് അയാൾ തിണ്ണയിലിരിക്കുകയാണ്, ഇരുന്നുറങ്ങുകയാണ്. താൻ എന്തിനാണ് വന്നത് എന്ന ഗൗരവമൊന്നും അയാൾക്കില്ല. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.
1: കുങ്കുമപ്പൂ ചെമ്പകപ്പൂ

സഹോദരന്റെ അലഞ്ഞുതിരിയുന്ന സ്വഭാവം അവസാനിപ്പിക്കാനാണ് സഹോദരി സരോജിനി അയാൾക്ക് കല്യാണം ആലോചിക്കുന്നത്. ശങ്കരൻകുട്ടി ശാന്തമ്മയെ വിവാഹം കഴിച്ചു. പക്ഷെ അയാൾ പഴയ രീതികൾ തന്നെ തുടർന്നു. ഗ്രാമത്തിൽ കറങ്ങി നടന്നു. ഭർത്താവിൻ്റെ ഉത്തരവാദിത്വം എന്തെന്നൊന്നും അയാൾക്കറിയില്ല. കഥ തുടരാം ഒരു പാട്ടുകൂടെ കേട്ടിട്ട്.

വിവാഹം കഴിഞ്ഞ ഉടനെയുള്ള ഒരു പ്രഭാതത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ശങ്കരൻകുട്ടിയെ വിളിച്ചുണർത്താൻ ശാന്തമ്മ ശ്രമിക്കുന്നു. പക്ഷെ ഗാഢമായി ഉറങ്ങിക്കിടക്കുന്ന അയാളെ ഉണർത്താതെ അവൾ ചായ ഉണ്ടാക്കാൻ പോകുന്നു. ചായയുമായി വരുമ്പോഴാകട്ടെ, അയാൾ സുഹൃത്തുക്കളോടൊപ്പം ചായ കുടിക്കാൻ ഗ്രാമത്തിലെ ചായക്കടയിൽ പോയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ടില്ലേ? ഉണ്ടെന്നേ, നമുക്കിടയിലുണ്ട്. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അമ്മായിയപ്പന്മാരെ കാണാൻ ശങ്കരൻകുട്ടിയും ശാന്തമ്മയും പോവുകയാണ്. മടിയോടെയാണ് ശങ്കരൻകുട്ടി പോകുന്നത്. എന്നാൽ വഴിമധ്യേ കിണറ്റിൽ വീണ പന്തെടുത്തു കൊടുക്കാൻ കുട്ടികൾ ശങ്കരൻകുട്ടിയെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. ശാന്തമ്മയുടെ ദേഷ്യം കണ്ട് കുട്ടികൾ പിടിവിടുന്നു. ശങ്കരൻകുട്ടി കുട്ടികളോട് പറയുന്നു, ഞാൻ ഉടനെ വരും. അങ്ങനെ പറഞ്ഞു മുന്നോട്ട് നടക്കുമ്പോഴാണ് ട്രക്ക് റോഡിലെ കുഴികളിൽ നിന്ന് ശങ്കരനെ ചെളിവെള്ളം തെറിപ്പിക്കുന്നത്. അപ്പോഴാണ് ചിരിച്ചുകൊണ്ട് അയാൾ പറയുന്നത്, എന്തൊരു സ്പീഡ്, ഒരു പാട്ട് കൂടി കേട്ടാലോ എന്നിട്ട് തിരിച്ചു വരാം.

നേരത്തെ പറഞ്ഞില്ലേ, ശങ്കരകുട്ടി മോശം സ്വഭാവക്കാരനല്ല. അവൻ മറ്റുള്ളവർക്ക് എപ്പോഴും ലഭ്യമാണ്. വൈകാരികമായ അപേക്ഷകളാൽ എളുപ്പത്തിൽ വശീകരിക്കാൻ കഴിയുന്നവനാണ്. ഇങ്ങനെയുള്ള പലരും നമുക്കിടയിൽ ഉണ്ടായിരുന്നു. ഇന്ന് അധികമില്ല. എന്നാലും പറയട്ടെ, എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടാകണം. അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ ലക്ഷ്യത്തിനു വേണ്ടി നമ്മളെ വിനിയോഗിക്കും. അങ്ങനൊരു സന്ദേശം കൂടി കൊടിയേറ്റത്തിലുണ്ട് അല്ലേ? ഒരു പാട്ടുകൂടി കേട്ടിട്ട് തിരിച്ചു വരാം.

ഓരോരോ സംഭവങ്ങൾ, അതായത് ശാന്തമ്മ പിണങ്ങിപ്പോയത്, കമലമ്മ ആത്മഹത്യ ചെയ്തത്, അങ്ങനെയുള്ള പല സംഭവങ്ങളും ശങ്കരൻകുട്ടിയെ ജീവിതത്തിലേക്ക് മെല്ലെ മെല്ലെ നടത്തിക്കൊണ്ടുവരികയാണ്. അതിനനുസൃതമായ സംഭവവികാസങ്ങളെല്ലാം സിനിമയിൽ നമുക്ക് കാണാം. അതെല്ലാം അയാളെ പ്രതികരിക്കാൻ പഠിപ്പിക്കുന്നു, പ്രതിരോധിക്കാൻ പഠിപ്പിക്കുന്നു. അയാൾ വികസിക്കുകയാണ്. കേവല വൈകാരികതകളിൽ നിന്ന് ബൗദ്ധികമായ ഉയർച്ചകളിലേക്ക് അയാൾ സഞ്ചരിക്കുകയാണ്. ശങ്കരൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉയർച്ച തന്നെയാണ്, കൊഗ്നിഷനാണ്. ഇവിടെയാണ് സിനിമയുടെ പേര് അന്വർത്ഥമാവുന്നത്. കൊടിയേറ്റം അഥവാ ആരോഹണം, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദി അസെന്റ്. കൊടിയേറ്റം സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അമ്പലത്തിലല്ല, ശങ്കരൻകുട്ടിയുടെ മനസ്സിലാണ്, അയാളുടെ മസ്തിഷ്കത്തിലാണ്. ശാന്തമ്മയ്ക്ക് അയാളൊരു പുടവ കൊടുക്കുന്നു. അതിൻ്റെ സാർത്ഥകതയിൽ ശാന്തമ്മ പൊട്ടിക്കരയുന്നു. ആനന്ദത്തിൻ്റെ ആ കരച്ചിൽ ശബ്ദത്തിനൊപ്പം പൂത്തിരിപ്പൂരമുയരുന്നു. ഇതിനപ്പുറം കൊഗ്നിഷൻ എന്ന സംജ്ഞയ്ക്ക് ഒരു മൊണ്ടാഷ് എങ്ങനെയുണ്ടാക്കും? കൊടിയേറ്റം എന്ന ചിത്രം കാലത്തിനു മുമ്പേ സൃഷ്ടിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് കാലാതിവർത്തിയുമാണ്. ഒരു പാട്ടുകൂടെ കേട്ടാലോ, എന്നിട്ട് തിരികെ എത്താം.

കൊടിയേറ്റം എന്ന ചിത്രത്തിൻ്റെ കഥ പറയാനല്ല ശ്രമിച്ചത്, അതിലടങ്ങിയിരിക്കുന്ന ഒരു കഥാപാത്രത്തിൻ്റെ വികസനത്തെക്കുറിച്ച്, മനസ്സിൻ്റെ വളർച്ചയെക്കുറിച്ച് പറയാനാണ് ശ്രമിച്ചത്. സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാവുന്നു. സുഖമായി ഉറങ്ങാം, സുന്ദരമായ സ്വപ്നങ്ങൾ കാണാം, ഉന്മേഷത്തോടെ ഉണരാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതുവരെ അടുത്ത പ്രഭാതം വരെ ശുഭനിദ്ര. സ്നേഹപൂർവം, മധുജന്.